ആകാശവാണി അനന്തപുരി എഫ് 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 1, കൊല്ലവർഷം 1201 മിഥുനം 8, 2026 June 22 തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:41. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 55 മിനിറ്റ്. സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുധീർ കിടങ്ങൂർ.
1: പരിസ്ഥിതി സന്തുലനത്തിന്റെ പ്രാധാന്യം പറഞ്ഞു തരുന്ന കാവുകൾ നമ്മുടെ നാട്ടിൽ പലയിടത്തുമുണ്ട്. ഇംഗ്ലീഷിൽ സേക്രഡ് ഗ്രോവ്സ് എന്ന് വിളിക്കുന്ന ഇത്തരം വിശുദ്ധ വനഭൂമി ഓരോ നാട്ടിലും വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഹിന്ദിയിൽ ഇതിന് ദേവഭൂമി എന്ന് പറയും. തമിഴിൽ കോവിൽക്കാട്, കന്നഡയിൽ ദേവരുകാട് എന്നിങ്ങനെ ഈ പേരുള്ള കാവുകൾ ഓരോന്നും അതത് നാടുകളുടെ പാരിസ്ഥിതിക സന്തുലനത്തിന് ഗണ്യമായ പങ്കുവഹിക്കുന്നുണ്ട്. ലോകത്തിലെങ്ങുമുള്ള ഇത്തരം പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ അഥവാ എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ്സ് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പരിസ്ഥിതിവാദികൾ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധിയുടെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ദ്രാവിഡ കാവുകൾ പുലരുന്നത് എന്നോർക്കുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാചീന ദേവതകളായ കാളി, നാഗങ്ങൾ, അയ്യപ്പൻ, അന്തിമഹാകാളൻ, ഗന്ധർവൻ, ചാമുണ്ടി, വേട്ടക്കുരുമകൻ തുടങ്ങിയ മൂർത്തികളെ കുടിയിരുത്തിയ നിരവധി കാവുകൾ ആരാധനാലയങ്ങൾ കൂടിയായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവ പ്രകൃതിയുടെ വരദാനമായ ജീവവായു സ്രോതസ്സുകളാണെന്നും ജലസംഭരണികളും ജീൻ കലവറകളും ആണെന്നും പുതിയ കാലത്ത് കൂടുതലായി തിരിച്ചറിയുന്നു. കാവുകൾ നശിപ്പിക്കരുത് എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു. കാവ് തീണ്ടല്ലേ കുളം വറ്റും, കുലം മുടിയും എന്നിങ്ങനെ പഴഞ്ചൊല്ലുകളുമുണ്ട്. കുരുതിയൂത്ത പോലെ അലരിപൂക്കുന്ന കാടിൻ്റെ അപ്പുറം ക്രൗര്യമൂർത്തിയായ ദേവി വാഴുന്ന കാവുകൾ പലപ്പോഴും കവികളെ പ്രചോദിപ്പിച്ചിരുന്നു. കാതരമായ മോഹങ്ങൾ പോലെയും പൂർവജന്മസ്മൃതികൾ പോലെയും ജീവവൃക്ഷശാഖകൾ പൂവണിയുന്ന കാവുകൾ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചിറകുകൾ നൽകുന്നു. പിൽക്കാലത്ത് കാരുണ്യത്തിലേക്ക് വളരുകയും മക്കൾക്ക് വേണ്ടി സ്വയം ബലിയാവുകയും ചെയ്യുന്ന ക്രോധമൂർത്തിയായ ദേവിയുടെ കഥ ഇടശ്ശേരിയുടെ കാവിലെ പാട്ട് എന്ന കവിതയിൽ വായിക്കാം. മിത്തുകളിൽ ജനവർഗമനശാസ്ത്രം തെളിയുന്ന ചരിത്രമാണ് ആ കവിത. സമയമായി സമയമായി തേരിറങ്ങൂ കമ്പേ സകല ലോക പാലനൈക

0: കാവിലെപ്പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കളരിപ്പയറ്റും പോരും പൊയ്ത്തും യുദ്ധദേവതാരാധനവും നാട്ടുനടപ്പായിരുന്ന മധ്യകാലം. അക്കാലത്ത് 7 വർഷം നോമ്പ് നോറ്റ് കന്യകാവ്രതമെടുത്ത ശേഷം വേളി കഴിച്ച് 7 വർഷം കാത്തിരുന്ന് ഉണ്ണി പിറന്ന് 7 വർഷം അവന് മുലപ്പാലൂട്ടി വളർത്തി പിന്നെ 7 വർഷം കച്ചകെട്ടി കളരിവിദ്യ അഭ്യസിപ്പിച്ച ശേഷം തൻ്റെ ഉണ്ണിയെ കാളിക്ക് നൽകിയ ഒരമ്മയുണ്ട്. അവൻ്റെ ഉദരമാണ് കാളി നേദ്യമായി ചോദിച്ചു വാങ്ങിയത്. തൻ്റെ മകനെ നിഗ്രഹിച്ച കാളിയോട് അമ്മ ചോദിക്കുന്നു: തൻ്റെ ജീവരക്തം നൽകുന്ന വേളയിൽ അവൻ്റെ വാൾ പിടിച്ച കൈ വിറച്ചുവോ? ഇല്ല, കാളി മറുപടി പറഞ്ഞു. അവൻ പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചുവോ? ഇല്ല. അവൻ ധീരപൗരുഷത്തോടെ കാളിക്ക് ആത്മബലി അർപ്പിക്കുകയായിരുന്നു. ഇളം കുരുന്നുകളുടെ ചുടുചോര ആഗ്രഹിച്ച ആ യുദ്ധദേവത പിൽക്കാലത്ത് കോമരങ്ങളിലൂടെ സ്വന്തം ശിരസ് വെട്ടി പിളർന്നുകൊണ്ട് ആത്മബലിയിലൂടെ പ്രായശ്ചിത്തം ചെയ്യുന്നു. ഭഗവതിക്കാവുകളിൽ ഉറയുന്ന കോമരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ദേശമനഃശാസ്ത്രമാണ് ഇടശ്ശേരി എന്ന കവി ഇവിടെ ബോധധാരയായി അവതരിപ്പിക്കുന്നത്. വൈലോപ്പള്ളിയുടെ സർപ്പക്കാവിൽ സർപ്പവനം വെട്ടിത്തെളിച്ച് കൃഷിസ്ഥലമാക്കുന്ന പുരോഗമന ചിന്താഗതിയുണ്ട്. എന്നാൽ അബോധമനസ്സ് പുന്നാഗങ്ങളും ഇലഞ്ഞികളും പുന്നുകളും ചേർന്ന് വിഷത്തിലരച്ച ചന്ദനഗന്ധമെടുത്ത് വിലക്കുമ്പോൾ വെണ്മ വളർന്ന നിലാവാൽ വെള്ളിലവള്ളി പുതയ്ക്കുന്ന കാടും അതിലെ കാഴ്ചകളും മനസ്സിൽ തെളിയുന്നു. നാഗാരാധനയുടെ നരവർഗ മനഃശാസ്ത്രത്തെ കവി സ്വപ്നത്തിലൂടെ ആവിഷ്കരിക്കുന്നു. വിശുദ്ധ പരിവേഷം നൽകി ഇതേവരെ നാം സംരക്ഷിച്ചു പോന്ന കാവുകളെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം കൂടി തിരിച്ചറിഞ്ഞ് തുടർന്നും സംരക്ഷിക്കുവാൻ നിയമം ശക്തമാക്കണം, ജനമനസ്സ് ഉണരണം.
1: ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും വേണ്ടി എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹനജനകമാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ പൊതുചർച്ചയും ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് നിപ്പ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി കെ മുരളീധരൻ. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണമില്ലെന്നും സമ്പർക്ക പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മാഞ്ചസ്റ്ററിൽ വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസെടുത്തു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6-2 അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി, ചങ്ങമ്പുഴയുടെ ദേവി എന്ന കവിത ആലാപനം PV പ്രീത, തുടർന്ന് ഉദയഗീതം NS ലക്ഷ്മി, ML രമ്യ എന്നിവർ പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ഗ്രാമകേരളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം നല്ല മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം. കാലം സാക്ഷി നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജൂവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 56. 8:35 തൃശൂർ ഫാഷൻ ജൂവലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ തുടരുന്നു. 11 മണിക്ക് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഉന്നത വിദ്യാഭ്യാസം ഇഗ്നോവിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ TR സത്യകീർത്തി മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരൈപ്പൂക്കൾ. 12:40 പ്രകാശധാര, ഇതിൽ കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ബിജോയ് S സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ, ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര VR മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3 മണിക്ക് വെള്ളി വെളിച്ചം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന വീട്ടമ്മ, അനിത M കാസിമുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 ഗ്രാമഫോൺ. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, കൊല്ലം GS ബാലമുരളി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ആനന്ദ് R ജയറാം വയലിൻ, L ശ്രീകുമാര വർമ്മ മൃദംഗം, G മനോഹർ ഖടം. 10:30 നിശാസുരഭി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്.

പതിനൊന്ന് അഞ്ച് മുതൽ വിവിധ ഭാരതിയറിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 9.5 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. രാവിലെ 9 മണിവരെ ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോട് കൂടെയുള്ളത് അനന്തു മൈലച്ചൽ. ഒരു കവിതയിലൂടെ ഈ സുപ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ദേവി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് PV പ്രീത.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിൽ ഇനി കേൾക്കാം ഉദയഗീതം. ഇന്ന് ഈ പരിപാടിയിൽ എൻ എസ് ലക്ഷ്മി, എം എൽ രമ്യ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അമ്മേ നാരായണ ദേവി നാരായണ എന്നാരംഭിക്കുന്ന ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. താരസംഘടനയായ അമ്മയിൽ ജനറൽ ബോഡി തർക്കങ്ങൾക്കൊടുവിൽ 17 അംഗ ഭരണസമിതിയിലെ എല്ലാവരും രാജിവെച്ചു. പിന്നാലെ രമേഷ് പിഷാരടി കൺവീനറായി 9 അംഗ അഡ്ഹോക് കമ്മിറ്റി ചുമതലയേറ്റു. ചെന്നൈക്ക് സമീപം തിരുവള്ളൂരിലെ മത്സ്യ സംസ്കരണ ഫാക്ടറിയിൽ ഇന്നലെയുണ്ടായ അമോണിയ വാതക ചോർച്ചയിൽ 7 സ്ത്രീകൾ മരിച്ചു. 60-ലധികം തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗം ഇന്നും നാളെയും ഡൽഹിയിൽ നടക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കായുള്ള വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ സർക്കാർ അറിയാതെ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി നീക്കിയതിൽ കേന്ദ്രത്തെ പ്രതിഷേധം അറിയിച്ച് കേരളം. ഇന്ത്യ US വ്യാപാര കരാറിന്റെ മന്ത്രിതല ചർച്ചകൾ ഈ ആഴ്ച നടക്കും. US ട്രേഡ് പ്രസന്റേറ്റീവ് ജേമിസൺ ഗ്രീറും കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും തമ്മിലാണ് ചർച്ച. മാഞ്ചസ്റ്ററിൽ നടന്ന വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്നലെ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ 4-0 തോൽപ്പിച്ചപ്പോൾ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 തോൽപ്പിച്ചു.
1: തടയാനാകുന്ന ഒരു രോഗം പ്രിയപ്പെട്ട ഒരാൾക്ക് ബാധിക്കുന്നതിനേക്കാൾ വലിയ സങ്കടം ഇക്കാലത്ത് വരാനില്ല. മഴക്കാലത്ത്

0: കുട്ടികൾ ആരോഗ്യമുള്ളവരും പ്രായം ചെന്നവർ സുരക്ഷിതരുമായിട്ടുള്ള രോഗമില്ലാത്തൊരു കുടുംബം എല്ലാ വീടും ആഗ്രഹിക്കുന്നു. എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചിരട്ട, കെട്ടിക്കിടക്കുന്ന വെള്ളം നിറഞ്ഞ ഒരു ചട്ടി, അല്ലെങ്കിൽ മൂടിയില്ലാത്ത ഒരു പാത്രം എന്നിങ്ങനെയുള്ള അശ്രദ്ധ അപകടകരമായ രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളുടെ പ്രജനന കേന്ദ്രമായി മാറിയേക്കാം. പകർച്ചവ്യാധികൾ തടയുന്നത് ആശുപത്രികളിലല്ല, നമ്മുടെ സ്വന്തം വീടുകളിലും പരിസരങ്ങളിലുമാണ്.
1: ഫ്രൈഡേ ഒബ്സർവേഷൻ നമ്മൾ യൂഷ്വലി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ്. പക്ഷേ അത് റീഇൻഫോഴ്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇപ്പം ഫ്രൈഡേ യൂഷ്വലി സ്കൂൾസിലും സാറ്റർഡേ ഓഫീസുകളിലും സൺഡേ വീടുകളിലുമാണ് ചെയ്യുന്നത്.
0: തിരുവനന്തപുരം ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു മോഹൻ.
1: ഇപ്പൊ ഡ്രൈഡേ ഒബ്സർവേഷൻ വെച്ചാൽ നമുക്ക് ഡ്രൈ കണ്ടെയ്നർ എലിമിനേഷനും, അതായത് ചിരട്ടകള്, കുപ്പിയുടെ അടപ്പുകള്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഒഴിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഒഴിഞ്ഞ ടയറുകള്, പിന്നെ ഈ മുട്ടത്തോട്, കൊക്കോന്റെ തോട്, പാഷൻ ഫ്രൂട്ടിന്റെ തോട്, അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം ഈ ഡ്രൈ കണ്ടെയ്നർ എലിമിനേഷൻ അല്ലെങ്കിൽ വെറ്റ് കണ്ടെയ്നർ എലിമിനേഷൻ വെച്ചാണ് ഇതിലാണ് കൊതുകുകളുടെ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത. വെള്ളം ഇതിൻ്റെ അകത്ത് കിടന്ന് കൊതുക് മുട്ടയിട്ട് 7 ദിവസം ആകുമ്പോൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഡ്രൈ ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഇപ്പം ശരിക്കും 3 ദിവസം ആണെങ്കിലും എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അത് ഒരു റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദിവസം നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. സ്കൂളുകളിലാകുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വിഷയങ്ങൾ എടുക്കുന്നതാണ്. കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞിടുമ്പോൾ ഒരു കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കും. അതുപോലെ ഓഫീസുകളിലും, അങ്ങനെ ഓഫീസുകളാകുമ്പോൾ നമ്മൾ ശ്രദ്ധയില്ലാതെ നടക്കുന്ന സ്ഥലങ്ങളാണ്. മിക്ക ഓഫീസുകൾ ഒറ്റ തന്നെ കെട്ടിടങ്ങളുടെ മുകളിൽ, അംഗൻവാടികളുടെ മുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ വീടുകളിലാകുമ്പോൾ അബാൻഡൻഡ് ഹൗസുകൾ, അബാൻഡൻഡ് കോമ്പൗണ്ടുകൾ, പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റുകളിലാകുമ്പോൾ ഈ ഒരു ചെയ്യുന്ന പണി, PWD ഒക്കെ ചെയ്യുന്ന പണി സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങൾ, ബ്രിഡ്ജസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, ഓടകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വൃത്തിയാക്കി ഇടാനുള്ള നിർദ്ദേശങ്ങൾ കൂടെ നമ്മുടെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. സ്കൂളുകളിൽ എല്ലാ ദിവസവും വായിക്കാനായിട്ട് ചെറിയ ചെറിയ ബിറ്റ് നോട്ടീസ് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ അസുഖങ്ങളെ പറ്റിയുള്ള ചെറിയ ചെറിയ നോട്ടീസ് വയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഓരോ അസുഖങ്ങൾ വരുന്ന സമയത്ത് പത്രത്തിലും അതുവഴി അവയർനെസ് കൊടുക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു.
0: മഴക്കാല രോഗങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണി തിരിച്ചറിഞ്ഞ് കേരള ആരോഗ്യവകുപ്പ് വാരാന്ത്യ ഡ്രൈഡേ ക്യാമ്പയിൻ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ സംരംഭത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച സ്കൂളുകൾക്കും ശനിയാഴ്ച സർക്കാർ ഓഫീസുകൾക്കും ഞായറാഴ്ച വീടുകൾക്കും പരിസരങ്ങൾക്കും വേണ്ടി നീക്കിവച്ചിരിക്കുന്നു.
2: നമ്മുടെ ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും പകർച്ചവ്യാധികൾ പകരുന്ന ഒരു സാഹചര്യം ഉള്ളത് ഞാൻ ജില്ലയിലുള്ള എല്ലാ സ്കൂളുകൾക്കും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
0: വിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീജ ഗോപിനാഥ്.
2: അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡ്രൈഡേ ആചരിക്കുന്നതിനായിട്ട് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മൾ എല്ലാ വിദ്യാലയങ്ങളിലും വെള്ളിയാഴ്ച ഫ്രൈഡേ ഡ്രൈഡേ എന്നുള്ള രീതിയിൽ നമ്മൾ ആചരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആഴ്ചയിൽ 2 ദിവസം ഡ്രൈഡേ ആചരിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശം നമുക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി നൽകിയിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ എല്ലാ വിദ്യാലയങ്ങളിലും ഡ്രൈഡേ ആചരിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശം നമ്മൾ ഓഫീസേഴ്സ് വഴി വിദ്യാലയങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ പ്രധാന അധ്യാപകരോട് എല്ലാ വിദ്യാലയങ്ങളിലും ചൊവ്വാഴ്ചയ്ക്ക്, അതായത് 23-ാം തീയതിക്ക് അകം എല്ലാ വിദ്യാലയങ്ങളിലും ക്ലാസ് PTA കൂടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പേരൻസിനെ നേരിട്ട് വിളിച്ചല്ലെങ്കിൽ പോലും ഓൺലൈൻ ആയിട്ടെങ്കിലും ക്ലാസിന്റെ PTA കൂടിയിട്ട് ഈ ഡ്രൈഡേ ആചരിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് രക്ഷിതാക്കളെ അധ്യാപകര് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള നിർദ്ദേശവും നമ്മൾ കൊടുത്തിട്ടുണ്ട്.
0: കേരളത്തിൽ മഴക്കാലത്ത് ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് A, വയറിളക്ക രോഗങ്ങൾ, മറ്റണുബാധകൾ തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിച്ചു കാണുന്നു. കൊതുകുജന്യ രോഗങ്ങളുടെ വർദ്ധനവ്, വീടുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, പൊതു ഇടങ്ങൾ, ജോലിസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
3: എല്ലാ വർഷവും ഏകദേശം ജൂൺ മുതൽ ഉള്ള 3 മാസങ്ങൾ പകർച്ചപ്പനി എന്ന് വിശേഷിപ്പിക്കുന്ന ശ്വാസകോശ അണുബാധകളായ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ജലജന്യ രോഗങ്ങൾ ആയ മഞ്ഞപ്പിത്തം, വയറിളക്കം, മൃഗങ്ങളിൽ കൂടെ പകരുന്ന ലെപ്റ്റോസ്പൈറോസിസ്, ഈഡിസ് കൊതുകുകൾ പകരുന്ന ഡെങ്കി മുതലായ രോഗങ്ങൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു.
0: പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അമർ എസ് ഫെറ്റിൽ.
3: ഇപ്പോൾ ഡെങ്കിയുടെ കേസസ് നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു മുൻകരുതലായിട്ട് സ്ഥിരമായി ചെയ്യുന്ന ഒരു നടപടിയാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. എന്താണ് ഡ്രൈ ഡേ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഡെങ്കി കൊതുകുകളുടെ വളർച്ചയെ പറ്റി ഒന്ന് അറിയണം. ഡെങ്കി കൊതുകുകൾ ക്ലിയർ ആയിട്ടുള്ള കെട്ടി നിൽക്കുന്ന ചെറിയ അളവ് പോലുമുള്ള വെള്ളത്തിനകത്ത് വളരാൻ സാധിക്കും. അവിടെ മുട്ടയിട്ട് അത് അതിൻ്റെ കൂത്താടിയായി അത് വളർന്ന് അഡൽട്ടായി അഡൽട്ട് കൊതുവായിട്ട് പറക്കാൻ എല്ലാം കൂടെ ഒരു 7-8 ദിവസമാണ് അല്ലെങ്കിൽ 10 ദിവസം വരെയൊക്കെയാണ് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ, ജീവിതചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിധം ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഈ സീസണിൽ കെട്ടി നിൽക്കുന്നത് നമ്മൾ മുറ്റത്തൊക്കെ കളഞ്ഞിരിക്കുന്ന പാട്ടകൾ, കണ്ടെയ്നേഴ്സ്, ചിലപ്പോൾ പഴയ ടയർ കിടക്കുന്നുണ്ടാവും, ചിരട്ടകൾ, പ്ലാസ്റ്റിക് കവറുകൾ മുതലായതിലെല്ലാം ഉള്ള ചെറിയ ക്വാണ്ടിറ്റിക്കകത്ത് ഇത് വളരാം. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സിനകത്ത് അത് മുട്ടയിട്ട് പെരുകുന്നതിനെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ ഇതെല്ലാം നമ്മൾ സൂക്ഷ്മമായി നോക്കി ശ്രദ്ധിച്ച് എല്ലാം കളഞ്ഞ് ഡ്രൈ ആക്കുകയാണെങ്കിൽ

0: നിൽക്കുന്നതും കൊതുകുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കും.
1: പൊതുവിൽ ജലജന്യ രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലായിട്ടും പകരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതുങ്ങൾ പടരുന്നതാണ്. അപ്പൊ അത് ഒഴിവാക്കുക, ഇതിനെക്കുറിച്ച് പൊതുജനം ആരോഗ്യത്തെ ഇത് അഫക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു മുൻകരുതലുകൾ എടുക്കണം. ചിരട്ടകളും മീൻ ബക്കറ്റ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ തുറന്നിരിക്കുന്ന പാത്രങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് വീടിന് പുറത്ത് അങ്ങനെയുള്ളതൊക്കെ കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള അതിനെ ഒഴിവാക്കണം. അതായത് അതിനെ കമത്തി വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക.
0: ഓരോ വീടിനും പരിസരം വൃത്തിയാക്കൽ, ശരിയായ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കൽ, ജലസംഭരണികൾ മൂടി സൂക്ഷിക്കൽ, അഴുക്കുചാലുകൾ അടഞ്ഞുകിടക്കുന്നത് തടയൽ, ടെറസുകളും കോമ്പൗണ്ടുകളും വൃത്തിയാക്കി സൂക്ഷിക്കൽ തുടങ്ങി വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പൗരന്മാർക്ക് ഈ പ്രക്രിയയിൽ കാര്യമായ സംഭാവന ചെയ്യാൻ കഴിയും.
2: കാലാവസ്ഥാജന്യ രോഗങ്ങള് ആയുർവേദത്തിൽ വളരെ മുന്നേ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്.
0: കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജി പി സിദ്ധി.
2: അതായത് ജലപഥോധ്വംസനീയം എന്നൊരു കോണ്ടെക്സ്റ്റ് ആണ്. അതായത് നമ്മുടെ ഒരു കാലാവസ്ഥ അന്തരീക്ഷത്തില് ഈർപ്പാംശം കൂടുന്ന സമയം, അതുപോലെ തന്നെ ഒരു കാലാവസ്ഥയിൽ നിന്നും മറ്റൊരു കാലാവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറുന്ന സമയം, ഈ സമയത്തൊക്കെ കൂട്ടമായി മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്ത് ഭൂമി, അതുപോലെ തന്നെ അന്തരീക്ഷ വായു, അതുപോലെ തന്നെ ജലം, ഇതെല്ലാം ഒരുപോലെ ദുഷിക്കാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിലെ രോഗാണു സാന്ദ്രത കുറയ്ക്കുന്നതിന് സ്ഥൂപനം, അതായത് ഒരു മാസ് ഫ്യൂമിഗേഷൻ അപരാജിതം എന്ന് പറഞ്ഞൊരു ധൂപചൂർണമാണ് ഗവൺമെന്റ് സെക്ടർ വഴി ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപരാജിത ധൂമത്തിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡി തന്നെയുണ്ട്. അപരാജിത ധൂമം ഒരു ഏരിയയിൽ നന്നായി പോകുകയാണെങ്കിൽ അത് ആ ഏരിയയിലുള്ള ഹ്യൂമിഡിറ്റി, അന്തരീക്ഷത്തിന്റെ ഈർപ്പാംശം കുറയ്ക്കുന്നു. ഈർപ്പാംശം കുറയ്ക്കുന്നത് കണ്ട് തന്നെ നമുക്ക് വൈറൽ ലോഡും ബാക്ടീരിയൽ ലോഡും ഒക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു. അങ്ങനെ രോഗാണു സാന്ദ്രത കുറയുകയും രോഗസാധ്യത കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് കുറച്ചുകൂടി ഒന്ന് ആരോഗ്യപ്രദമാക്കുന്നതിന് ഷടങ്കം എന്ന ഔഷധമിട്ട് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. നമ്മുടെ ചുറ്റുപാടും വളരെ ശുചിയും വൃത്തിയാക്കിയും വയ്ക്കുക. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക. അതുപോലെ വെള്ളക്കെട്ടുകളിൽ കൊതുക് മുട്ടയിടുന്നതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ബയോ ഇത് കീടനാശിനികൾ, പുകയില കഷായം ഒക്കെ ഒഴിച്ച്, പുകയില കഷായം പ്രിപ്പയർ ചെയ്യുന്നതിന് സാധാരണ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പുകയില കഷായത്തിൽ വേപ്പെണ്ണയും അതുപോലെ സോപ്പ് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ വെള്ളക്കെട്ട് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒഴിക്കുകയാണെങ്കിൽ കൊതുകിന്റെ പ്രജനനം കുറയ്ക്കാനും കൊതുക് വളരുന്നത് ഒഴിവാക്കാനും സാധിക്കും.
0: പകർച്ചവ്യാധി പ്രതിരോധം ആരോഗ്യവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൗരന്റെയും സഹകരണം ആവശ്യമുള്ള ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണിത്. ഓരോ കുടുംബവും ഓരോ വാരാന്ത്യത്തിലും അവരുടെ പരിസരം പരിശോധിച്ച് കുറച്ച് മിനിറ്റ് മാത്രം ചെലവഴിക്കുമ്പോൾ അതിന്റെ മൊത്തം ഗുണം മുഴുവൻ സമൂഹത്തെയും രോഗബാധകളിൽ നിന്ന് സംരക്ഷിക്കും.
3: ഡെങ്കി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
0: ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ.
3: കൊതുക് വളരാനുള്ള ഉറവിടങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതാണ് ഡ്രൈ ഡേയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച സ്കൂളുകളിലെ പരിസരങ്ങളിൽ കൊതുക് വളരാൻ സാധ്യതയുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണം. ശനിയാഴ്ച സർക്കാർ ഓഫീസുകളും ഫാക്ടറികളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ സമാനമായ കൊതുകിൻ്റെ ഉറവിട നശീകരണം നടക്കണം. മാലിന്യ സംസ്കരണം കൃത്യമാണെന്ന് ഉറപ്പാക്കണം. ഞായറാഴ്ചകളിൽ വീടുകളിൽ ഡ്രൈ ഡേ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീടും പരിസരവും വീട്ടുകാർ എല്ലാവരും ചേർന്ന് ശുചീകരണം നടത്തണം. ഫ്രിഡ്ജിന് പിന്നിലെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പൂച്ചട്ടികളിലെ വെള്ളം, അലക്ഷ്യമായി കിടക്കുന്ന ചിരട്ടകൾ, ഇവയെല്ലാം കൊതുക് വളരാൻ കാരണമാകും. എല്ലാവരും ഒറ്റക്കെട്ടായി ശുചിത്വത്തിൽ പങ്കാളികളാകണം. ഡ്രൈ ഡേ വിജയിപ്പിക്കണം. പകർച്ചവ്യാധികളെ അകറ്റി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം.
0: പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ആദ്യ പടിയാണ് വൃത്തിയുള്ള അന്തരീക്ഷം. പ്രതിരോധം എല്ലായ്പ്പോഴും എളുപ്പവും ചെലവ് കുറഞ്ഞതും രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് വാരാന്ത്യ ഡ്രൈ ഡേ ക്യാമ്പയിൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നീക്കം ചെയ്യുന്ന കെട്ടിക്കിടക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും നാളത്തെ ഒരു രോഗത്തെ തടയാൻ കഴിഞ്ഞേക്കും. ഉത്തരവാദിത്തത്തിന്റെയും കരുതലിന്റെയും ലളിതമായ പ്രവൃത്തികളിലൂടെ കുടുംബങ്ങളെയും അയൽക്കാരെയും സംസ്ഥാനത്തെയും പകർച്ചവ്യാധികളുടെ വ്യാപനത്തിൽ നിന്ന് സംരക്ഷിക്കാനും വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഒരു കേരളം കെട്ടിപ്പടുക്കാനും കൂട്ടായി ഏവരും മുന്നിട്ടിറങ്ങേണ്ടതുണ്ട്.
4: ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി, ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വർദ്ദേ മത്സരം സമനിലയിൽ. ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4th തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. അന്താരാഷ്ട്ര യോഗ ദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും കാലങ്ങളിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ ദിനം പ്രചോദനമേകുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ വരെ 3 ദിവസമാണ് പൊതുചർച്ച. ഈ മാസം 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടത്തും. July 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് സമ്പർക്ക പട്ടികയിൽ ഇന്നലെ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5

0: 9 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡീസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടുകളിലും പരിസരങ്ങളിലും നിർബന്ധമായും ശുചീകരണം നടത്തുകയാണ് ഡ്രൈഡേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ സ്വദേശി 54-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 216 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 150 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3393 3646 പേരാണ് അറസ്റ്റിലായത്. 1706 ഗ്രാം MDMA 318 കിലോയിലധികം കഞ്ചാവും ഇതുവരെ പിടികൂടി. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2ാം അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3ാം അലോട്ട്മെന്റ് 28-ന് പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6-ന് ക്ലാസുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്ലോറിഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. കാലിഫോർണിയയിൽ ഗ്രൂപ്പ് ജിയിൽ ഇറാനും ബെൽജിയവും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അറ്റ്ലാന്റയിൽ ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിൽ സൗദി അറേബ്യയെ 4-0 തകർത്ത് സ്പെയിൻ അടുത്ത റൗണ്ടിൽ സ്ഥാനമുറപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗ്രൂപ്പ് എച്ചിൽ ആവേശകരമായ മത്സരത്തിൽ സൗദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മറികടന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറി. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേപ്പ് വെർദെ കരുത്തരായ ഉറുഗ്വേയെ സമനിലയിൽ പിടിച്ചതോടെ കൂടിയാണ് സ്പെയിൻ റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൗദിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിനു വേണ്ടി സൂപ്പർ താരം ലെമീൻ യമാൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഒയർ സബാലിന് വകയായിരുന്നു മറ്റ് 2 ഗോളുകൾ. 4ാം ഗോൾ സൗദി താരത്തിന്റെ സെൽഫ് ഗോളായിരുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേക്കെതിരെ ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ കേപ്പ് വെർദെ പിന്നീട് 2-1 പിന്നിലായെങ്കിലും ബ്യൂറോയുടെ പൊരുതി 2-2 സമനില പിടിക്കുകയായിരുന്നു. ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ സൗദിക്കെതിരെ ജയിച്ചാൽ കേപ്പ് വെർദെക്ക് നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തിനെതിരെ ഇറാൻ നേടിയ സമനില അവരുടെ ഗോൾ കീപ്പർ അലി റസയുടെ മിന്നും പ്രകടനത്തിലും മികവിലാണ്. ഇറാൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്ന ബെൽജിയം മുന്നേറ്റക്കാരെ വീറുറ്റ പ്രതിരോധത്തിലൂടെ പിടിച്ചുകെട്ടി അലി റസ ലോസ് ആഞ്ചൽസ് സ്റ്റേഡിയത്തിന്റെ താരമായി മാറി. 2ാം പകുതിയിൽ ഡിഫൻഡർ നദാൻ എൻഗോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് 10 പേരുമായാണ് ബെൽജിയം മത്സരം പൂർത്തിയാക്കിയത്.
0: ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിംഗിൽ 2ാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം. ശ്രഭാനി നന്ദ, എസ് എസ് സ്നേഹ, സുദേഷ്ണ ശിവശങ്കർ, തമന്ന എന്നിവരടങ്ങിയ സംഘമാണ് വിജയം നേടിയത്. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജിയം ജോൺ ആണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽ മലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടയിലെ അഞ്ജു മാത്യുവാണ് മരിച്ചത്. പുളിങ്ങോം വില്ലേജ് ഓഫീസ് ജീവനക്കാരിയാണ്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം പാലാ പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14-കാരൻ മരിച്ചു. എഡിൻ സുനിൽ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. അഗ്നിശമന സേനയെത്തി പ്രഥമ ശുശ്രൂഷ നൽകി പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മദ്യനിരോധന സമിതി നേതാവുമായ ചൂടിക്കോട്ട ഐ അരവിന്ദൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി

0: 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ. ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനിയൊരു ഗാനം കേൾക്കാം. താണ്ഡവം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന കൈതപ്രം, സംഗീതം MG ശ്രീകുമാർ.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിൽ ഇനി കേൾക്കാം ഇന്നത്തെ ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കൂ. പശ്ചിമ ബംഗാളിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി. പശ്ചിമ ബംഗാളിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. നമസ്തേ അനന്തപുരിയിൽ ഇനി കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ്ഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിനുശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആന്റ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരുമായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിരേഷണൽ ജില്ലകൾ, PMDDKY പദ്ധതിയിൽ ഉൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, അതായത് പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ബ്ലോക്കിലെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി, അതിയന്നൂർ, കരിങ്കുളം, കാഞ്ഞിരംകുളം, കോട്ടുകാൽ, വെങ്ങാനൂർ, വിഴിഞ്ഞം, തിരുവല്ലം എന്നീ കൃഷിഭവനുകളിൽ തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. നാടൻ തെങ്ങിൻ തൈകൾ 50 രൂപ നിരക്കിലും സങ്കരയിനം തൈകൾ 125 രൂപ നിരക്കിലും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് നെയ്യാറ്റിൻകര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനിൽ കെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 7012131408. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജിക്കൽ പരിശോധനകൾ ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആന്റ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471244457. പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലം പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഉണർവേകി പുതിയ കൂട്ടുകൃഷി പദ്ധതിക്ക് തുടക്കമാകുന്നു. ഏനാദിമംഗലം പഞ്ചായത്തിലെ തിരുമങ്ങാട് തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൂട്ടുകൃഷി ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനം ഈ മാസം 23 രാവിലെ 11 മണിക്ക് വിത്തുനടീൽ ഉത്സവത്തോടെ നടക്കുന്നു. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ കൃഷിയിടത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിനായി CHM പദ്ധതിയിൽ സോളാർ ഫെൻസിംഗ്, പഞ്ചായത്തിന്റെ സമഗ്ര തരിശുനില കൃഷി പദ്ധതി പ്രകാരം ഹെക്ടറിന് 37,000 രൂപ വീതം ധനസഹായം, VDP പദ്ധതി വഴി എല്ലാത്തരം പച്ചക്കറി തൈകളും ഉയർന്ന ഗുണമേന്മയുള്ള വിത്തുകളും ലഭ്യമാക്കിയാണ് ഈ കാർഷിക മുന്നേറ്റം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്കിന് കീഴിലുള്ള കുളക്കട, മേലില, ഉമ്മന്നൂർ, മൈലം, പവിത്രേശ്വരം, വെട്ടിക്കവല എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വെട്ടിക്കവല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447248729. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺകൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഇപ്പോൾ അഥർവം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നമസ്തേ, അനന്തപുരി തുടരുന്നു. സർഗം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ബോംബെ രവി.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
2: ടേസ്റ്റിനു വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് വിളർച്ച അഥവാ രക്തക്കുറവ്, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
4: ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിന് ആവശ്യമായ ചുവന്ന രക്താണുക്കളോ അല്ലെങ്കിൽ അവയിലടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിൻ സാധാരണ അളവിലും കുറയുന്ന അവസ്ഥയെയാണ് വിളർച്ച അഥവാ രക്തക്കുറവ് എന്ന് വിളിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് ഇരുമ്പ് സത്തിന്റെ കുറവ്, അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഇതാണ് ഏറ്റവും കൂടുതലായി ആളുകളിൽ കാണപ്പെടുന്ന വിളർച്ചാ കാരണം. ഹീമോഗ്ലോബിൻ നിർമ്മിക്കാൻ ശരീരത്തിന് ഇരുമ്പ് ആവശ്യമാണ്. ഭക്ഷണത്തിൽ ഇതിന്റെ കുറവുണ്ടാകുമ്പോൾ രക്തം കുറയുന്നു. രണ്ടാമത്തെ കാരണമാണ് രക്തനഷ്ടം. വലിയ മുറിവുകൾ, വയറ്റിലെ അൾസർ, മൂലക്കുരു, സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം, പ്രസവാനന്തര രക്തസ്രാവം മുതലായവയൊക്കെ രക്തനഷ്ടത്തിന് കാരണമാകാം. മൂന്നാമതായി പോഷകാഹാരക്കുറവ്. വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് എന്നിവയുടെ കുറവ് മൂലവും രക്തക്കുറവ് അഥവാ വിളർച്ച വരാം. ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ പോലും അമിതമായി കിതയ്ക്കുക, കണ്ണിന്റെ ഉൾവശം, നഖങ്ങൾ, കൈപ്പത്തി, നാക്ക് എന്നിവിടങ്ങളിലെ സ്വാഭാവികമായ ചുവപ്പ് നിറം മാറി വെളുത്ത നിറമാകുക, തലച്ചോറിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്താത്തതുകൊണ്ട് തലകറക്കവും തലവേദനയും, കുറഞ്ഞ രക്തത്തിലൂടെ കൂടുതൽ ഓക്സിജൻ എത്തിക്കാൻ ഹൃദയം വേഗത്തിൽ പമ്പ് ചെയ്യേണ്ടി വരുന്നത് കാരണമുണ്ടാകുന്ന നെഞ്ചിടിപ്പ്, മണ്ണ്, പേപ്പർ, ചോക്ക്, പച്ചരി, ഐസ് മുതലായവ കഴിക്കാനുള്ള തോന്നൽ, ഇതിനെ പിക്ക എന്ന് വിളിക്കും. കുട്ടികളിലും ഗർഭിണികളിലുമാണ് ഈ പ്രവണത കൂടുതലായി കാണുന്നത്. മരുന്നുകൾക്കൊപ്പം ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന പല ഇലകളിലും ഉയർന്ന അളവിൽ ഇരുമ്പ് സത്തുണ്ട്. ആഴ്ചയിൽ 2-3 തവണ മുരിങ്ങയില തോരനായോ സൂപ്പായോ കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ചുവന്ന ചീരയും പച്ച ചീരയും അനീമിയ ഉള്ളവർക്ക് ഉത്തമമാണ്. നമ്മുടെ പറമ്പുകളിൽ കാണുന്ന തഴുതാമ പോലെയുള്ള നാടൻ ഇലക്കറികളും രക്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ കിഴങ്ങുവർഗങ്ങൾ, ധാന്യങ്ങൾ, കറുത്ത ശർക്കര, കുത്തരി, പഞ്ഞപ്പുല്ല്, പഴവർഗങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സായ ഈന്തപ്പഴം, കറുത്ത ഉണക്കമുന്തിരി എന്നിവ ഉത്തമമാണ്. നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച് മുതലായവയിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട്. ഇത് ഭക്ഷണത്തിലെ ഇരുമ്പ് സത്തിനെ ശരീരം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാളയന്തൊടൻ, പൂവൻപഴം എന്നിവയും ഗുണകരമാണ്. ദിവസവും 1 മുട്ട കഴിക്കുന്നത് നല്ലതാണ്. ആട്ടിൻകരൾ, കോഴിക്കരൾ എന്നിവയിൽ ഉയർന്ന അളവിൽ ഹീമയൺ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരം വേഗത്തിൽ ആഗിരണം ചെയ്യും. മത്തി, അയല എന്നിവയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡിനൊപ്പം ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആഹാരം കഴിച്ച ഉടനെ ചായയോ കാപ്പിയോ കുടിക്കുന്നത് ഒഴിവാക്കുക. ഇതിലെ ടാനിൻ അയൺ ആഗിരണത്തെ തടസ്സപ്പെടുത്തും. ആഹാരത്തിന് 1 മണിക്കൂർ മുമ്പോ ശേഷമോ മാത്രം ചായ കുടിക്കുക. കറികൾ വെക്കാൻ ഇരുമ്പ് ചീനച്ചട്ടി ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ സത്ത് കലരാൻ സഹായിക്കും. ശരീരത്തിന് ദിവസവും വേണ്ട ഇരുമ്പിന്റെ അളവ്, പ്രായം, ലിംഗഭേദം, ശാരീരിക അവസ്ഥകൾ എന്നിവയ്ക്ക് അനുസരിച്ച്

0: മാറിക്കൊണ്ടേയിരിക്കും. രക്തപരിശോധനകളായി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, പെരിഫറൽ സ്മിയർ, സെറം അയൺ, സെറം ഫെറിറ്റിൻ, TIBC, വൈറ്റമിൻ B12, ഫോളിക് ആസിഡ് എന്നിവ ചെയ്യാവുന്നതാണ്. ഹീമോഗ്ലോബിൻ അളവ് പുരുഷന്മാരിൽ 13.5 ഗ്രാം പെർ ഡെസിലിറ്ററിൽ താഴെയും സ്ത്രീകളിൽ 12 ഗ്രാം പെർ ഡെസിലിറ്ററിൽ താഴെയുമാണെങ്കിൽ അത് വിളർച്ചയായി കണക്കാക്കാം. സ്വയം ചികിത്സ ഒഴിവാക്കി ഡോക്ടറെ കണ്ട് വിളർച്ചയുടെ കൃത്യമായ കാരണം കണ്ടെത്തി ചികിത്സിക്കുക. ആരോഗ്യമുള്ള രക്തം ഊർജസ്വലമായ ജീവിതത്തിന് അനിവാര്യമാണ്. വിളർച്ച എന്നത് വെറും ഒരു ക്ഷീണമല്ല, അത് നിങ്ങളുടെ ശരീരം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. പോഷകാഹാരവും കൃത്യമായ വൈദ്യപരിശോധനയും ഉറപ്പാക്കി വിളർച്ചയില്ലാത്ത ആരോഗ്യപൂർണമായ ഒരു നാളേക്ക് തുടക്കം കുറിക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് വിളർച്ച അഥവാ രക്തക്കുറവ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: എന്റെ ഭാര്യക്കിനെ ഇത് മതി, ഫുള്ള് MRT വാങ്ങും.
7: അന്ത ചേട്ടാ,
6: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
7: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
6: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
8: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
9: നമസ്തേ, അനന്തപുരി തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, പൂവച്ചൽ ഖാദർ എഴുതിയ ഒരു ഗാനം കേൾക്കാം. ശ്യാം സംഗീതം പകർന്ന് ഉണ്ണിമേനോനും വാണിജ്യറാമും പാടിയത്. ചിത്രം അർച്ചന ആരാധന.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 22. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നറിയാനായി കേൾക്കാം.
1: ചരിത്രത്തിൽ ഇന്ന് ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ പ്രമുഖനും ഐക്യ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന EMS നമ്പൂതിരിപ്പാട് ജനിച്ചത് 1909 ജൂൺ 22-നാണ്. മലപ്പുറം ജില്ലയിലെ ഏലംകുളത്താണ് അദ്ദേഹം ജനിച്ചത്. ഭാരതത്തിൽ ആദ്യമായി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അദ്ദേഹം നേതൃത്വം നൽകി. 2001 ജൂൺ 22-നാണ് കേരളത്തെ നടുക്കിയ കടലുണ്ടി തീവണ്ടി അപകടം നടന്നത്. മംഗലാപുരത്തു നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന 6602 നമ്പർ മംഗലാപുരം ചെന്നൈ മെയിൽ തീവണ്ടി കടലുണ്ടി പാലം കടന്നുപോകുമ്പോൾ പാലം തകരുകയും തുടർന്ന് തീവണ്ടിയുടെ ബോഗികൾ പാളം തെറ്റി പുഴയിലേക്ക് പതിക്കുകയുമായിരുന്നു. ഈ ദാരുണമായ അപകടത്തിൽ 52 പേർ മരണപ്പെടുകയും 222-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഏകദേശം 140 വർഷത്തോളം പഴക്കമുള്ള ഇരുമ്പ് പാലത്തിന്റെ തൂണിനുണ്ടായ ബലക്ഷയമാണ് അപകടത്തിന് കാരണമായി ഔദ്യോഗിക അന്വേഷണ സംഘം കണ്ടെത്തിയത്. പെരുമൺ ദുരന്തത്തിനു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ തീവണ്ടി അപകടങ്ങളിലൊന്നാണ് കടലുണ്ടി ദുരന്തം. 1897 ജൂൺ 22-ന് പൂനെയിൽ വെച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായ ചാൾസ് വാൾട്ടർ റാൻഡ്, ലെഫ്റ്റനന്റ് ചാൾസ് എഗർട്ടൺ അയേഴ്സ്റ്റ് എന്നിവർ ചപ്പേക്കർ സഹോദരന്മാരാൽ വധിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 1896 അവസാനത്തോടെ പൂനെയിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചു. പ്ലേഗ് അടിച്ചമർത്താൻ രൂപീകരിച്ച പ്രത്യേക സമിതിയുടെ ചെയർമാനായിരുന്നു WC റാൻഡ്. രോഗം തടയുക എന്ന വ്യാജേന ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം പൂനെയിലെ വീടുകളിൽ അതിക്രമിച്ചു കയറുകയും സ്ത്രീകളെ അപമാനിക്കുകയും ജനങ്ങളുടെ സ്വത്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളോട് ബ്രിട്ടീഷുകാർ നടത്തിയ ക്രൂരതകൾക്ക് പ്രതികാരം ചെയ്യാൻ ചപ്പേക്കർ സഹോദരന്മാരായ ദാമോദർ ഹരി ചപ്പേക്കർ, ബാലകൃഷ്ണ ഹരി ചപ്പേക്കർ, വാസുദേവ് ഹരി ചപ്പേക്കർ എന്നിവർ തീരുമാനിച്ചു. തുടർന്ന് ജൂൺ 21-ന് വിക്ടോറിയ രാജ്ഞിയുടെ ഭരണത്തിന്റെ വജ്രജൂ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്ന റാൻഡ് അയേസ്റ്റ് എന്നിവരെ ഗണേഷ് കിൻഡ് റോഡിൽ വെച്ച് ചപ്പേക്കർ സഹോദരന്മാർ ഇവരുടെ കുതിരവണ്ടി തടഞ്ഞു നിർത്തി വെടിയുതിർത്തു. ഈ സംഭവത്തെ തുടർന്ന് ചപ്പേക്കർ സഹോദരന്മാരെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് തൂക്കിലേറ്റുകയും ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പ്രസിഡന്റ് പദവി രാജിവെച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത് 1939 ജൂൺ 22-നാണ്. 1941 ജൂൺ 22-ന് ഓപ്പറേഷൻ ബാർബറോസ എന്ന സൈനിക നീക്കത്തിലൂടെ നാസി ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിലൊന്നായി മാറി. ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നിലവിലുണ്ടായിരുന്ന പരസ്പര ആക്രമണ വിരുദ്ധ കരാർ ലംഘിച്ചുകൊണ്ടാണ് അഡോൾഫ് ഹിറ്റ്ലർ ഈ ആക്രമണം നടത്തിയത്. ഭൂമിയുടെ ശ്വാസകോശങ്ങളായ മഴക്കാടുകളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ആഗോളതലത്തിൽ ഓർമ്മിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ജൂൺ 22 ലോക മഴക്കാട് ദിനമായി ആചരിക്കുന്നു. 2017 റെയിൻ ഫോറസ്റ്റ് പാർട്ണർഷിപ്പ് എന്ന അന്താരാഷ്ട്ര സംഘടന ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ആഗോള താപനം കുറയ്ക്കുന്നതിലും കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതിലും മഴക്കാടുകൾ വലിയ പങ്കുവഹിക്കുന്നു. കാട്ടുതീ, വനനശീകരണം എന്നിവയ്ക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യം. 1986 ജൂൺ 22-നാണ് ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ ഇംഗ്ലണ്ടിനെതിരെ ദൈവത്തിന്റെ കൈ എന്ന വിവാദ ഗോൾ നേടിയത്. മെക്സിക്കോയിലെ ആസ്റ്റെക് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന 1986 ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് അർജന്റീനയുടെ ഇതിഹാസ താരം ഡീഗോ മറഡോണ ഈ ഗോൾ നേടിയത്. മത്സരത്തിന്റെ 51 മിനിറ്റിൽ ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടനെ മറികടന്ന് മറഡോണ പന്ത് വലയിലാക്കി. എന്നാൽ പന്ത് തലകൊണ്ടല്ല, മറിച്ച് തന്റെ കൈകൊണ്ട് തട്ടിയാണ് അദ്ദേഹം ഗോൾ നേടിയതെന്ന് റഫറിക്ക് മനസ്സിലായില്ല. മത്സരശേഷമുള്ള പത്രസമ്മേളനത്തിൽ ആ ഗോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്പം മറഡോണയുടെ തലയും അല്പം ദൈവത്തിന്റെ കൈയും ചേർന്നാണ് ആ ഗോൾ പിറന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഇതിന് ദൈവത്തിന്റെ കൈ എന്ന പേര് വീണത്. ചരിത്രത്തിൽ ഇന്ന്
2: ശ ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നമസ്തേ, അനന്തപുരി തുടരുന്നു. വടക്കുനാഥൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, പാടിയത് ചിത്ര.

0: നമസ്തേ അനന്തപുരിയിൽ ഇനി ഗ്രാമീണ സൗന്ദര്യവും പൈതൃകവും വിളിച്ചോതുന്ന പരിപാടി കേൾക്കാം. ഗ്രാമകേരളം.
1: കടപ്പുറത്തിന്റെ പൂർവ ചൈതന്യം.
2: മാനവ ജീവിത സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് മത്സ്യബന്ധനം. കേരളത്തിന്റെ ഭക്ഷണ രീതികളിൽ മത്സ്യവിഭവങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. 590 കിലോമീറ്റർ കടൽത്തീരമുള്ള കേരളത്തിലെ തീരദേശവാസികളുടെ മുഖ്യ വരുമാന മാർഗവും മത്സ്യബന്ധനം തന്നെയാണ്. പഴയകാല മത്സ്യബന്ധന രീതികളിലേക്ക് ഒരന്വേഷണം നടത്തുമ്പോൾ അവ ഏറെ കൗതുകമുണർത്തുന്നതായി കാണാം. പഴയ കാലത്തുള്ള മത്സ്യബന്ധന വള്ളങ്ങൾ കൂടുതലും തടി കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. ഇത്തരം വള്ളങ്ങൾ ഏറെയും ഉപയോഗിച്ചിരുന്നത് പുഴകൾ, തടാകങ്ങൾ, തീരക്കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ്. ഇവയ്ക്ക് വ്യത്യസ്തങ്ങളായ രൂപകൽപ്പനകളുമാണ് സ്വീകരിച്ചിരുന്നത്. പല വലിപ്പത്തിലുള്ള വള്ളങ്ങളുടെ നിർമ്മാണത്തിന് തടി, കയർ, എണ്ണകൾ എന്നിവ ഉപയോഗിക്കാറുണ്ട്.

0: ട്രോൾ വലകൾ വന്നതോടെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. മത്സ്യങ്ങളുടെ വാസസ്ഥലത്തിനനുസരിച്ച് മുകൾ തട്ടിലോ അടിത്തട്ടിലോ ഇടത്തട്ടിലോ ഒക്കെ ഇത്തരം വലകൾ സ്ഥാപിക്കുവാൻ കഴിയും. അടിത്തട്ടു വലകളുടെ നീളം കൂടിയ ഒരു ജോഡി കമ്പിവടങ്ങൾ ബോട്ടുമായി ബന്ധിച്ചിരിക്കും. ബോട്ടിന്റെ ഡെക്കിലുള്ള വിഞ്ചിന്റെ സഹായത്തോടെ വല ഉയർത്താനും താഴ്ത്താനും സാധിക്കും. ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലകൾ നീട്ടുവല, ഒഴുക്കുവല, ലുപ്പുവല എന്നിവയാണ്. പണ്ടൊക്കെ പിടിച്ചെടുക്കുന്ന മത്സ്യം സൂക്ഷിച്ചിരുന്നത് ഓലമേഞ്ഞ ഒരു പ്രത്യേക പുരയിലായിരുന്നു. ഐസിന്റെ ലഭ്യത പ്രചാരത്തിലാകുന്നതിന് മുൻപ് ഈ ഓലപ്പുരയിലേക്കാണ് ആദ്യം മത്സ്യം കൊണ്ടുവന്ന് കൂട്ടിയിടുന്നത്. നാട്ടിൻപുറത്തെ വിതരണക്കാർ മത്സ്യം എടുത്തു കഴിഞ്ഞാൽ മീൻ ഉപ്പ് ചേർത്ത് ഉണക്കിയാണ് സൂക്ഷിച്ചിരുന്നത്. കടലിൽ മത്സ്യലഭ്യത കുറയുമ്പോൾ ഉണക്കമീനാണ് ഗ്രാമീണർ മാസങ്ങളോളം ഉപയോഗിച്ചിരുന്നത്. വള്ളങ്ങൾ തിരമുറിച്ച് വളരെ ശക്തിയായി മുന്നോട്ട് കുതിക്കുന്നതിനും വള്ളപ്പലക കേടാകാതെ സംരക്ഷിക്കുന്നതിനും മത്തിയുടെ എണ്ണ വളരെയധികം ഉപയോഗിക്കുന്നു. മുട്ടയിട്ട് പ്രജനനം നടത്തുന്ന മത്തി ഒറ്റത്തവണ 75,000 വരെ മുട്ടയിടുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് അവയെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു. കാലപ്രവാഹത്തിൽ മത്സ്യബന്ധന രീതികളും വിപണന രീതികളുമൊക്കെ ഒട്ടേറെ പരിവർത്തനങ്ങൾക്ക് വിധേയമായി. അതോടൊപ്പം മത്സ്യബന്ധനത്തിന്റെ പ്രാധാന്യവും ഏറിവരുന്നു.
1: കടപ്പുറത്തിന്റെ പൂർവ ചൈതന്യം, രചന സുരേഷ് മണ്ണാറശാല, ആഖ്യാനം അശ്വതി ബാലചന്ദ്രൻ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
2: നമസ്തേനന്ദപുരിയിൽ ഇനി വിജ്ഞാനപ്രദമായ ഒരു പരിപാടിയാണ് മലയാള ഭാഷയെക്കുറിച്ച്.
3: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ ആർ പ്രഭാകരൻ.
4: അക്ഷരങ്ങളുടെ ഉച്ചാരണം ഒരു ശാസ്ത്രമായി തന്നെ പ്രാചീന ഭാരതത്തിൽ നിലനിന്നിരുന്നു. ശിക്ഷ എന്നറിയപ്പെട്ട ആ ശാസ്ത്രം വേദമന്ത്ര പഠനത്തിന് അനിവാര്യമായിരുന്നു. സ്വരം കൊണ്ടോ വർണ്ണം കൊണ്ടോ മന്ത്രം പിഴയ്ക്കാൻ പാടില്ല. ദുഷ്ടശബ്ദ സ്വരതോ വർണ്ണതോ വാ മിഥ്യാപ്രയുക്തോ ന തമർത്ഥമാഹ സ വാഗ്വജ്രോ യജമാനം ഹിനസ്തി യഥേന്ദ്രശത്രു സ്വരതോ അപരാധാത് എന്ന് പതഞ്ജലി മഹർഷിയുടെ മഹാഭാഷ്യം താക്കീത് ചെയ്യുന്നു. സ്വരം കൊണ്ടോ വർണ്ണം കൊണ്ടോ ദുഷിച്ച ശബ്ദം ഉദ്ദേശിച്ച അർത്ഥം പ്രദാനം ചെയ്യാനാകാതെ യജമാനന് തന്നെ ദോഷം ചെയ്യും. വേദസന്ദർഭം ഉദ്ധരിച്ചുകൊണ്ടാണ് പതഞ്ജലി ശബ്ദത്തിൻ്റെ ഉച്ചാരണ പ്രാധാന്യം അവതരിപ്പിക്കുന്നത്. ഋഷിയായ തൊഷ്ടാവ് തൻ്റെ വിശ്വരൂപനെന്ന പുത്രനെ വധിച്ച ഇന്ദ്രനെ ഹിംസിക്കാൻ പോന്ന പുത്രനുണ്ടാകുവാൻ ഒരു യാഗം ചെയ്തു. യാഗത്തിൽ സ്വാഹി ഇന്ദ്രശത്രുർ വർദ്ധസ്വ എന്ന മന്ത്രം ഉരുവിടുമ്പോൾ ഇന്ദ്രശത്രു എന്ന പദം ഉദാത്താന്തമായി ഉച്ചരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇന്ദ്രന്റെ ശത്രു എന്നതിന് വിപരീതമായി ഇന്ദ്രനാകുന്ന ശത്രു എന്ന അർത്ഥത്തിൽ കലാശിച്ചു. ഫലമോ, രണ്ടാമത്തെ പുത്രനായ വൃത്രനും ഇന്ദ്രനാൽ വധിക്കപ്പെട്ടു. ഭാഷയിലെ അക്ഷരങ്ങൾ തെറ്റിച്ചുച്ചരിക്കുന്നത് തീർത്തും ആത്മഹത്യാപരമാണ് എന്ന് ചുരുക്കം. അക്ഷരം ശബ്ദമാണ്. ശബ്ദസ്വരൂപമായ അക്ഷരത്തിന്റെ സീഡിയാണ് ലിപി. ശബ്ദം ലിപിയിൽ ലേപനം ചെയ്തിരിക്കുന്നു അഥവാ വിന്യസിച്ചിരിക്കുന്നു. ലിപ്യതയെ അസ്മിൻ ശബ്ദ എന്നാണ് ലിപി എന്ന പദത്തിന്റെ നിരുക്തി. ഉദ്ദിഷ്ടമായ അർത്ഥത്തെ സ്ഫുരിപ്പിക്കുന്ന ഉച്ചാരണം മാത്രമേ ശ്രേയസ് ഉണ്ടാക്കുകയുള്ളൂ. ഭാഷാ പഠനത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ അക്ഷരമാല കൃത്യമായും സ്ഫുടമായും ഉച്ചരിക്കാൻ പഠിക്കണം. സ്വരങ്ങൾ ഉച്ചരിക്കാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ ധൃതി പിടിച്ചുച്ചരിക്കാതെ ഓരോ സ്വരവും ഒരു മാത്രം നിർത്തി ഉച്ചരിക്കാൻ പഠിപ്പിക്കണം. അ ആ ഇ ഈ ഉ ഊ എന്നിങ്ങനെ. കണ്ഠം, താലു, മൂർധാവ്, ദന്തങ്ങൾ, ഓഷ്ഠങ്ങൾ, നാസിക തുടങ്ങിയ ഉച്ചാരണ സ്ഥാനങ്ങളുടെ ധർമ്മവും പ്രാധാന്യവും പ്രായോഗികമായി വിശദീകരിച്ചു കൊടുക്കണം. മൂർധന്യമായ ഋകാരത്തിൻ്റെ ഉച്ചാരണം പലപ്പോഴും അധ്യാപകർ പോലും തെറ്റിക്കാറുണ്ട്. ഇർ, ഇറു, എറു, റു തുടങ്ങിയ വികലമായ ഉച്ചാരണമാണ് പലപ്പോഴും കേൾക്കാറുള്ളത്. ഋഷി എന്ന പദം 10 പ്രാവശ്യം ഉരുവിടുക, തുടർന്ന് ഷി ഒഴിവാക്കി ഉച്ചരിക്കുക. അതാണ് ഋകാരത്തിൻ്റെ ഉച്ചാരണം. ഋകാരത്തിൻ്റെ ദീർഘമായ ഋകാരത്തിനും ലുകാരത്തിനും ഭാഷയിൽ പ്രയോഗം അതിവിരളമാണ്. എങ്കിലും ഋകാരദീർഘം ഋ എന്ന് പറയാവുന്നതേയുള്ളൂ. ക്ലിപ്തത്തിലെ കകാരശേഷമുള്ള ഉച്ചാരണമാണ് ലുകാരത്തിന്. അതിൻ്റെ സ്ഥാനം ഇന്ന് ളകാരം ഏറ്റെടുത്തിട്ടുണ്ട്. ബി

0: ഈ 3-ാം നൂറ്റാണ്ടിൽ പതഞ്ജലി മഹർഷി തന്റെ മഹാഭാഷ്യത്തിൽ ഇക്കാര്യം സിദ്ധാന്തിച്ചിട്ടുള്ളത് തന്നെ. അനുസ്വാരവും വിസർഗവും സ്വരത്തോടുകൂടി അം അ എന്ന് മാത്രമേ ഉച്ചരിക്കാനാകൂ. ഐ ഓ ഓ ഔ അനുസ്വാരം വിസർഗം എന്നിങ്ങനെയാണ് സ്വരങ്ങൾ.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ കെ ആർ പ്രഭാകരൻ.

0: ഇന്നത്തെ സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: നമസ്തേ, അനന്തപുരി തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തൂവൽ കൊട്ടാരം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: നമസ്തേ, അനന്തപുരി തുടരുന്നു. തൊഴിലന്വേഷകർക്ക് വേണ്ടിയുള്ള പരിപാടി കേൾക്കാം.
6: തൊഴിൽ ദർശനം.
7: മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. വിവിധ സംസ്ഥാനങ്ങളിലായി 4,500 ഒഴിവുണ്ട്. ഇതിൽ 116 ഒഴിവ് കേരളത്തിലാണ്. ബിരുദധാരികൾക്കാണ് അവസരം. ഒരു വർഷമായിരിക്കും പരിശീലനം. കേരളത്തിലെ ഒഴിവുകൾ ജില്ല തിരിച്ച്: എറണാകുളം 11, ഇടുക്കി 4, കണ്ണൂർ 5, കാസർഗോഡ് 1, കോട്ടയം 9, കോഴിക്കോട് 4, മലപ്പുറം 3, പാലക്കാട് 5, തൃശൂർ 10, വയനാട് 4, ആലപ്പുഴ 8, കൊല്ലം 16, പത്തനംതിട്ട 16, തിരുവനന്തപുരം 20. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. 2022 January 1 അതിനുശേഷമോ കോഴ്സ് പൂർത്തിയാക്കിയതായിരിക്കണം. അപേക്ഷകർ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് സ്കീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം. യോഗ്യതകളെല്ലാം 2026 May 31 മുൻപായി നേടിയതായിരിക്കണം. പ്രായം 20-28 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് പുരുഷന്മാർക്ക് 944 രൂപയും വനിതകൾക്ക് 708 രൂപയും. SC ST വിഭാഗക്കാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഭിന്നശേഷിക്കാർക്കും 236 രൂപ ഫീസ് അടച്ചാൽ മതിയാകും. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് സ്കീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം https://beep.bfssic.com എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ പൂർത്തിയാക്കണം. അപേക്ഷ പൂർത്തിയാക്കേണ്ട വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://beep.bfssic.com. അപേക്ഷയ്ക്കൊപ്പം ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://centralbank.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://centralbank.bank.in. ശ്രദ്ധിക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇന്നാണ്. കൌൺസിൽ ഓഫ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രോജക്ട് സ്റ്റാഫ് തസ്തികയിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. 26 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ PA/09/2026. പ്രോജക്ട് അസോസിയേറ്റ് ഗ്രേഡ് 1, ഒഴിവ് 10. യോഗ്യത: MSc കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, അപ്ലൈഡ് കെമിസ്ട്രി, ഫിസിക്സ് അല്ലെങ്കിൽ BTech കെമിക്കൽ പോളിമർ എഞ്ചിനീയറിംഗ്. പ്രായം 35 വയസ്സ് കവിയരുത്. വാക്കിൻ ഇന്റർവ്യൂ: വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം NIRB

0: IST യിൽ ജൂൺ 23 രാവിലെ 9 മണിക്ക് ഹാജരാകണം. വിജ്ഞാപന നമ്പർ PA/13/2023. സീനിയർ PAT ഒഴിവ് 4. യോഗ്യത: കെമിസ്ട്രി, മറൈൻ ജിയോളജി, ബയോളജി, ബയോടെക്നോളജിയിലുള്ള ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി, മറൈൻ ജിയോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, മെറ്റലർജിക്കലിലുള്ള PhD അല്ലെങ്കിൽ തത്തുല്യവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ മെക്കാനിക്കൽ, മെറ്റീരിയൽസ്, മെറ്റലർജിക്കൽ, പ്രൊഡക്ഷൻ, ഡിസൈൻ, നാനോ, തെർമൽ, കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം NIIST യിൽ ജൂൺ 24 രാവിലെ 9 മണിക്ക് ഹാജരാകണം. വിജ്ഞാപന നമ്പർ PA/14/2026. പ്രോജക്ട് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഒഴിവ് 7. യോഗ്യത: മെക്കാനിക്കൽ, കെമിക്കൽ, പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ത്രിവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ കെമിസ്ട്രിയിലുള്ള ബിരുദം. പ്രായം 35 വയസ്സ് കവിയരുത്. പ്രോജക്ട് അസോസിയേറ്റ് ഒഴിവ് 5. യോഗ്യത: ഫിസിക്സിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 35 വയസ്സ് കവിയരുത്. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം NIIST യിൽ ജൂൺ 29 രാവിലെ 9 മണിക്ക് ഹാജരാകണം. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.niist.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.niist.res.in.
1: തൊഴിൽ ദർശനം. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. മനു മഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം, പാടിയത് മിഥുൻ ജയരാജും സംഘവും.

0: നമസ്തേ അനന്തപുരി. ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഇരുവരും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി K. മുരളീധരൻ. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 12ാം ക്ലാസ് പരീക്ഷാ ഫലങ്ങളും പുനർമൂല്യനിർണയ ഫലങ്ങളും CBSE പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ലഭിച്ച അപേക്ഷകളുടെ 87% അധികവും ഇന്നലെ പ്രഖ്യാപിച്ചു. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ മീഞ്ചന്ത ഹിന്ദി കോളേജിൽ വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രചാരസഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം, പാലാ, പ്രവിത്താനം, മങ്കരയിൽ കുളത്തിൽ വീണ് 14കാരൻ മരിച്ചു. എഡ്വിൻ സുനിൽ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. ചൈനയിലെ ഷാവോങ്സിൽ 2ാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ശ്രബാനി നന്ദ, SS സ്നേഹ, സുദേഷ്ണ ശിവങ്കർ, തമന്ന എന്നിവരടങ്ങുന്ന സംഘമാണ് വിജയം നേടിയത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. തുടരുന്നു. ഇപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: പശ്ചിമബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം: സുവേന്ദു അധികാരി. ഉത്തരം ഒരിക്കൽ കൂടി: സുവേന്ദു അധികാരി. 2026 May 9 പശ്ചിമബംഗാളിന്റെ 9th മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയാണ് സുവേന്ദു അധികാരി ഈ പദവിയിലെത്തിയത്. ഇന്നത്തെ ചോദ്യം ഇനി നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹൈവേ എന്ന ചിത്രത്തിനുവേണ്ടി സ്വർണലത പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
3: പാറശാല ബി പൊന്നമ്മാൾ. കർണാടക സംഗീതജ്ഞയായ പാറശാല ബി പൊന്നമ്മാൾ 1924 നവംബർ 29 തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ കർണാടക സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ അവർ തിരുവനന്തപുരത്ത് നിലവിൽ വന്ന സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ആദ്യ വിദ്യാർത്ഥിനിയായിരുന്നു. 1952 സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമിയിൽ അധ്യാപികയായി. അവിടുത്തെ ആദ്യ വനിതാ പ്രിൻസിപ്പളും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതമേളയിൽ പാടാൻ കഴിഞ്ഞ ആദ്യ വനിതയും പാറശാല ബി പൊന്നമ്മാളാണ്. തൃപ്പൂണിത്തുറ RLV മ്യൂസിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈൻ ആർട്സിലെ പ്രിൻസിപ്പളായി ചുമതല വഹിച്ചിട്ടുള്ള അവർ ആകാശവാണിയുടെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. പ്രായത്തിന് കീഴ്പ്പെടുത്താനാകാത്ത സംഗീത സബര്യയ്ക്കുടമയായിരുന്നു പൊന്നമ്മാൾ. കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ, കേരള സർക്കാരിന്റെ സ്വാതി പുരസ്കാരം തുടങ്ങി ഒട്ടനേകം ബഹുമതികൾ ലഭിച്ച അവരെ 2017 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. തെരഞ്ഞെടുത്ത പാതയിൽ അർപ്പണബോധത്തോടെ അക്ഷീണയായി സഞ്ചരിച്ച ആ സംഗീത പ്രതിഭ 2021 June 22 96 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ നിന്ന് പാറശാല ബി പൊന്നമ്മാളിന്റെ ശബ്ദം.
4: അപ്പൊ ഞാൻ ജനിച്ചത് പാറശാലയാണ്. അച്ഛൻ സ്കൂൾ ടീച്ചറായിരുന്നു. അച്ഛന് പ്രൊമോഷനായിട്ട് അടൂറിൻ്റെ അടുത്ത് ഒരു നാട്ടിൻപുറം ഇളവണ്ണൂർ എന്നുള്ള സ്ഥലത്ത് ഒരു പ്രൈമറി സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പോൾ ഞാൻ, അച്ഛൻ, എൻ്റെ സഹോദരി എല്ലാവരും കൂടി അവിടെ പോയി താമസമായി. അവിടെ താമസിച്ചിരുന്ന കാലത്ത് പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് പാടാൻ അന്നേ താല്പര്യം കാണിച്ചിരുന്നു. അപ്പോൾ അച്ഛന് അതിനൊരു മോഹമുണ്ടായിരുന്നു. ആരാ അവിടെ ഭാഗവതർ ആരെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഞങ്ങൾ താമസിച്ചിരുന്ന ആ കാരണവർ തന്നെ, നമുക്കൊരു ഭാഗവതരെ കൊണ്ടുവരാം കുഞ്ഞിനെ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഏർപ്പാട് ചെയ്തു. അദ്ദേഹത്തിന് 3 മൈൽ ദൂരെ നിന്നാണ് ബസ്സിൽ വരും, ഒന്ന് വന്ന് പാട്ട് പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. ശ്രീമാൻ പരമപുള്ള ഭാഗവതർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു കൊല്ലത്തോളം പഠിച്ചു കാണും. ആദ്യത്തെ ഗുരു അദ്ദേഹമാണ്. അമ്മയ്ക്ക് നല്ല ജ്ഞാനമുണ്ട്. അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട്, നേരത്തെ പാടും. എന്നാൽ കീർത്തനങ്ങളെല്ലാം അറിയാം, ത്യാഗരാജ കീർത്തനങ്ങളെല്ലാം പാടും. 10 വയസ്സിൽ അമ്മയുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിന് മുമ്പേ പഠിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അത് തീരാറായപ്പോഴത്തേക്ക് ഏകദേശം ധാരാളം കീർത്തനങ്ങളും അടതാളവർണ്ണം എല്ലാം പഠിച്ചിട്ടുണ്ട്. പ്രാരംഭ പാഠം മുതൽ ആദ്യാളവർണം, അടതാളവർണം, കീർത്തനങ്ങളെല്ലാം പഠിച്ചു. കഴിഞ്ഞപ്പോഴത്തേക്കും റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് 1.5 മൈൽ ദൂരെ. അവിടെ ഒരു ഭാഗവതരല്ല, അദ്ദേഹം എസ്റ്റേറ്റിൽ ജോലിയായിട്ട് വന്നതാണ്. പക്ഷേ സംഗീതം ഒക്കെ അഭ്യസിച്ചിട്ടുണ്ട്. ശാംപൂർ ഉടകര തമിഴ്നാട്ടാണ്, ചെങ്കോട്ട തെങ്കാശി അതിനടുത്താണ്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നു. അമ്മ വന്ന് ചോദിച്ചോ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നല്ല പാട്ട് കേൾക്കുന്നല്ലോ എന്നാൽ അതാണ് കേൾക്കാൻ വന്നു. കേട്ടോണ്ട് ആരാ ഇങ്ങനെ പാടുന്നതെന്ന് പറഞ്ഞ് കേൾക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ഇരുന്നു. ഞങ്ങൾ കൊണ്ട് 2 പാട്ടൊക്കെ പാടിച്ചു. അദ്ദേഹത്തിന് സഹായി. പിന്നെ ബഹാദുർ പോയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പാടും, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കാം ഈ കുട്ടികളെ, നല്ല ജ്ഞാനമുള്ള കുട്ടികളാണ്, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു.
3: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് പാറശാല ബി പൊന്നമ്മാളിന്റെ ശബ്ദം.
5: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 ചോയ്സ് അല്ലേ.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
7: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
6: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നമസ്തേ അനന്തപുരി തുടരുന്നു. മിണ്ടാ പൂച്ചയ്ക്ക് കല്യാണം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന മധു ആലപ്പുഴ, സംഗീതം രവീന്ദ്രൻ.

നമസ്തേ അനന്തപുരിയിൽ. ഇപ്പോൾ നമുക്ക് ചുറ്റും. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ റീവാലുവേഷൻ ഫലങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചു. ഫലം അറിയാൻ റിസൾട്ട്സ് .digilocker.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 2-ാം ഘട്ട അലോട്ട്മെന്റ് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ സ്കൂളുകളിലെത്തി പ്രവേശനം നേടണം. താഴ്ന്ന ഓപ്ഷനുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് വിദ്യാർത്ഥികളുടെ 19-ാമത് ജൈവ വൈവിധ്യ കോൺഗ്രസിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ജില്ലാതല പ്രോജക്ട് അവതരണ മത്സരം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തദ്ദേശ

ജൈവ വൈവിധ്യ സംരക്ഷണ അവതരണ മത്സരം, പെയിന്റിംഗ് മത്സരം, പെൻസിൽ ഡ്രോയിംഗ് മത്സരം എന്നിവ സംഘടിപ്പിക്കുന്നു. ജില്ലാതല മത്സരങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ അതത് ജില്ലകളിൽ ജില്ലാതല സംഘാടക സമിതി തീരുമാനിക്കുന്ന ദിവസം നടത്തുന്നതാണ്. പ്രസ്തുത തീയതി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർമാർ മത്സരാർത്ഥികളെ സമയബന്ധിതമായി അറിയിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷ ജൈവ വൈവിധ്യ ബോർഡിൻ്റെ അതത് ജില്ലാ കോർഡിനേറ്റർ ഇമെയിൽ വിലാസത്തിലേക്ക് ജൂലൈ മാസം 20 മുൻപായി നിർദ്ദിഷ്ട മാതൃകയിൽ ലഭ്യമാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0571-256-361, 256-362-363-364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരള സർക്കാരിന് കീഴിലുള്ള തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള സ്വയംഭരണ സ്ഥാപനമായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തുന്ന ഒരു വർഷത്തെ ഡിപ്ലോമ ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കോഴ്സുകളിലേക്ക് ജൂലൈ 10 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനുമായി www.gift.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ 9746-97-2011. മറ്റൊരു നമ്പർ കൂടി 9349-7271-06. നമുക്ക് ചുറ്റും ഇനി നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിലൂടെ കേൾക്കാം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ നോളജ് പ്ലാനറ്റ്.
4: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, രവീന്ദ്രൻ സംഗീതം പകർന്ന യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം പഞ്ചലോഹം.

0: എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: സെയിൽസ് ആൻഡ് സർവീസസ്,
4: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
5: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
6: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
7: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
8: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
9: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9441-0874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: നമസ്തേ, അനന്തപുരി തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
5: നോവൽ സഞ്ചാരം.
6: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
7: കോഴിക്കേസ് ശബ്ദായമാനമായി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് വേലുമ്മാൻ മാസ്റ്ററുടെ പടിക്കലേക്ക് എത്തിയത്. അയാൾ വെള്ളി കെട്ടിച്ച വടി നിലത്ത് ഊന്നിക്കുത്തി പടിക്കലുള്ള ചെമ്പരത്തിക്കാട്ടിനു മറവിൽ സ്വൽപ്പനേരം നിന്നു. മരുമകളുടെയും മരുമകന്റെയും സംഭാഷണം ഉയർന്നു വന്നപ്പോൾ വേലുനായർ പല്ലിറുമി വെള്ളി കെട്ടിച്ച വടി ഒരിക്കൽ കൂടി ഊന്നിക്കുത്തി. കുറച്ചു മുമ്പാണെങ്കിൽ വടിയുമായി അയാൾ അങ്ങോട്ട് കയറും, വൈക്കോൽ തല്ലും പോലെ നിരത്തി തല്ലുകയും ചെയ്യും. പക്ഷെ ഇന്ന് ആ അധിക പ്രസംഗി സ്കൂൾ മാസ്റ്റർ അപമാനിച്ചുകൂടായികയില്ല. അയാൾ അടങ്ങി. ബഹളം തീർന്നപ്പോൾ ആ വീടിന് നേരെ നോക്കി അയാൾ പിറുപിറുത്തു, "നിൽക്ക്, നിൽക്ക്!" എന്നിട്ട് അയാൾ വടി ഊന്നിക്കൊണ്ട് കുതിച്ചു നടന്ന് നമ്പിടിയുടെ വീടിന്റെ പടി കയറി. കാറില്ലാത്ത മഴയാണല്ലോ. വിശാലമായ പൂമുഖത്ത് ഉലാത്തുകയായിരുന്ന കൃഷ്ണൻ നമ്പിടി വേലുമാനെ കണ്ടപ്പോൾ ഒന്നു നിന്നു. വേലുമാനാകട്ടെ വെള്ളി കെട്ടിച്ച ചൂരൽവടി കോലായിലൂന്നി മേലോട്ട് കയറിക്കൊണ്ടു പറഞ്ഞു, "അതെ, ഓർക്കാപ്പുറത്താണിപ്പോൾ മഴ പെയ്യുന്നത്. വിശേഷമൊക്കെ കേട്ടില്ലേ?" "ഇല്ല," നമ്പിടി ഉത്സാഹത്തോടെ തുടർന്നു. "ഇങ്ങോട്ട് ഈ പടിയും മേലേക്ക് കയറിയിരിക്കൂ, കുടിക്കാൻ സംഭാരം." "വിശേഷമായി," നമ്പിടി ഉടനെ ഭൃത്യനെ വിളിച്ചു പറഞ്ഞു. വേലുമാൻ മുണ്ടെടുത്ത് ഒന്ന് വീശി.
8: "ശേ, എന്ത് ചൂടാ, ചൂട്!
7: ഇക്കൊല്ലത്തെ പോലെ ഒരു ചൂട്!" നമ്പിടി അസഹ്യത പ്രകടിപ്പിച്ചു. വേലുമാൻ ആ വാചകം പൂർത്തിയാക്കി, "ഞാൻ ജനിച്ചതിൽ പിന്നെ ഉണ്ടായിട്ടില്ല, കലി മൂക്കുകയാണ്. മനുഷ്യന്റെ പ്രവൃത്തിക്കനുസരിച്ചല്ലേ ഈശ്വരനും അനുഗ്രഹിക്കുക. സംശയമുണ്ടോ?" സംഭാരം വന്നു. വേലുമാൻ അതെടുത്തു കുടിച്ചു. പാത്രം താഴെ വെച്ചപ്പോൾ വെറ്റില ചെല്ലം മുമ്പിലേക്ക് നീക്കി വെച്ചുകൊണ്ട് നമ്പിടി ചോദിച്ചു,
8: "അപ്പോ എന്തേ വിശേഷം?"
7: "അവനവന്റെ ഭൂമി അവനവന്റേതല്ലാതാവാനാ പോണത്."
8: "എന്ത്, വേലുനായര് നേരം പൊക്ക് പറയല്ലോ."
7: നമ്പിടി കണ്ണ് ഒന്നുകൂടി മിഴിച്ചു. "ഇവിടത്തോട് ഞാൻ ഒരസത്യം പറയൂ. ഇവിടത്തെ ഭൂമി ഇവിടേക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാൻ മേലാൽ പാടില്ല.
8: എന്നുവച്ചാൽ മേൽച്ചാർത്ത് നിർത്താൻ പോകൂ അത്രേ."
7: "ആരാ നിർത്താൻ?" നമ്പിടി അല്പം ഗൗരവത്തോടെയാണ് ചോദിച്ചത്. ഇന്നേ വരെ അദ്ദേഹം കൽപ്പിക്കുകയല്ലാതെ അദ്ദേഹത്തോട് കൽപ്പിക്കുവാൻ ആ ദേശത്തെന്നല്ല അയൽദേശങ്ങളിലും ആളുണ്ടായിട്ടില്ല. സർക്കാരിൽ നിന്ന് കൽപ്പന വന്നാലോ?"
8: "ഭള്ള്,
7: കേരള പത്രികയിൽ എഴുതിക്കഴിഞ്ഞു."
8: "അത്രയുള്ളൂ?"
7: നമ്പിടി ഒന്ന് ചിരിച്ചു. "കുഞ്ഞിരാമ മേനോൻ മഹാരസികനാ.
8: ഓരോ കഥകൾ ഇങ്ങനെയൊക്കെ എഴുതിയുണ്ടാക്കും. വായിച്ചാൽ ഉള്ള മാതിരി തോന്നും ചെയ്യും.
7: കുഞ്ഞിരാമമേനോന്റെ കേരള പത്രികയല്ല, കോഴിക്കോട്ട് നിന്ന് ഈടെ തുടങ്ങിയ വേറെ ഒരു കേരള പത്രികയില്ലേ, വിഘടപ്പേരുമായിട്ട് ഒരു പത്രം.
8: അതിലെഴുതിയിരുന്നു. മദുരാശിന്നുള്ള വർത്തമാനമായിട്ടാണ് അതിലെഴുതിയിരിക്കുന്നത്. അവസാനം അത് നേരാന്ന് വരുമോ?"
7: നമ്പിടിക്ക് പരിഭ്രമമായി.
8: "വരും. കോയക്കുട്ടി ഹജിയില്ലേ, ഖാൻ സാഹിബ്, നിരത്ത് കരാറുകാരൻ."
7: "അതെ, അയാള് മദ്രാസിൽ പോയി വന്നപ്പോ പറഞ്ഞു, നിയമം വരുന്നുണ്ട് എന്ന്." നമ്പിടി കുറച്ചു നേരം ആലോചിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ചൊരു പരിവർത്തനമാണ് വരുന്നത്. എന്തിനാണിതൊക്കെ വരുന്നത്? ജന്മികളെ ഉശിരുകെടുത്താനോ? ജന്മികളില്ലാഞ്ഞാൽ പിന്നെ ഭൂമിയുണ്ടോ? ക്ഷേത്രമുണ്ടോ? കർമ്മങ്ങളുണ്ടോ?

0: ആണ്ടറുതികളുണ്ടോ? രാജ്യം തന്നെ ഉണ്ടോ? സർക്കാരിൻ്റെ ഈ ഒരുമ്പാട് എന്തിനാണ്?
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കിനാവുകൾ നമ്മളെല്ലാവരും കാണാറുണ്ട്. പകൽ കിനാവ് കാണുന്ന കുറച്ചധികം പേരും നമുക്കിടയിലുണ്ട്. പകൽ കിനാവുമായി ബന്ധപ്പെട്ട ചില ഗാനങ്ങൾ ഇന്ന് കേൾക്കാം. ആദ്യം തട്ടകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം കൈതപ്രം.

പകൽക്കിനാവുമായി ബന്ധപ്പെട്ട ഒരു ഗാനം കൂടി കേൾക്കാം. ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
2: യോഗ സൗഖ്യം.
3: ഇന്നീ പരിപാടിയിൽ യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി സംസാരിക്കുന്നു.
4: യോഗ എന്ന വാക്കിന് ഒരുമിക്കുക, കൂടിച്ചേരുക എന്നെല്ലാമാണ് അർത്ഥം. കൂടിച്ചേരുക എന്നതിന് ശരീരവും പ്രാണനും ശരീരവും മനസ്സും ശരീരവും പ്രകൃതിയും തമ്മിലുള്ള കൂടിച്ചേരലായി നമുക്ക് ഇവിടെ എടുക്കാം. അഷ്ടാംഗയോഗ പ്രകാരം യോഗയ്ക്ക് 8 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ യോഗാസനം, പ്രാണായാമം, ധ്യാനം എന്ന 3 അംഗങ്ങൾ മാത്രമാണ് സർവസാധാരണമായി നമ്മൾ പരിശീലിക്കാറുള്ളത്. ഇനി യോഗ പരിശീലനം ആരംഭിക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഗ സ്വന്തമായി പരിശീലിക്കുന്നതിന് മുൻപ് ഒരു ആചാര്യൻ്റെയോ യോഗ ട്രെയിനറുടെയോ അടുത്ത് നിന്ന് ശരിയായി പഠിച്ചിരിക്കണം. സാധാരണഗതിയിൽ രാവിലെയോ വൈകുന്നേരമോ 4 മുതൽ 8 വരെയുള്ള സമയത്ത് യോഗ പരിശീലിക്കാം. രാവിലെ പ്രഭാതകർമ്മങ്ങൾക്കു ശേഷം ഭക്ഷണത്തിന് മുൻപായും വൈകുന്നേരം ഉദരം ശൂന്യമായിരിക്കുമ്പോഴും മാത്രമേ കഠിനമായുള്ള യോഗാസനങ്ങളും പ്രാണായാമങ്ങളും പരിശീലിക്കുവാൻ പാടുള്ളൂ. എന്നാൽ ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്തുന്നതിന് ശ്രദ്ധിക്കുകയും വേണം. വെറും നിലത്തല്ലാതെ ഒരു യോഗാമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് യോഗ പരിശീലിക്കുക. സ്ഥലസൗകര്യം അനുസരിച്ച് ആവശ്യത്തിന് വായുസഞ്ചാരവും വൃത്തിയും മനസ്സിന് സന്തോഷവും തരുന്ന ഒരു സ്ഥലം യോഗ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കാം. മന്ത്രത്തോടു കൂടിയുള്ളതോ മൗനമായതോ ആയ പ്രാർത്ഥനയോടുകൂടിയുള്ള തുടക്കം നല്ല അന്തരീക്ഷവും ശ്രദ്ധയും പ്രദാനം ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാകുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. പരിക്കുകൾ ഒഴിവാക്കുവാനായി യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ ശരീരത്തിന് ശിഥിലീകരണ വ്യായാമങ്ങളും സൂക്ഷ്മ വ്യായാമങ്ങളും നിർബന്ധമായും നൽകണം. ശരീരത്തിൻ്റെ സുഗമമായ ചലനം ഉൾക്കൊള്ളുവാൻ സൗകര്യപ്രദവും എളുപ്പമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. പരിശീലന സമയത്ത് വാച്ച്, സ്ട്രാപ്പ്, ബെൽറ്റ്, കണ്ണട, മൊബൈൽ തുടങ്ങി നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്ന ഏതൊരു വസ്തുവും മാറ്റിവെക്കുവാനായി ശ്രദ്ധിക്കുക. യോഗ പരിശീലന സമയം മുഴുവനും ശരിയായ ശ്വസനത്തോടുകൂടി, ശരിയായ അച്ചടക്കത്തോടുകൂടി, സുഗമമായ ചലനത്തോടുകൂടി തുടരുവാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായി ശ്വാസത്തെ പിടിച്ചു നിർത്തുകയോ കഴിവിനപ്പുറത്തേക്ക് ശരീരത്തെ വളയ്ക്കുകയോ തിരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓരോ ശരീരങ്ങളും വ്യത്യസ്തമാണ്. അവനവൻ്റെ കഴിവിന് അനുസരിച്ച് മാത്രം യോഗ പരിശീലിക്കുക. യോഗാസനങ്ങൾക്ക് ശേഷം പ്രാണായാമവും പിന്നീട് ധ്യാനവും എന്നുള്ള നിലയിൽ പരിശീലനത്തെ ക്രമപ്പെടുത്തുക. ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് പ്രാണായാമവും വിശ്രമ പരിശീലനങ്ങളും തിരഞ്ഞെടുക്കാം. ഗർഭിണിയായിരിക്കുമ്പോഴും രോഗങ്ങൾ ഉള്ള സമയങ്ങളിലും മറ്റ് അസ്വാഭാവികമായ അവസ്ഥകളിലും ശരിയായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം യോഗ പരിശീലിക്കുക. ഓരോ യോഗാസനങ്ങളും പരിശീലിച്ചതിനു ശേഷം അതിന് അനുഗുണമായ കോംപ്ലിമെൻ്ററി യോഗാസനങ്ങളും പരിശീലിക്കുക. കഴിവതും ഒരേ സമയത്തും ഒരേ സ്ഥലത്തും മുടക്കം വരാതെയും യോഗ അഭ്യസിക്കുക. ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പരിശീലനം ആരംഭിക്കാവുന്നതാണ്.
3: യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
11: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
10: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
12: നമസ്തേ അനന്തപുരി തുടരുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ജാക്ക്പോട്ട് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ബിജു തിരുമല വരികൾ എഴുതി, ഇളയരാജ സംഗീതം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: നമസ്തേ അനന്തപുരിയിൽ, ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഗിരീഷ് പുതഞ്ചേരി വരികളെഴുതി, ആനന്ദ് സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം നിർണയം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് അനന്തു മൈലച്ചൽ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി. ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് കേൾക്കാം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ചേച്ചി, ജോലി കിട്ടി.
3: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
2: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
3: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
2: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
3: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
2: പക്ഷേ ചേച്ചി,
3: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
2: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
4: RBI പറയുന്നു,
5: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഗാനോപഹാരം കേൾക്കാം. ഇന്ന് ഈ പരിപാടിയിൽ 1961 മുതൽ 1970 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്. ആദ്യം ക്രിസ്മസ് രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി കമുകറ പുരുഷോത്തമൻ പാടിയത്. രചന P. ഭാസ്കരൻ, സംഗീതം ബ്രദർ ലക്ഷ്മൺ.

പി ഭാസ്കരൻ വരികൾ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം പകർന്ന്, കെ പി ഉദയഭാനുവും പി ലീലയും പാടിയ ഗാനമാണ് ഇനി ഗാനോപഹാരത്തിൽ. ചിത്രം ലൈല മജ്നു.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കേൾക്കാം. കടലമ്മ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും സംഘവും പാടിയത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും ഉള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495656321. മറ്റൊരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ

12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനപ്രഹാരത്തിലെടുത്ത ഗാനം കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിനു വേണ്ടി ഉദയഭാനു പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനഭാരതിൽ അടുത്ത ഗാനം കേൾക്കാം. മുറപ്പെണ്ണ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും ശാന്ത പി നായരും പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻ ഗവൺമെന്റ് 3 മാസം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി തുടരുമെന്ന് മുഖ്യമന്ത്രി. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന വാഗ്ദാനത്തിൽ നടപടികൾ ആരംഭിച്ചതായും വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. നെല്ല് സംഭരണത്തിന് പോരായ്മകൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. ബാങ്ക് കൺസോർഷ്യം വഴി നെല്ല് സംഭരണത്തിന് അനുവദിച്ച വായ്പാ പരിധി 1100 കോടി രൂപയിൽ നിന്ന് 1600 കോടി രൂപയാക്കി ഉയർത്തിയതായും മന്ത്രി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നു മുതൽ 4 ദിവസം മംഗോളിയയും ദക്ഷിണ കൊറിയയും സന്ദർശിക്കും. ഇന്ന് മംഗോളിയയിലെത്തുന്ന ജയശങ്കർ വിദേശകാര്യമന്ത്രി ബി ബാറ്റ്സെറ്റ് സെഗുമായി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസന പദ്ധതികൾ പലതും കേരള ജനതയ്ക്ക് പ്രയോജനകരം ആയില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആലപ്പുഴയിൽ നവഭാരത സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യു ജി പുനഃപരീക്ഷ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ രാജ്യത്തെ 5440 കേന്ദ്രങ്ങളിലും വിദേശത്തെ 14 കേന്ദ്രങ്ങളിലുമാണ് പുനഃപരീക്ഷ നടത്തിയത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം തിരിച്ചെത്തി. മദീനയിൽ നിന്ന് ഫ്ലൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് കണ്ണൂരിൽ എത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെതിരെ ഈജിപ്തിന് ജയം. 1-3 ഗോളുകൾക്കാണ് ഈജിപ്ത് വിജയിച്ചത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് എംപി.
2: സമയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ചോദ്യമാണ്, വർക്കിംഗ് ആണ് എന്ന് മാത്രമല്ല ബാക്കി കണ്ടെത്തുന്ന ആൾക്കാരും വർക്കിംഗ് ആണ്, ബാക്കിയുള്ള സമയത്താണ് ഈ നാടക പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ആ ഒരു മാജിക് എങ്ങനെയാണ് സംഭവിക്കുന്നത്?
3: അതായത് ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലത്ത് ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാനും, നമ്മളിവിടെ ആണെങ്കിൽ നമുക്ക് വെളിയിൽ പോയി ഒരു ചായ കുടിക്കാൻ വരും, നമ്മൾ ചായ കുടിക്കുന്നു, അങ്ങനെ നമുക്ക് ഇരിക്കാനുള്ള സാധ്യതകൾ കൂട്ടുകാരുമായിട്ട് ഒരുപാടുണ്ട്. അവിടെ ആണെങ്കിൽ ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വരിക, പിന്നെ റെസ്റ്റ് ചെയ്യുക, അടുത്ത ജോലി ചെയ്യുക. ഒരു നാടകം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നാടകം അരങ്ങേറുന്നതിന് കൂടുതലായി ആ ഒരു കൂട്ടായ്മ വളരെ എനർജിയാണ് അവർക്ക്. ആ കൂട്ടായ്മ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേറൊന്നും അവിടെ സ്വപ്നം കാണാനില്ല. ഇതിൽ വരുന്നവർ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, എൻജിനീയേഴ്സ് ഉണ്ട്, ഐ ടിക്കാരുണ്ട്,

0: എല്ലാ മേഖലയിലുള്ളവരും ഈ നാടക സ്ക്രിപ്റ്റ് വായിക്കാനിരുന്ന് ചെയ്യുമ്പോൾ അവരെന്തായി മാറുന്നു, എല്ലാവരും ഒറ്റ എനർജിയിലായിട്ട് മാറുകയാണ്. അവിടെ വേറെ ചിന്തകളോ വിഭിന്നമായ അതൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഒത്തുകൂടി ഇതിൻ്റെ റിഹേഴ്സലിന് അവർ വീടുകളിൽ നിന്ന് ഫുഡ് കൊണ്ടുവരും, കഥയെക്കുറിച്ച് സംസാരിക്കും, ഓതേഴ്സിനെ അറിയാൻ ശ്രമിക്കും, മ്യൂസിക്കുണ്ട്, നൃത്തമുണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനെ മാറ്റി എല്ലാവരും ഒരുമിച്ച് അതിനെ പ്രൊഡക്ഷൻ ഒരു സൈഡിൽ നടക്കുന്നതിന് പിന്നിലായിട്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു ഓർഗനൈസ്ഡായിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജി. ആ കാന്തി എന്ന് പറഞ്ഞൊരു നാടകം ഞാൻ 125 ആൾക്കാരെ കൊണ്ടാണ് ഞാൻ ലണ്ടനിൽ, മധുസാറാണ് എൻ്റെ നാടകം ഉദ്ഘാടനം ചെയ്തത്. സാർ എൻ്റെ കൂടെ ഒരു 2 മാസം വരെ താമസിച്ചു. സാറിന് തിയേറ്റർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ
1: സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രോജക്റ്റ് ആണല്ലോ.
0: അതെ അതെ. അപ്പോൾ സാറിന് നാടകം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ്. ഇപ്പോഴും ഈ നാടകത്തിന് മുമ്പ് ഞാൻ സാറിനെ പോയി കണ്ടിട്ടാണ് വന്നത്. സാറിന് വരാൻ പറ്റിയില്ല, പക്ഷെ സാർ എല്ലാ അനുഗ്രഹങ്ങളും തന്നു. അതുപോലെ എൻ്റെ എല്ലാ നാടകത്തിനും സാർ ഒരു ക്ലിപ്പിംഗ് എനിക്ക് തരാറുണ്ട്, വീട്ടിലിരുന്ന് അനുഗ്രഹമാണത്. നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് കാന്തി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നടത്തപ്പെടാതിരിക്കുന്നതാണ് സമൂഹത്തിൻ്റെ ജീർണത എന്ന് ഞാൻ പറയും. കാര്യം അത് നടത്തപ്പെടാതിരുന്നാൽ എങ്ങനെ നമുക്കിങ്ങനെ ഇത്തരം ആൾക്കാരെ മനസ്സിലാക്കാനും കൂട്ടായ്മയും പറ്റും? അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ നാടക ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നു. സോ അത് സംഘടനയെക്കാട്ടിയും കൂടുതൽ ബലമുള്ളതാണ്. കാര്യം ഒരു ക്രിയേറ്റീവ് പ്രോജക്റ്റിൽ ഒരു മനസ്സായിട്ട് നിന്ന് പ്രവർത്തിച്ചവരാകുമ്പം അതിൻ്റെ ബലം വളരെ കൂടുതലാണ്. നാടകം നടത്തപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ആയാലും എവിടെ ആയാലും സൂര്യകൃഷ്ണമൂർത്തി സാറ് പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയാണ്, നാടകങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നാടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാറ് വളരെ ആവേശം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. സാർ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് വച്ചിരിക്കുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നാടകം വന്ന് ചെയ്ത് അതുവഴി മറ്റുള്ളവർക്കൊരു സായുജ്യം അടയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അദ്ദേഹം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ഗണേശം എന്ന് പറഞ്ഞ ആ സ്ഥാപനവും അത് വന്ന് ചെയ്യാൻ അദ്ദേഹം അവസരമുണ്ടാക്കി തന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും, ഞാൻ പറയുന്നത് അത്തരം ഇനിഷ്യേറ്റീവ്സാണ് ഈ ലോകത്തിനെ നയിക്കുന്നത്. ഷേക്സ്പിയർ അന്നെടുത്ത ഒരു തോട്ടിന്റെ ഇനിഷ്യേറ്റീവിലാണ് ഇന്നും നാടകങ്ങളും കാര്യങ്ങളും പ്രഗത്ഭമായി നടക്കുന്നത്.
1: നമുക്ക് ഈ കാന്തിയെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് പറയും?
0: ONB സാറുമായിട്ട് എനിക്ക് വളരെ കടപ്പാടും അടുപ്പമുള്ള സാറാണ്. സാറ് ലണ്ടനിൽ ജ്ഞാനപീഠം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ വരികയും ഞാനും എൻ്റെ വൈഫ് മീരയായിട്ട് ചേർന്ന് ഒരിക്കൽ കൂടി എന്നുള്ള സാറിനെ അനുമോദിക്കുന്ന ഒരു ഫംഗ്ഷൻ നടത്തി. സാറ് ഓരോ പാട്ട് ജനിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് ഞാനന്ന് തബലയും പ്ലേ ചെയ്തു സാറിൻ്റെ എല്ലാ പാട്ടുകൾക്കും. ലണ്ടനിൽ ഒരു 100-300 പേര് വരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അന്ന് എനിക്ക് സാറിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് വെറുതെ പോയി ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു, സാർ എങ്ങനെയാണ് ഇതൊക്കെ എഴുതുന്നത്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം സാറ് പറഞ്ഞ് തോന്നും അങ്ങ് പേന എടുക്കുക, എഴുതാതിരിക്കരുത്. സാറങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ അന്ന് സാറ് പറഞ്ഞ ഈ പാട്ടിനെ കുറിച്ചാണ് ശരദിന്ദു മലർദീപം. പ്രണയത്തിൻ്റെയും അതുപോലെ ഒരു സത്യത്തിൻ്റെ അവസ്ഥയിലോട്ട് പോകുന്ന ഒരു യുഗ്മഗാനമായിട്ട് എനിക്ക് തോന്നിയ ഗാനമാണ് ഈ ഗാനം.
1: MB ശ്രീനിവാസിൻ്റെതാണ് സംഗീതം. ജയചന്ദ്രനും സെൽമ ജോർജുമാണ് പാടിയിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
4: അതെ ഏട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ.
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
5: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ്.
6: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
7: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: താങ്കളുടെ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു കാന്തി, ഞാൻ അതിന്റെ കൂടെ തന്നെ ആ മനുഷ്യൻ നീ തന്നെയും കൂടി ചേർത്ത് വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അകത്ത് കൂടുതലും ഒരു ഇന്റർപേഴ്സണൽ ഡൈനാമിക്സ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്ന് മാത്രമല്ല, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു മിനിമലിസ്റ്റ് സംഭവത്തിൽ അത് വർക്ക് ചെയ്തിരിക്കുന്നത് മാത്രമല്ല, ഓഡിയൻസിനെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. രണ്ട് നാടകങ്ങളെയും കൂടി ചേർത്തൊന്ന് സംസാരിക്കാമോ?
2: ഞാൻ ചെയ്യാൻ തീരുമാനിക്കപ്പെട്ടതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നാടകമാണ് ആ മനുഷ്യൻ നീ തന്നെ. കാര്യം അത് എഴുതപ്പെട്ടിരിക്കുന്നത് അന്ന് അവിടുത്തെ ഒരു എൻ്റെ അടുത്ത സുഹൃത്തായ ജെയ്സൺ ജോർജ്, പുള്ളി ഇപ്പോൾ കലാഭവൻ ലണ്ടൻ്റെ ഒരു യൂണിറ്റ് നടത്തുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് യു കെയിൽ ചെയ്ത നാടകമാണ്. ആ നാടകം വായിച്ചപ്പോഴത്തേക്കും ഞാൻ തന്നെ ജെയ്സൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്നെ കൊണ്ട് പറ്റില്ല, കാര്യം ഇത് വേറൊരു ബോധത്തിലാണ് ആ നാടകം മൂവ് ചെയ്യുന്നത്, പുള്ളിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഒന്നാമത് ഡയലോഗുകൾ വളരെ വ്യത്യസ്തമാണ്, ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ടിയ ഒരു നാടകമാണ്. പിന്നെ നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു പോയി, അതിൽ വേറെ നാടകീയമായ കാര്യങ്ങൾ ചെലുത്താനൊന്നും പോയില്ല. ഓരോ രംഗങ്ങളിലും കഥാകൃത്ത് എന്താണ് പറയുന്നത്. പിന്നെ ചെയ്ത ഒരു കാര്യം ആക്ടേഴ്സിനെ കറക്റ്റ് ബാലൻസിൽ കൊണ്ടുവരിക, സ്റ്റേജിൻ്റെ നിയമങ്ങളിൽ ടെൻഷൻ ഇല്ലാതെ പോവുക, കുറച്ച് പാട്ടുകളിലൂടെ ആ നാടകത്തിനെ ലഘൂകരിക്കുക, അങ്ങനെ മാത്രമേ ചെയ്തുള്ളൂ. അല്ലാതെ ഞാൻ അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. ആ നാടകത്തിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ വച്ചിട്ട്, കാര്യം അതിൽ വേറെ എന്തെങ്കിലും ചേർക്കാനോ എന്തെങ്കിലും ചെയ്യാനോ പോയാൽ അതിൻ്റെ എഫേർട്ടും കൂടുതലാണ്, ചിലപ്പോൾ അതിൻ്റെ എല്ലാ സ്ട്രക്ചറും ചിലപ്പം മാറിപ്പോവും. അതുകൊണ്ട് പരീക്ഷണങ്ങൾക്കൊന്നും പോവാതെ, പരിക്കുകളൊന്നും ഇല്ലാതെ, വളരെ ലളിതമായി ആൾക്കാർക്ക് എത്തിക്കുന്ന രീതിയിൽ. ജെയ്സൺ നല്ലൊരു ആക്ടറായിരുന്നു, അദ്ദേഹവും കൂടെ ഉള്ളവരെല്ലാവരും സഹകരിച്ച് ചെയ്ത ഒരു പ്രൊഡക്ഷനായിട്ട് അങ്ങ് പോയി. അതിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയാനുള്ള കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. കാര്യം ഞാൻ അതിനെ അതേപോലെ, ഇപ്പം ചാരുലതയിലും ക്രിയേറ്റിവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടാഗൂർ എഴുതിയതിനെ ഞാൻ വേറൊരു ഫോമിലോട്ട് കൊണ്ടുവന്നതാണ്. ഇതിലെവിടെയൊക്കെ ഞാനുണ്ടെന്നൊന്നും പറയാൻ ഞാൻ അർഹനല്ല. ആ സമയത്ത് തോന്നിയത് ലഘുവായി ചെയ്യാനുള്ള ഒരു മാനസികമായ ഇതായിരുന്നു, പക്ഷെ അത് വളരെ വിജയമായിരുന്നു.
1: സ്വാതിവേദവും ഇപ്പം ഗുരുബ്രഹ്മയും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു ഫിലോസഫിക്കലായിട്ടും സ്പിരിച്വലായിട്ടുള്ള എൻക്വയറീസ് ഉണ്ട്. നമ്മുടെ ഇന്റർവ്യൂവിൻ്റെ തുടക്കം മുതൽ താങ്കൾ അഹത്തിനെ നിഷേധിക്കുകയാണ്, അവിടെ ഞാനില്ല, ഇതൊരു യാത്രയിലാണ് എന്ന് നിരന്തരം നമ്മുടെ ഈ ഇന്റർവ്യൂവിൽ ഇത്രയും ഭാഗത്തും താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത്തരം ചോദ്യങ്ങൾ, ഈ സ്പിരിച്വൽ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ചോദ്യങ്ങളൊക്കെ സ്വാതിവേദത്തിലും ഗുരുബ്രഹ്മയിലൊക്കെ വരുമ്പോൾ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ?
2: കോസ് എനിക്ക് കുട്ടിക്കാലത്ത് ഇത് ഇതിനോടുള്ളൊരു അന്വേഷണം ഉണ്ടായിരുന്നു, ആ എന്താണെന്നുള്ള. പിന്നെ ഞാൻ കൂടുതൽ ഇതിനോട് ഗഹനമായി പോയത് തിരുവണ്ണാമലയിലോട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ ഞാൻ രമണ മഹർഷിയുടെ ബുക്സുകൾ വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആരാണ് എന്നുള്ള ഒരു അറിവിൽ നിന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ മാസ്റ്റേഴ്സൊക്കെ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പം അതെൻ്റെ നാടകങ്ങളിലും ഡെഫിനറ്റ്ലി വരും, അതിനെ ഞാൻ മറച്ചു പിടിക്കാറില്ല. ഇപ്പോൾ ചാരുലത തന്നെ പല സീനുകളും ചോദിക്കുന്നുണ്ട്, ഈ ദുഃഖം ആർക്കാണ്, ഈ ദുഃഖം എനിക്കാണ്, ഞാൻ ആരാണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നു എന്നുള്ള തേടലല്ല, ആ ക്വസ്റ്റ്യൻ ചോദിക്കും തോറും നമ്മൾ പതുക്കെ പതുക്കെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ലിബറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഫോമിലോട്ട് പോവുകയും അവസാനം ചാരുലതയ്ക്ക് ആ പക്ഷി പറന്നു പോകുമ്പം ആകാശമാണ് ഞാനെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു ഈ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ അടുത്ത് തന്നെ മിക്കവാറും അവസ്ഥകളിൽ ഞാൻ ചോദിക്കാറുണ്ട്. ആ ബോധം പിന്നീട് എവിടെയെങ്കിലും അത് തെളിഞ്ഞു വരാറുണ്ട്. നാടകത്തിലൂടെ അതിൻ്റെ അംശങ്ങൾ പറയുമ്പോഴത്തേക്കും ചിലർക്കത് മനസ്സിലാവുകയും ചിലത് വന്ന് ചോദിക്കാറുമുണ്ട്, ചിലർക്കത് ആ ഏരിയയിലോട്ട് അവർ കടക്കാറില്ല. എൻ്റെ സ്വഭാവം ആണ് എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ വരുന്നു എന്നുള്ള ഒരു ബോധവും, പിന്നെ ഇതിനപ്പുറമുള്ള ഒരു എനർജിയാണ് നമ്മളെ നയിക്കുന്നു എന്നുള്ള ഒരു ബോധം നമ്മളിൽ വരുമ്പോഴത്തേക്കും ഇതെല്ലാം പരിപൂർണമായി ഏറ്റെടുക്കുന്നത് ഈ എക്സിസ്റ്റൻസ് ആയിരിക്കും. അവിടെ നമുക്ക് പിന്നെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഈ നാടകം ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ വളരെ ലഘുവായിട്ട് എഴുതി ഇത്രയും ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നാടകം അനുഭവിക്കുന്നത് ആരാണ്? ഞാനാണ്. ഈ നാടകം എൻ്റേതാണെന്നുള്ളതിനപ്പുറം ഇതൊക്കെ സംഭവിക്കപ്പെടുകയാണ്. ഇപ്പം ഈ ഇൻ്റർവ്യൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ വഴിയിൽ ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതൊക്കെ ഇങ്ങനെ ആ മേഖലകളിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ മേഖലകളിൽ സംഭവിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്, അതങ്ങ് എൻജോയ് ചെയ്യുക.
1: സാക്ഷിയും ഒരു നരേറ്റീവ് പെർസ്പെക്റ്റീവിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഓഡിയൻസിനെ വെറും ഒരു കാഴ്ചക്കാരനാക്കി നിർത്താൻ താങ്കൾ സാക്ഷിയിൽ അനുവദിക്കുന്നില്ല. വിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു

0: പക്ഷെ പെർഫോമൻസിലല്ല, വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കകത്താണ് അത് സംഭവിക്കുന്നത്. അത് കൺസീവ് ചെയ്തതും അതിന്റെ ഒരു ഒന്ന് പറയാം.
1: സാക്ഷി എന്ന് പറയുന്നത് ആക്ച്വലി കാന്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫുൾ ലെങ്ത് 3 hours നാടകത്തിൻ്റെ ഒരു എലിമെൻ്റ് ആണ്. ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്റ്റേജിങ്ങിൽ മികച്ച ഫിലിമിനെ അവർ തിയേറ്ററിലോട്ട് മാറ്റുന്നുണ്ട്, ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. അപ്പം ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ, അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് പല വർഷങ്ങളിലായി ഇന്നും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാൻ എടുത്തിട്ട് കാന്തി എന്നൊരു ഇമാജിൻ ക്യാരക്ടേഴ്സ് വന്ന് ഡാൻസ് രൂപത്തിൽ വന്നിട്ട് ഇവരെല്ലാം വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിൻ്റെ വേറൊരു ഷെയ്ഡ് ചാരുലതയിലുണ്ട്. ഇതിൽ ആദ്യം നീലക്കുയിൽ, നീലക്കുയിലിൽ ആ നായികയ്ക്ക് സംഭവിക്കുന്ന ജാതിയുടെ പ്രശ്നത്തിൽ അവർ മരിച്ചു പോവുകയാണ്. ആ ലേഡിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് 20-30 minutes നീലക്കുയിൽ ഫുൾ ചിത്രീകരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന നീലിയാണെന്ന് തോന്നുകയും അവരെവിടെ പോയി, അവരിങ്ങനെ മരിച്ചു പോയോ, അവരെ കാന്തി ഒരു പ്രത്യേക വലയത്തിൻ്റെ അകത്താക്കി അവർക്ക് ഏറ്റവും ഫ്രീഡമുള്ള ലോകത്ത് കൊണ്ടുപോയാണ്. അങ്ങനെ ഓരോ വർഷങ്ങളിലും സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സിനിമകൾ ഞാൻ സെലക്ട് ചെയ്തു. ചെമ്മീൻ, അതിൽ കറുത്തമ്മയ്ക്ക് പരയക്കുട്ടിയോടുണ്ടായ സ്നേഹം ഒരിക്കലും മാറ്റാൻ പറ്റുന്നില്ല. അവർ അത് ഫിക്സ്ഡ് ആയിപ്പോയി. വേറൊരു കല്യാണം കഴിച്ചിട്ടായാൽ പോലും അവർക്ക് അതിൽ നിന്ന് മുക്തി കിട്ടുന്നില്ല. ഒരു പാട്ടിലൂടെയാണ് ഇവൾ വീണ്ടും വീണ്ടും വീണ്ടും അട്രാക്റ്റഡ് ആവുന്നതും. കറുത്തമ്മയിലെ ഏറ്റവും പ്രഗത്ഭമായ ഡയലോഗ് എനിക്ക് ഫീൽ ചെയ്തത്, കറുത്തമ്മേ നിനക്ക് ഞാനുണ്ട്, എനിക്ക് കടലുണ്ട്. അതായത് അയാൾ കടലെന്ന് പറഞ്ഞൊരു സത്യത്തിൽ പിടിച്ചാണ് നിൽക്കുന്നത്, എന്നിട്ട് അയാൾ കടലിലോട്ട് പോവുകയാണ്. പക്ഷെ ഇവൾ വീണ്ടും അവളുടെ പാട്ട് കേട്ട് അതിൽ പോകുന്നു. ട്രാജഡിസം, ഇതിലെല്ലാം സ്ത്രീകളുടെ ഈ പ്രശ്നത്തിൽ അവസാനം ഞാൻ വന്ന് നിൽക്കുന്നത് കളിയാട്ടത്തിലാണ്. കളിയാട്ടത്തിൽ ഡെസ്റ്റിമോണ എന്ന് പറഞ്ഞ താമര എന്ന് പറഞ്ഞ ആ കുട്ടിയിലാണ് വന്ന് നിൽക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ്, അതിനെ ഞാൻ മാറ്റി എഴുതിയതാണ് സാക്ഷി എന്ന് പറഞ്ഞ എൻ്റെ സ്ക്രിപ്റ്റ്. സാക്ഷി എന്ന് പറയുന്നത് ഇപ്പം ഞാനും മനുഷ്യനും ഒന്നാണെന്നൊരു ഭാവം ഉണ്ട്. അത് ഞാൻ എൻ്റെ യുക്തിക്ക് ഞാൻ ബുദ്ധിയിൽ കൊണ്ടുവന്ന് ഞാൻ കാണുകയാണ്. അതിനു മുമ്പ് ഞാനൊരു സാക്ഷിയാവുന്ന ഒരു ഭാവമുണ്ട്. എങ്ങനെ മാറി നിന്നിട്ട് നമ്മൾ ഒന്നാണോ നമ്മൾ രണ്ടാണോ, അതിനിടയിൽ ഒരു വരമ്പുണ്ട് സാക്ഷി. മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ആ സാക്ഷിയിൽ നിൽക്കുന്നതാണ് ഈ പ്ലേ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ലോകത്ത് മൊത്തം. ആക്ച്വലി നമുക്ക് പ്രശ്നങ്ങളില്ല, നമ്മൾ ഇമാജിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കും, മനുഷ്യ എന്താ പ്രശ്നം? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ആക്ച്വലി പ്രശ്നങ്ങളല്ല, നിങ്ങളാൽ ക്രിയേറ്റ് ആ ക്രിയേറ്റ് ചെയ്ത സാധനമില്ലെങ്കിൽ നാടകമില്ല. എനിക്കൊരു പ്രശ്നമില്ലെങ്കിൽ നാടകമില്ലല്ലോ, ഉണ്ടോ? കട്ടനിടേണ്ടി വരും. പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ നാടകം നടക്കുന്നത്. അപ്പൊ സാക്ഷി എന്ന് പറയുന്ന ഈ കളിയാട്ടത്തിന്റെ ഇതിനെ ഞാൻ വേറൊരു രീതിയിൽ, ഓധൽവയും ഇതും കൂടെ ജയരാജ് സാറ് ചെയ്ത രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ ഞാൻ മിങ്കിൾ ചെയ്താണ് സാക്ഷി എന്നുള്ള ചെയ്ത്. അതേപോലെ കഥകളി ആർട്ടിസ്റ്റാണ്, തെയ്യമല്ലായിരുന്നു. കഥകളിയുടെ രൂപങ്ങളും കഥകളി നടന്മാരുടെ വീടുകളിൽ സംഭവിക്കുന്ന പ്രശ്നവും സംശയങ്ങളും, അതിനിപ്പോൾ നമ്മൾ ഈ ഓധല്ലോ ഒരു IT കമ്പനിയുടെ പ്രിമിസസിൽ ഇട്ടാലും ഇറ്റ് വർക്ക്സ്. അപ്പൊ അതിനെ അങ്ങനെ ഒരു രീതിയിൽ ചെയ്തു. ഇതിൽ ഭയങ്കര ട്രാജഡി ആയിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, ഇത്രയും ദുഃഖമായ കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത്തരം അവസ്ഥകളിൽ വന്ന് ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരാൾ ഒരു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്ന ഒരു സീനാണെങ്കിൽ ഞാനവിടെ ബോധം കെട്ടി വീഴും, ഇല്ലേ? പക്ഷെ ഇതിൽ ഡെസ്റ്റിമോണയെ ഒതല്ലോ കൊല്ലുന്ന സീൻ കാണാൻ ഇന്നും ലണ്ടനിൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ നിൽക്കുകയാണ്. ഇതൊരു അത്ഭുതമല്ലേ? അപ്പോൾ നാടകത്തിൽ കൂടെ മാത്രമേ ആ ഒരു രസം പകരാൻ പറ്റുള്ളൂ. ഒരാൾ അങ്ങനെ ചെയ്യുന്ന ഒരു മനസ്സുള്ളവൻ ഇത് കണ്ട് അതിൽ നിന്ന് പിന്മാറുകയുള്ളൂ. അപ്പോൾ നാടകം എന്ന് പറയുന്ന അങ്ങനെ ഒരു ബോധത്തിൽ നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ഇത് ചെയ്യാൻ കാര്യം, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഘടനകളും സംശയങ്ങളും അങ്ങനെ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അങ്ങനെയാണ് ഞാൻ സാക്ഷി ഉണ്ടാക്കുന്നതും. ഈ സാക്ഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതുപോലെ ഒരു ലേഡി ക്യാരക്ടറാണ്. അവരിതെല്ലാം വാച്ച് ചെയ്യണം. ആ സെറ്റ് തന്നെ അങ്ങനെയാണ്, ഷീസ് വാച്ചിങ് എവറിഥിങ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കൊറോണ കഴിഞ്ഞിട്ട് ചെയ്ത ഒരു നാടകമായിരുന്നു. അപ്പം കൊറോണ എന്ന് പറയുന്ന വൈറസ്, അത് നമുക്ക് വേണമെങ്കിൽ മെഡിസിൻ കൊടുത്ത് ഇഞ്ചെക്ട് ചെയ്ത് മാറ്റാം. പക്ഷേ ഉള്ളിലെ വൈറസ് നിങ്ങൾ എങ്ങനെ കളയും? നിങ്ങളെ ഉള്ളിൽ ഒരാളെ ദ്രോഹിക്കണമെന്നുള്ളൊരു വൈറസ് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മെഡിസിൻ തന്നാലും അതിനെടുത്ത് കളയാൻ പറ്റും. അത് മറ്റേ വൈറസിനെക്കാട്ടിയും മാരകമാണ്. അതിനുള്ളൊരു ഔഷധിയായിരുന്നു സാക്ഷി. നിങ്ങൾ അത് നേരെ കണ്ടു മനസ്സിലാക്കിയാൽ നിങ്ങളെ ഉള്ളിലുള്ള ആ ഒരു വൈറസിനെ നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റും.
0: അത്തരത്തിലായിരുന്നു അത് കൺസീവ് ചെയ്ത് കഴിഞ്ഞ്. സംഗീതം എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും സംസാരിച്ചില്ല. അത് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് പറയും?

ഒരു കാലത്ത് കൈതപ്പുറം ജോൺസൺ എന്ന് പറയുന്ന കൂട്ടുകെട്ടിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായതിൽ ഒരു പാട്ടാണ് അല്ലെ, കളിക്കളം എന്ന സിനിമയിലെ പാട്ട്, ജി വേണുഗോപാൽ പാടിയ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.

0: ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപ നിരക്കിലും പവന് 320 ര�പ വർദ്ധിച്ച് 1,07,440 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ ഇതേ സമയം കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു.
4: മൃദംഗമാണ് പഠിച്ചു തുടങ്ങിയത്, പിന്നെ എപ്പോഴാണത് തബലയിലേക്ക് മാറുന്നത്?
5: അങ്ങനെ മാറിയതല്ല, ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഇതിൻ്റെ കൂടെ മൃദംഗത്തിൻ്റെ കൂടെ ഞാൻ കേൾക്കുമായിരുന്നു. നോർത്തിൽ ഞാൻ പോകാനിടയായി, അങ്ങനെ ക്ലാസിക്കൽ മ്യൂസിക് അവിടെ മൃദംഗത്തിൻ്റെ കേൾക്കുന്ന അവസരങ്ങൾ കുറഞ്ഞു. അങ്ങനെ ഞാൻ തബലയിലോട്ട് വെറുതെ ഒന്ന് അഭ്യസിക്കാൻ പോയി. പെട്ടെന്ന് എനിക്ക് കൈ വഴങ്ങി. അങ്ങനെ ഞാൻ രാജു സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇങ്ങനെ ഞാൻ മൃദംഗം വായിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ തബലയിലോട്ട് പോയിട്ട് എങ്ങനെയായിരുന്നു? അപ്പോൾ സാറ് പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, നമ്മൾ സന്തോഷിക്കുക. സംഗീതം ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, അത് ഏത് വാദ്യമായാലും അങ്ങനെ ആണ്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഭജൻസ് വായിക്കുന്ന ഒരാളായിരുന്നു. ഞങ്ങൾക്കൊരു ടീം തന്നെ ഇവിടെ ഉണ്ട്. ഇംഗ്ലണ്ടിലെ പോലെ ഒരു പരിപാടി കാത്തൊന്നിരിക്കണ്ട, കുട്ടിക്കാലത്ത് അങ്ങ് ചെന്ന് കയറിയാൽ എന്തെങ്കിലും വായിക്കാനുള്ള അവസരമുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അങ്ങനെ ആശ്രമത്തിൽ സ്ഥിരം ഞാൻ ഭജൻസിന് പ്ലേ ചെയ്യും. എൻ്റെ കൂടെയുള്ള ഒരുപാട് നല്ല സിംഗേഴ്സും അവിടെ വരും. വളരെ രസകരമായിരുന്നു. അങ്ങനെ ഒരു യാത്രയിൽ പെട്ട് അന്ന് തബല വായിക്കുന്നവർ അവിടെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ വായിച്ചാണ് അങ്ങനെ ഒരു തബല പ്ലെയർ ആയിട്ട് അങ്ങ് മാറിയതാണ്.
4: ഇപ്പോഴും ലണ്ടനിൽ ഒക്കേഷനലി ഒരുപാട് ആൾക്കാരുടെ കൂടെ വായിക്കുന്നുണ്ട്, വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വായിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പറയാം.
5: ഇപ്പോഴല്ല, പണ്ട് കാലങ്ങളിൽ ബിജു നാരായണൻ, വിധു പ്രതാപ്, എം ജി ശ്രീകുമാർ, അങ്ങനെ ഒരുപാട് ഇവിടെയുള്ള എല്ലാ ഫേമസ് ആർട്ടിസ്റ്റും അവിടെ വരുമ്പോൾ ഓർക്കസ്ട്ര ഇല്ല, ഞങ്ങൾ കുറച്ചുപേരേ അവിടെ ഉള്ളൂ. അപ്പോൾ നേരത്തെ അവർ സോങ് തരും, കുറേ നാളത്തെ പരിശീലനം കൊണ്ട് നമ്മളതൊക്കെ പഠിച്ച് ഇപ്പോഴും ട്രാക്കൊക്കെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗാനമേളയുടെ പഴയ ആ പ്യൂരിറ്റിയൊന്നും ഇല്ല. നമ്മൾ അതെല്ലാം പഠിച്ച് സ്ട്രെസ് എടുത്ത് ഓരോ പാട്ടിൻ്റെയും കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് ലൈവായിട്ട് പ്ലേ ചെയ്യുമായിരുന്നു. അത് ഞാൻ പറയുന്നത് ഒരു 15 വർഷം മുമ്പാണ്. ഇപ്പോഴും അതൊക്കെ വേറെ രീതിയിൽ മാറിയിട്ടുണ്ട്. വിദ്യാധരൻ മാഷിൻ്റെ കൂടെ ഞാൻ ഒരു എപ്പിസോഡ് ലൈവ് കൺസേർട്ട് കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു. പല പല ആർട്ടിസ്റ്റുകളും അതുപോലെ നോർത്ത് ഇന്ത്യൻസ് വരും. അത് എങ്ങനെയാണ്, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ ആൾക്കാരുടെ കൂടെ വായിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് ചെറിയ ചെറിയ കൺസേർട്ട് വായിക്കുന്നതും. പിന്നെ അത് വലിയ ആൾക്കാരോടെ വായിക്കുമ്പം നമുക്ക് കൂടുതൽ അറിയാനും അവരെ കൂടെ ഇരിക്കാനും അവരുടെ പദ്ധതികളും സ്നേഹം മനസ്സിലാക്കുന്നത് വേറൊരു എനർജിയാണ്. എൻ്റെ ഏറ്റവും വലിയ അനുഭവം കലാവൻ മണിച്ചേട്ടൻ്റെ കൂടെ ഞാനൊരു 10-15 പ്രോഗ്രാം മരിക്കണതിന് ഒരു 6 മാസം മുമ്പ് പുള്ളി അവിടെ വന്ന പ്രോഗ്രാമിന് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. മരിച്ചത് വളരെ ഷോക്കായി മാറി, അസാധ്യ കലാകാരനായിരുന്നു. അങ്ങനെയൊക്കെ പോകുന്നു.
4: അതിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, ഈ സിത്താറും സരോദും ദിൽരൂപയൊക്കെ വായിക്കുന്ന വിഷ്വലി ചലഞ്ചറായിട്ടുള്ളൊരു ആർട്ടിസ്റ്റിന്റെ കൂടെയുള്ള ഒരു അസോസിയേഷൻ.
5: ശ്രീവാസ സാറ് ഇംഗ്ലണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് ഇപ്പൊ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ ധാരാളം പ്രോഗ്രാമിന് സിത്താറിന്റെ കൂടെ തബല അക്കമ്പനി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബ്ലൈൻഡ് ആണ്, അദ്ദേഹം ബീഹാറിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് കുടിയേറി പാർത്ത ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ പുനീത് എന്ന് പറഞ്ഞ ബോംബെയിലുള്ളൊരു സിത്താറിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യുകയും കുറേ പ്രോഗ്രാംസ്, അങ്ങനെ മലയാളികളുടെ പരിപാടീസ് അല്ല, നോർത്ത് ഇന്ത്യൻസിൻ്റെ പ്രോഗ്രാമൊക്കെ ചെയ്തു പോവാം. ചില ആർട്ടിസ്റ്റുകളുമായിട്ട് നമുക്ക് പെട്ടെന്ന് മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടാവുകയും സ്നേഹം ഉണ്ടാവുകയും, അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു സിത്താറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് ധാരാളം പരിപാടികൾ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്.
4: നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിനേക്കാളും ഒരുപക്ഷെ നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻസിൽ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതായിട്ട്.
5: ഞാൻ പല പരിപാടിക്ക് പോകുമ്പോഴും പ്രാക്ടീസ് ആണെങ്കിൽ തന്നെയും ഏത് ശ്രുതിയാണ് എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, നമ്മളങ്ങ് വിട്ടുകൊടുക്കുകയാണ്. പ്രാക്ടീസ് എന്ന് പറയുന്ന ഈ ശ്രുതി ചേരുന്ന കാര്യങ്ങളും ഏതൊക്കെ സ്റ്റൈലാണ് വായിക്കുന്നതെന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സ്റ്റേജിൽ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവരെ കൂടെ ഇരിക്കുക എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാടകത്തിൻ്റെ ബോധമായാലും നമ്മൾ തമ്മിൽ ഇവിടെ ഇരിക്കുന്ന ബോധമായാലും ഇതിൽ നമ്മളുടെ ഈഗോ എന്ന് പറഞ്ഞൊരു സംഭവം കുറച്ച് വരുമ്പോഴത്തേക്കും നമ്മളിൽ സംഭവിക്കുന്ന ഒരു എനർജി ഉണ്ട്, നമ്മൾ ഒന്നാണെന്ന്. അതിങ്ങനെ

0: വിട്ടുകൊടുത്താൽ എവറിത്തിങ് വിൽ ഹാപ്പൻ. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ സംഭവം എല്ലാം ക്ലിയറാണ്. ഇംഗ്ലീഷുകാരൻ ഇംപ്രൂവ് എന്ന് പറഞ്ഞ തിയേറ്റർ സ്റ്റൈലിൽ അയാൾ പ്രഗത്ഭമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കൂടെ വന്നിരിക്കുന്ന കൂടെ ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ കേൾക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ പിന്നെ അത് മ്യൂസിക്കായാലും സംഭാഷണമായാലും എന്തായാലും അത് കറക്റ്റായിട്ട് വർക്കാവുക തന്നെ ചെയ്യും.
1: ഇതിനിടയിൽ സിനിമയിലും ഭാഗമായി ശ്യാമപ്രസാദ് സാറിൻ്റെ സിനിമയായിരുന്നു അത്. ആ സിനിമയെക്കുറിച്ച് ഒന്ന് പറയാമോ ഇംഗ്ലീഷ്?
0: ഞാനതിൽ അഭിനയിക്കാൻ ഉള്ള ഒരാളാണെന്ന് ലാസ്റ്റ് മിനിറ്റാണ് സാറ് പറയുന്നത്. അപ്പോൾ സാറ് ക്യാമറാമാൻ ഉദയൻ ചേട്ടനുമായിട്ടാണ് സൂമിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. സാറ് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചിരുന്നു. ആദ്യം സാർ എന്നെ നിയമിച്ചത് ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എനിക്ക് ഏത് ആർട്ട് ഫോമിലും എന്ത് ചെയ്യുന്നതും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ചെയ്യും. അപ്പോൾ സാർ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചിരുന്നു. ഞാൻ ഇംഗ്ലണ്ട് മൊത്തം, ഇംഗ്ലണ്ടല്ല, ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ നടന്ന് ഈ സ്ക്രിപ്റ്റിന് പറ്റിയ ലൊക്കേഷൻസ്, അതിൻ്റെ ഒരു 90% ലൊക്കേഷൻസ് ഞാൻ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുത്തു. അത് ഞാൻ ഫോട്ടോ എടുക്കും, സാറിന് അയച്ചു കൊടുക്കും. അപ്പം സാറ് പറയും ഇതല്ല വേറെ വേണം. ഇംഗ്ലീഷ് സിനിമയിൽ ആ ലൊക്കേഷൻസ് ഫുള്ളും കണ്ടുപിടിച്ച് കൊടുത്തതും അതിനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള ബാക്കപ്പ് വർക്ക് ചെയ്തു കൊടുത്തതും സാറിൻ്റെ കൂടെ നിന്ന് അതെല്ലാം ചെയ്തു കൊടുത്തിട്ട് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വേഷം ചെയ്യൂ എന്ന് പറഞ്ഞു. എനിക്ക് ആക്ടിങ്ങും ഇഷ്ടമാണ്. അങ്ങനെ സാറ് പറഞ്ഞു ഞാനത്. ആക്ച്വലി എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിൽ എൻ്റെ ആദ്യത്തെ ഇതായിരുന്നു. കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന മുകേഷിൻ്റെ ബ്രദറായിട്ടുള്ള ഒരു സ്ലോട്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. സാറിൻ്റെ മേക്കിംഗ് വളരെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് പിന്നെ ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് സിനിമയിലോട്ട് മാറ്റണം എന്നുള്ളതും അതെങ്ങനെയാണ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വരുന്നതെന്നൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റോടെ ഞാൻ സാറിൻ്റെ കൂടെ നിന്ന് നോക്കുകയായിരുന്നു. സാർ അതെങ്ങനെ ഫിക്സ് ചെയ്യുന്നു, എങ്ങനെയാണ് ആക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നത്, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു അവസരമാണ്.
1: നമ്മൾ വീണ്ടും തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ, തിയേറ്ററിൽ താങ്കൾ ഒരു ഓഥർ എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. താങ്കൾ കൺസീവ് ചെയ്യുന്നു, എഴുതുന്നു, അത് സംവിധാനം ചെയ്യുന്നു, അതിനകത്ത് പലപ്പോഴും അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നിൽ ഇടപെടാത്തതുപോലെ തോന്നിയിട്ടുണ്ട്.
0: ഇപ്പം ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഞാൻ അഭിനയിക്കുമ്പോഴത്തേക്കും വേറെ ആരോ എഴുതിയ സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാര്യം അത് വേറൊരു അവസ്ഥയിൽ സംഭവിച്ചതാണ്. നടനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡയലോഗ് തെറ്റിക്കാറുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കും നിങ്ങൾ എഴുതിയ ഡയലോഗ് നിങ്ങൾ എങ്ങനെ തെറ്റിക്കുന്നു എന്നുള്ളത്. അതിനൊന്നും എനിക്ക് ആൻസറില്ല. നമ്മളൊരു നടനായി കഴിയുമ്പോൾ വേറെ എന്തൊക്കെയോ മൈൻഡിൽ വരുന്നോണ്ടായിരിക്കും. ഇതെല്ലാം വിഭിന്നമായ മേഖലകളാണ്. അഭിനയം വേറെയാണ്, എഴുത്ത് വേറെയാണ്. പിന്നെ എഴുതുന്ന സമയത്ത് നമ്മളൊരു അഭിനേതാവും ആവും. എഴുതുന്ന സ്ക്രിപ്റ്റിൻ്റെ താളം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് എഴുതിയിട്ട് ഒരിക്കൽ കൂടെ വായിച്ചു നോക്കും. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സാധ്യതകളുടെ സൃഷ്ടിയുടെ പൂർണ്ണത എന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ മാക്സിമം സ്ട്രെങ്ത് നിങ്ങൾക്ക്. ഇപ്പോൾ ചാരുലത ചെയ്തപ്പോഴത്തേക്കും അതിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക് ഫോംസാണ്. ഇതിൽ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഡീപ്പ് സാധനം എനിക്കറിയാം ആൾക്കാർ പലരും കേൾക്കാറില്ല. അപ്പോൾ ഇത് ആൾക്കാരിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ലൈഫ് സിറ്റുവേഷൻസിന് ആ ഡീപ്പിൽ നിൽക്കുന്ന ക്ലാസിക്കൽ മ്യൂസിക് കൊണ്ടുവരുമ്പം ആൾക്കാർ അറിയാതെ അത് കേൾക്കും. തട്ടകം വേറൊരു ലെവലിലോട്ട് പോകും. ആക്ച്വലി ക്ലാസിക്കൽ മ്യൂസീഷ്യൻസ് ശ്രമിക്കുന്നത് അതാണ്. ഇവിടെ ലൈഫിൻ്റെ സിറ്റുവേഷൻസും അവൻ്റെ തന്നെ റിഫ്ലക്ഷൻസും വന്ന് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വരുമ്പോൾ അത് അവൻ കണക്ട് ചെയ്യും. മ്യൂസിക് എന്ന് പറയുന്നത് നെക്സ്റ്റ് സൈലൻസ് ആണ്. അപ്പം ആ മ്യൂസിക്കിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ മ്യൂസിക് നിർത്തുന്ന സമയത്ത് ഇവൻ്റെ ഉള്ളിലെ സൈലൻസ് അവൻ ഫീൽ ചെയ്യും. നിങ്ങളുടെ സൈലൻസിനെ ഞാൻ എത്രത്തോളം ലിഫ്റ്റ് ചെയ്യോ അതനുസരിച്ച് നിങ്ങളുടെ മനസ്സ് വളരെ കാമാവും. അപ്പം എൻ്റെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളെ കാമാക്കുക എന്നുള്ളതാണ്.
1: ഇതുപോലെ ഒരുപാട് വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഭാരതഭവനുമായിട്ടൊക്കെ ചേർന്ന് വർക്ക്ഷോപ്പുകൾ. ഈ വർക്ക്ഷോപ്പുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ സംവിധാനത്തെ എടുക്കുന്നത്?
0: അതായത് ഞാൻ ആദ്യം ഇംപ്രൂവ് പഠിക്കാൻ പോയപ്പോൾ തന്നെ എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് ഇവർ ചെയ്യുന്നതെന്നും. ഒരുപാട് സമയമെടുത്തിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. ഞാൻ എല്ലാ വെക്കേഷനും ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് വളരെ ഡിഫിക്കൽട്ടാണ് ഇവരിൽ എത്തിക്കാൻ. പക്ഷേ ഞാൻ പഠിച്ച രീതികൾ വെച്ച് നോക്കി എത്ര ഈസി ആയിട്ട് ഇവരിൽ എത്തിക്കാം 2-3 ദിവസം കൊണ്ട്. അവസാനം ഞങ്ങൾ ഇംപ്രൊവൈസ്ഡ് പ്ലേ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഓതേഴ്സിൻ്റെ സൃഷ്ടി എടുത്തിട്ട് ആ മൊമെൻറ്റിൽ തന്നെ ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി വൈകിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങനെ ഒരു 4-5 പ്രൊഡക്ഷൻസ്. ഇപ്പോൾ 20 പേരാണെങ്കിൽ 5 പ്രൊഡക്ഷൻസ് ചെയ്യും. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഇംപ്രോ റൂൾസ് ഞാൻ ഇവരിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ പഠിച്ചെടുത്ത കാര്യം എനിക്കറിയാം ഇവർക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ പഠിപ്പിക്കണം. അവിടെ ഞാൻ പഠിച്ചത് അവർ വേറെ ലെവലിൽ നിൽക്കുകയാണ്. അവരെ കൂടെ ഞാൻ നിന്ന് പഠിച്ച് ഞാൻ പലപ്പോഴും അത് ഇട്ടിട്ട് പോകാൻ പോയി. കാര്യം എനിക്ക് കോൺഫിഡൻസ് പോകുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ചലഞ്ചിങ് ആവുന്നു. വളരെ നിസ്സാരമാണ്, ബട്ട് അത് വളരെ പാടാണ്. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് മൈൻഡ് വർക്കിൽ നിന്നാണ് അവിടെ പെരുമാറുന്നത്. അവരെല്ലാം ഓൺ ദി സ്പോട്ടാണ്. അതിലോട്ട് എത്താൻ എനിക്ക് സമയമെടുത്തു. ചലഞ്ച് ഞാൻ വിട്ടുകൊടുത്തില്ല. അതായത് ഇംപ്രൂവിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ലേൺ ടു ഫെയിൽ. തോൽക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റൂളാണ്. പക്ഷെ നമുക്ക് തോക്കാൻ തയ്യാറല്ലായിരുന്നു. നമ്മൾ എന്തോ

0: മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എനിക്കറിയില്ല, ബട്ട് ഞാൻ ഈ പറയുന്നത് പിന്നെ വളരെ നിഷ്കളങ്കമായ അവസ്ഥയിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും.
1: നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കാം, ഏത് പാട്ടായിരിക്കും?
0: സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ഗാനം ശ്രോതാക്കൾക്കായിട്ട് അവതരിപ്പിക്കാം.
1: ദേവാസുരം സിനിമയിലെ പാട്ടാണ്. ഗിരീഷ് പത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ ഇണം നൽകി. MG ശ്രീകുമാർ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഫാമിലിയെ കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു.
1: എൻ്റെ ഭാര്യയുടെ പേര് മീര കമലാണ്. മീര നന്നായിട്ട് എഴുതുന്ന കുട്ടിയാണ്. നാടകം ഞാൻ എഴുതുന്നു, അവതരിപ്പിക്കുന്നു, അതിൽ കൂടുതലായിട്ട് ഇതിനെ ഓർഗനൈസ് ചെയ്യുന്ന കാര്യത്തിലായാലും അത് വേറൊരു എനർജിയാണ്. അത് നടത്തിയെടുക്കണം, അത് ജനങ്ങളിൽ എത്തിക്കപ്പെടണം, അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ശക്തമായി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് എൻ്റെ. അതൊരു ഭാഗ്യമാണ്. കാര്യം നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യം നമ്മളെക്കാട്ടിയും കൂടുതൽ ഒരാൾ അറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത് ജീവിത ഭാഗ്യങ്ങളിലൊന്നാണ്. അത് മീര അങ്ങനെയുള്ള ഒരാളാണ്. ഞാൻ ഈ നാടകം നടത്തണം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം എന്തൊക്കെ ആവശ്യമാണെന്ന് ഞാൻ കുറേ കാര്യങ്ങൾ മറന്നു പോകും. പക്ഷെ അതെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് അതിനെ കൊണ്ടുവരുന്നത് മീരയ്ക്കുള്ള കഴിവ് വളരെ കൂടുതലാണ്. നന്നായിട്ട് തമിഴും ഇംഗ്ലീഷും മലയാളവും എഴുതുന്ന ഒരാളും കൂടെയാണ്. ഞങ്ങളെ എഴുത്തിൻ്റെ കാര്യത്തിലായാലും സൃഷ്ടിയുടെ കാര്യത്തിലായാലും എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. കൺസ്ട്രക്റ്റീവായിട്ട് എൻ്റെ കാര്യത്തെ ക്രിറ്റിസൈസ് ചെയ്യുകയും അത് മാറ്റണം ഇത് മാറ്റണം ഒക്കെ ചിലപ്പോൾ പറയാറുമുണ്ട്. ചിലപ്പോൾ അത് ഞാൻ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് കാണുകയും പിന്നെന്താണ് ആ ജേണിയിൽ ഉള്ളൊരു സ്നേഹമുണ്ടല്ലോ അത് വളരെ എവിഡൻ്റാണ്. അത് അവർ മനസ്സിലാക്കി അതിനെ സ്നേഹിച്ചിട്ട് കൂടെ നിന്ന് എത്തിക്കുന്ന ഒരു കർമ്മമുണ്ട്. അതിൽ അവരുടെ സഹായം വളരെ വലുതാണ്. എൻ്റെ മകൻ മെഡിസിന് യു കെയിൽ പഠിക്കുകയാണ്. സിദ്ധാർത്ഥ് എന്നാണ് പേര്.
0: അപ്പോൾ ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നാടകങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ നേരത്തെ നിരന്തരം ഈ ഇന്റർവ്യൂവിനിടയിൽ സൂചിപ്പിച്ച ഒരു പേരാണ് കീത്ത് ജോൺസ്റ്റൺ. അദ്ദേഹത്തിന്റെ ഒരു കോട്ടിൽ താങ്കൾ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കോട്ടിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ദ എസ്എസ് ആർ റിവാർഡഡ് ബൈ അഡ്വഞ്ചേഴ്സ് ആൻഡ് ദ നോ സേഴ്സ് ആർ റിവാർഡഡ് ബൈ സേഫ്റ്റി. അപ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ടിരിക്കണോ, നമ്മൾ കുറച്ച് അഡ്വഞ്ചർക്കായിട്ട് ഇറങ്ങണോ എന്നുള്ള ഒരു തീരുമാനം ശ്രോതാക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം.
1: ഒരു കാര്യം കൂടെ എനിക്ക് പറയാം. കാര്യം ഞാൻ ഇത്രയും കൂടുതലായിട്ട് എൻ്റെ ഈ ജേണിയിൽ ഗഹനമായിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഇതൊന്നും ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന് ആൻസേഴ്സും. പക്ഷേ അതിനുള്ള ഇംപ്രൂവിൽ പറയുന്നത് പോലെ നമ്മൾ വളരുന്നുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളായാലും രസികരായാലും അതിനനുസരിച്ച് വരുമ്പോഴാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെയും ആ എനർജിയുടെ ലെവൽ കൂടുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനോടുള്ള പാഷൻ എൻ്റെ ഉള്ളിലിരിക്കുന്നതിൽ പോലെ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നത്. ഞാനൊരു മാസ്റ്ററായിട്ടൊന്നുമല്ല ഇത് ആൻസർ ചെയ്തത്. എൻ്റെ ഒരു ചെറിയ സാധാരണ മനുഷ്യനായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചത്. ശ്രോതാക്കൾക്ക് നന്ദി.
2: നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണം എന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: പ്രിയ ശ്രോതാക്കളെ, നമുക്കൊരു ഗാനം കേൾക്കാം. കൈതപ്രം വരികൾ എഴുതി രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസും MG ശ്രീകുമാറും സുജിത്തും പാടിയത്. ചിത്രം His Highness Abdullah.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പകർച്ചവ്യാധി വ്യാപനം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സിപിഐഎമ്മിലെ PA മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. കേരളത്തിൽ എബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര

0: പ്രമേയ നോട്ടീസിലെ പരാമർശം തെറ്റാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ആവശ്യമായ ചികിത്സ കോഴിക്കോട്ടെ രോഗിക്ക് നൽകാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് LDF ഗവൺമെന്റ് പകർച്ചവ്യാധിക്കെതിരെ ഫെബ്രുവരി മുതൽ ഒരു മുൻകരുതലും സ്വീകരിച്ചില്ലെന്നും അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവേ മുരളീധരൻ പറഞ്ഞു. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടത്തുക. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജി എം ജോണാണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ്, മറ്റ് കമ്മീഷൻ അംഗങ്ങളായ KNK നമ്പൂതിരി, അമരവിള രാമകൃഷ്ണൻ എന്നിവർ നാളെ രാവിലെ വിയൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കും. മുതിർന്ന തടവുകാരുമായി സംസാരിക്കും. കൊച്ചി വൈപ്പനിൽ സ്വകാര്യ കപ്പലിന് പുലർച്ചെ തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച കപ്പലിനാണ് തീപിടിച്ചത്. ആർക്കും അപകടമില്ല. ആവി പിടിക്കുന്നതിനിടെ പൊള്ളലേറ്റ് വിദ്യാർത്ഥി മരിച്ചു. വലക്കാവ് നെല്ലാനി സ്വദേശി കളപ്പുരയ്ക്കൽ ഏഞ്ചലോ ആണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.
1: ആകാശവാണി. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ TR സത്യകീർത്തി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496595321. ഡോക്ടർ TR സത്യകീർത്തിയോടൊപ്പം സ്റ്റുഡിയോയിൽ സെവിൽ ജിഹാൻ.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിത വിജയത്തിനും തൊഴിൽ സാധ്യതകൾക്കും പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ശക്തമായ ഉപാധിയാണ്. വിവിധ സാഹചര്യങ്ങളാൽ പതിവ് വിദ്യാഭ്യാസ രീതികളിലൂടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് അവസരമൊരുക്കിക്കൊടുക്കുന്ന ഒരിടമാണ് ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ന് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ TR സത്യകീർത്തിയാണ്. നമസ്കാരം സാർ.
3: നമസ്കാരം
2: സാർ. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഇഗ്നോയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ, അഡ്മിഷൻ നേടാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്.
3: നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ പഠന രീതി എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസും കൂടി, ഓൺലൈനും രണ്ട് രീതിയിലും, അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിങ്ങും ഓൺലൈൻ ലേണിങ്ങും, ഈ രണ്ടിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന പഠനം നടക്കുന്നത്. അപ്പം അതിനകത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ 18 വയസ്സ് എന്ന് എടുക്കുമ്പോഴത്തേക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്ന് മാത്രമേ നമ്മൾക്ക് ഇതുള്ളൂ. പിന്നെ ഓരോ പ്രോഗ്രാമിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റീസ് ഓരോ പ്രോഗ്രാമിനും ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പ്രോഗ്രാംസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ സോ കോൾഡ് കോഴ്സസിനെ നമ്മൾ പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് നമ്മളുടെ, അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് MSc പ്രോഗ്രാം അല്ലെങ്കിൽ MA പ്രോഗ്രാം അല്ലെങ്കിൽ BA പ്രോഗ്രാം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മളെ പഠിതാക്കളെ നമ്മൾ ലേണേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല, മറിച്ച് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസും, പിന്നെ അവരുടെ ഈ പറയുന്ന പോലെ അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസ് നമ്മൾ നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ഓപ്പൺ എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ പഠന രീതിയിൽ നമ്മൾ ഡിസ്റ്റൻസിലൂടെയാണ് പഠിക്കുന്നത്. അതായത് നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നത് പോലെയുള്ള പഠനം അതിനകത്ത് ഇല്ല. അതുകൊണ്ട് നമ്മൾ അത് ഡിസ്റ്റൻസിലൂടെയാണ്. അപ്പം ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു.
2: സാറ് ഇപ്പൊ പറഞ്ഞു ഒരു 18 വയസ്സ് തികയുന്ന പ്രായം മുതലാണ് ഇതിൽ കോഴ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. അതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ലല്ലോ?
3: അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല, അല്ല ഇല്ല. നമ്മളുടെ ആ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഏത് എത്ര ഏജ് ഉള്ളവർക്കും വേണമെങ്കിലും അത് പഠിക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് 80 വയസ്സുള്ള പഠിതാക്കൾ വരെ നമ്മളുടെ കൂടെ പഠിക്കുന്നു.

0: ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അതെ, അപ്പം നമ്മൾക്ക് ഇപ്പം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ നമ്മൾക്ക് പി എച്ച് ഡി പ്രോഗ്രാം വരെ ഉള്ള കോഴ്സുകൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അപ്പം അതിൽ തന്നെ ഈ പറയുന്ന പോലെ ഈ ഇത്രയും ഏജുള്ള ആൾക്കാർ ഈ പറയുന്ന പി ജി പ്രോഗ്രാംസിനും പി എച്ച് ഡിക്ക് വരെയൊക്കെ എൻറോൾ ചെയ്ത് പഠിക്കുന്നവർ നിലവിലുണ്ട്. അതാണ്
1: പിന്നെ ഇപ്പം പറഞ്ഞു ഇത്രയും ഏജ് പ്രായപരിധി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് പഠന ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അഥവാ അങ്ങനെയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പഠന സാമഗ്രികളെല്ലാം എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിൽ അല്ലെങ്കിൽ ലേണേഴ്സിൽ എത്തിക്കുന്നത്?
0: നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അഡ്മിഷൻ കൺഫേം ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ആദ്യം അവർ ഓൺലൈനിലായിരിക്കും ഈ അഡ്മിഷൻ എടുക്കുന്നത്. എല്ലാം ഓൺലൈനാണ്. അവർക്ക് ഒരു അപ്പാർ ഐ ഡി റെഡി ആയിട്ട് വേണം. അവരുടെ അപ്പാർ ഐ ഡി എന്ന് പറഞ്ഞാൽ അവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിന് വേണ്ടിയുള്ള, എന്നുവെച്ചാൽ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഈ അപ്പാർ ഐ ഡി എന്ന് പറഞ്ഞാൽ. അപ്പാർ ഐ ഡിക്ക് വേണ്ടി അവർ അവരുടെ ഈ പറയുന്ന ആധാർ കാർഡും ഒക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അവരൊരു അപ്പാർ ഐ ഡി ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ പറയുന്ന അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അഡ്മിഷൻ കൺഫേം ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ, നമ്മളതിനെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് എന്ന് പറയും. ഈ മെറ്റീരിയൽസ് നമ്മൾ അവർക്ക് ഡയറക്റ്റായിട്ട് അവരുടെ അഡ്രസ്സ്, കുട്ടികളുടെ പഠിതാക്കളുടെ അഡ്രസ്സിലേക്ക്, അവർ കൊടുക്കുന്ന അഡ്മിഷൻ സമയത്ത് കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് കൃത്യമായിട്ടത് അവരിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി ഇതുകൂടാതെ തന്നെ നമ്മളുടെ ഈ സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അതായത് നമ്മളുടെ ഈ പഠന ഇത് മെറ്റീരിയൽ മൊത്തം ഈ ഗ്യാൻഗോഷ് എന്ന് പറഞ്ഞൊരു ലിങ്കിൽ ഓൺലൈനായിട്ടും എല്ലാ കോഴ്സുകളുടെയും പഠന മെറ്റീരിയൽ അവിടെ അവൈലബിളാണ്.
1: സാർ, ഇപ്പം തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ തന്നെ ഉള്ള ഒരു സംശയമാണ്. അതായത് ഇപ്പം നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് എടുത്തു വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഐ മീൻ അഡ്മിഷൻ എടുക്കുന്നത്?
0: ഈ പറയുന്ന പോലെ ഫസ്റ്റ് നമുക്ക് ഇവരുടെ ഈ അപ്പാർ ഐ ഡി എന്ന് പറയുന്നത് വേണം. അതേപോലെ തന്നെ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും കോപ്പി വേണം. ഇപ്പം ഡിഗ്രിക്ക് ആണെങ്കിൽ അവരുടെ 10th സ്റ്റാൻഡേർഡിന്റെ, പിന്നെ അവരുടെ ആധാർ കാർഡ്, പിന്നെ അതുപോലെ അവരുടെ ഈ പ്ലസ് ടുവിന്റെ മാർക്ക്ഷീറ്റ്, ഇതെല്ലാം ആണ് അവർക്ക് നിർബന്ധമായിട്ട്. ഇപ്പം ഡിഗ്രി പി ജി പ്രോഗ്രാമിനാണെങ്കിൽ ഡിഗ്രിയും കൂടി ഉള്ളത് അഡീഷണൽ ആയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ അഡീഷണൽ ആയിട്ട് വേണം.
1: ഫോട്ടോയും
0: വേണം. ഫോട്ടോയും സിഗ്നേച്ചേഴ്സും എല്ലാം ഓൺലൈനായിട്ടാണ് അവർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ത്രൂ എന്താ പറയുന്നത് അവരുടെ ഐദർ ത്രൂ അവരുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ്, അവരുടെ തന്നെ കാർഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം ചിലർ ഈ പറയുന്ന പോലെ കഫേയിലൊക്കെ പോയിട്ട് അവർ ഇത് ചെയ്യാറുണ്ട്. അക്ഷയ സെൻറ്ററിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ കാർഡിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ വേണമെങ്കിൽ അവർക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാം. ഈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു വരുന്നത് പിന്നെ ചിലപ്പോൾ അവരുടെ അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ ചിലപ്പം ഇവർ പറഞ്ഞില്ലെങ്കിൽ നമ്മളത് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പോൾ അവരവരുടെ കാർഡ്സ് വെച്ചിട്ട് വേണം ഇത് അഡ്മിഷൻ എടുക്കാൻ.
1: ഇപ്പോൾ ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളുടെ ലേണേഴ്സിൽ എത്തുന്നത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ മെറ്റീരിയൽ കിട്ടിയാലും നമുക്കൊരു ഗൈഡൻസ് മീൻസ് ഫസ്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എം എ കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നു, അപ്പോൾ അതിന് നമുക്ക് ആ ഇനിഷ്യൽ സ്റ്റേജിൽ
0: നമുക്ക് അതിന് അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മുടെ ടീച്ചിങ് പ്രോസസ്സാണ്. നമ്മൾ ക്ലാസ്സുകളിൽ പോയിരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ റെഗുലറായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നില്ല, മറിച്ച് നമുക്ക് സ്പെസിഫിക് ഡേയ്സ്, അതായത് സെക്കൻഡ് സാറ്റർഡേസ്, സൺഡേസ് ആൻഡ് ഹോളിഡേയ്സ്, ഈ ദിവസങ്ങളിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് ക്ലാസ്സുകളുണ്ട്. അപ്പം അതിനെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ടീച്ചേഴ്സുണ്ട്. ആ ടീച്ചേഴ്സിനെ നമ്മൾ പറയുന്നതാണ് അക്കാഡമിക് കൗൺസിലേഴ്സ്. ആ പ്രോസസ്സിനെ നമ്മൾ പറയും അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറയും. അപ്പം ഈ പ്രോസസ്സിലൂടെയാണ്. അപ്പം അത് അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ട്യൂട്ടറിംഗ് ഉണ്ട്, അതായത് നമ്മൾ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് ഉണ്ട്. ഈ കൗൺസിലിംഗ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പഠിതാക്കൾ എന്ന് പറയുന്നത് പല ഏജ് ഗ്രൂപ്പിലും പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പഠന വൈകല്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ അവരെ ഒന്ന് കൗൺസിൽ ചെയ്തായിരിക്കും ഈ പറയുന്ന പഠനം തുടർന്നു കൊണ്ടുപോകുന്നത്.
1: സാർ, ഇപ്പോൾ ഒരു കോൾ ഉണ്ട്.
2: ഹലോ, നമസ്കാരം. ഞാൻ ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണപുരത്ത് നിന്ന്. എന്റെ മോളുടെ ഒരു കാര്യത്തിനാണ് വിളിക്കാന്ന്.
0: പറഞ്ഞോളൂ
2: സാർ. നമസ്കാരം. ഈ പരിപാടി പങ്കെടുത്താൻ ഞാൻ ആദ്യം ഒത്തിരി നന്ദിയുണ്ട്,
0: ആശംസയുണ്ട്.
2: ഒരുക്കിട്ട് അമ്മ എല്ലാവർക്കും എന്റെ പ്രത്യേക വിജയാശംസകളുണ്ട്.
0: ആയിക്കോട്ടെ.
2: പിന്നെ എന്റെ മകളെ എൽ എൽ ബി ഇപ്പം ഹൈക്കോടതി പഠിച്ച് പിന്നെ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ് ആറ് മാസത്തെ.
0: അതെ, പ്രാക്ടീസ്.
2: ഇന്റേൺഷിപ്പ്. അപ്പൊ ഇന്റേൺഷിപ്പ് കഴിയും, രണ്ടു മാസം കൂടെ കഴിയുമ്പോ ഇന്റേൺഷിപ്പ് കഴിയും ഹൈക്കോടതിയില്.
0: അതെ.
2: അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതായിരുന്നു.
0: നമുക്ക് ഈ ലോ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് വെച്ചാൽ ഈ എൽ എൽ ബി എൽ എൽ എം എന്ന് പറഞ്ഞുള്ള കോഴ്സുകൾ നമ്മൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല. മറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ കൗൺസിലിൻ്റെ റെഗുലേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ കോഴ്സസ് ഇല്ല. പക്ഷേ മറിച്ച് നമുക്ക് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അത് നമുക്ക് പറഞ്ഞോളൂ. ലോ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി, പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സസ് ഉണ്ട്. അതിപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്പെസിഫിക് ആയിട്ട് ചില ഇതിൽ ഏരിയയിൽ ഇപ്പം മകൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവർക്കത് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അവർക്ക് ഡെഫിനറ്റ്ലി അവരുടെ പ്രാക്ടീസിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സ്, അത് ചെറിയ കോഴ്സുകളാണ്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം, ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമാണ്. ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജൂലൈ 15 വരെ ഇതിൻ്റെ അഡ്മിഷൻസ് ഉണ്ട്. അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ പോകണം. ഇഗ്നോ IGNOU.AC.IN www.IGNOU.AC.IN എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അഡ്മിഷൻ്റെ ഒരു ഇത് സ്ക്രോൾ ചെയ്ത് വരുന്നത് കാണാം നമുക്കവിടെ. അപ്പം ആ അഡ്മിഷൻ്റെ ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആധാർ കാർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. അത് മോൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നേരത്തെ ഉണ്ടാവുമായിരിക്കും ചിലപ്പം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അത് വെച്ചിട്ട് ഇവർക്ക് അഡ്മിഷൻ്റെ ഇതിൽ ഓൺലൈനിൽ തന്നെ കയറിയിട്ട് ഏത് കോഴ്സ് വേണമെന്ന് വെച്ചാൽ നോക്കി അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഈ പ്രോസ്പെക്റ്റസ്, അതായത് ഈ പ്രോസ്പെക്റ്റസ് എല്ലാ കോഴ്സുകളുടെയും ഒരു ഈ പ്രോസ്പെക്റ്റസ് നമ്മുടെ ഈ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കോഴ്സാണ് വേണ്ടതെന്ന്, മോൾക്ക് ഇപ്പം ലോ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് സ്കൂൾ ഓഫ് ലോ അതുണ്ട്. അപ്പം ആ സ്കൂളിലെ ലോയുടെ കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ആ ലോയിൽ ഏതാണ് മോൾക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ട് എടുത്തിട്ട് അതിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ലോ എന്ന് വെച്ചാൽ ഇപ്പം എൽ എൽ ബി കഴിഞ്ഞാൽ ഇനി എൽ എൽ എമ്മിലേക്ക് പോകാനുള്ള ഒരു കോഴ്സ് നമുക്കില്ല. മറിച്ച് അതുമായിട്ട് ആഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ വെച്ചാൽ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ അറിവ് കിട്ടാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ നമുക്ക്, അതായത് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്.
1: ഇപ്പോൾ നമ്മുടെ ലിസണർ ചോദിച്ച ആ ചോദ്യത്തിന് തന്നെ നമുക്ക് ഒരു വർഷം ഇഗ്നോയിൽ ഏതൊക്കെ ടൈമിലാണ് സാർ അഡ്മിഷൻ?
0: നമുക്ക് അഡ്മിഷൻസ് ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പൺ ആണെന്ന് പറയുന്നതിന് വേറൊരു അഡീഷനാണ്. അതായത് നമുക്ക് അഡ്മിഷൻസ് രണ്ട് പ്രാവശ്യമുണ്ട്, ജനുവരി അഡ്മിഷൻസും ജൂലൈ അഡ്മിഷൻസ്. ഇപ്പോൾ ജൂലൈ അഡ്മിഷൻസ് ഓപ്പൺ ആണ്.
1: അതെന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്?
0: അതിപ്പം ജൂലൈ 15 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പം നമുക്ക് അഡ്മിഷൻസ് രണ്ട് പ്രാവശ്യമുണ്ട്, അതേപോലെ തന്നെ എക്സാമിനേഷൻസും രണ്ട് പ്രാവശ്യമുണ്ട്.
1: അഡ്മിഷൻസ് വരുന്നത്
0: ജനുവരി ജൂലൈ, എക്സാമിനേഷൻസ് വരുന്നത് ജൂണും ഡിസംബർ. ഇപ്പം നമ്മുടെ എക്സാമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ജൂൺ എക്സാമിനേഷൻ. ഇപ്പോൾ ജൂൺ ആണല്ലോ, അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ ആ ടൈമിൽ തന്നെ ആയിരിക്കും. അതിൽ ഒരു മാറ്റങ്ങളും ഈ എക്സാമിനേഷനിൽ വരത്തില്ല. പിന്നെ എക്സാമിനേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം, കുട്ടികൾക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അതാണ്. എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇന്നൊരു എക്സാം ഇവിടെ എഴുതുകയാണെങ്കിൽ അടുത്ത ദിവസം വേണമെങ്കിൽ വേറൊരു സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നുള്ള ഇതും കൂടി, ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടി നമുക്ക് ഉണ്ട്.
1: അടുത്ത ഒരു കോൾ. ഹലോ
0: ഹലോ ഹലോ
2: ഹലോ നമസ്കാരം സാറേ.
0: ആ നമസ്കാരം
2: സാറേ. എന്റെ മകള് പിന്നെ ഈ ഡയറ്റീഷ്യൻ കോഴ്സ് ഒക്കെ പാസ്സായതാണ്. അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് പാസ്സായി.
0: ആയിക്കോട്ടെ.
2: പിന്നെ അതിന് ശേഷം പിന്നെ നമുക്കൊരു ഒരു ജോലി കിട്ടാൻ ഇപ്പം വേറെ കിട്ടുന്നില്ല. അപ്പം നമുക്ക്
0: കോഴ്സ് ആണ് അത്, സർട്ടിഫിക്കറ്റ് ആണോ ഡിപ്ലോമ ഡിഗ്രി ആണോ?
2: ന്യൂട്രീഷൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ പാസ്സായിട്ട്.
0: ഓ
2: രണ്ടാമത് ഇത് തന്നെ അതിന്റെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട്
0: പാസ്സായി.
2: അപ്പം അത് ബാംഗ്ലൂർ പത്മശ്രീ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിന്ന് അത് പാസ്സായത്.
0: ഓക്കെ.
2: പി ജി എടുത്തത്.
0: ഓക്കെ.
2: പിന്നെ പഠിച്ചത് ഫസ്റ്റില് മംഗളവാരം പി എ കോളേജിലായിരുന്നു. അത് അവിടുന്ന് ഈ ഡയറ്റീഷ്യൻ ഡയറ്റീഷ്യൻ്റെ അത് പാസ്സായി.
0: ഓക്കെ ഓക്കെ.
2: അപ്പൊ രണ്ടാമത് നമുക്കൊരു
0: അവിടെ നമുക്ക് നമുക്കൊരു ഐ ഡി എ എന്ന് പറഞ്ഞ ഒരു ഡയറ്റീഷ്യൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്, ഒരു ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അവരുടെ അംഗീകാരമുള്ള കോഴ്സാണോ ഇത് ഒന്നും കൂടെ ഒന്ന് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റൽസിലും ഈ പറയുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ചില നല്ല നല്ല ഹോസ്പിറ്റൽസ് ഇപ്പോൾ എയിംസ് അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത് അംഗീകാരമുള്ളതാണോ എന്നും കൂടെ നോക്കണം. എന്ന് വെച്ചാൽ ചില ഈ പറയുന്ന കോഴ്സസ് അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസിനോ ചില കോളേജസിനോ ഒന്നും ഇതിൻ്റെ അംഗീകാരം ചിലപ്പോൾ ഉണ്ടാവാനൊന്നും വരുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ അവർക്ക് ജോലി കിട്ടാനും ഒക്കെ. പിന്നെ ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്ന, എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
2: ഇപ്പം തന്നെ പ്രൈവറ്റ് ആയിട്ട് ഒരു ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്.
0: ഓ ഓ ഓ, ഇപ്പൊ നമുക്ക് ഒത്തിരി ഓപ്പണിങ്സ് വരും. ഇപ്പൊ നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് മോൾക്കറിയാമായിരിക്കും അതിനെ കുറിച്ച്. ഫുഡ്സ് അപ്പം അത് നമ്മുടെ എന്താ പറയുക, ഫുഡിനെ കുറിച്ചുള്ള സേഫ്റ്റി അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു
2: കോഴ്സ് പാസ്സായി സാറേ.
0: അത് അത് ഏത് കോഴ്സാണ്? HACCP അങ്ങനെയുള്ള കോഴ്സാണോ? അല്ല, അപ്പം എന്തായാലും ഈ ഫുഡിന്റെ ഏരിയയിൽ നല്ല ഒത്തിരി വേക്കൻസീസ് ഇനി ഭാവിയിൽ വരും ഉറപ്പായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു റെഗുലേഷൻസിലേക്കാണ് ഇനി സർക്കാരും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ചില അതിൽ ഒരിക്കലും അതിനകത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഡെഫിനറ്റ് ആയിട്ടും നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സുകളാണ്. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഏകദേശം 3 PG ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പം PhD അത്രയും കോസ്റ്റ് വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏകദേശം ഒരു സെമിസ്റ്ററിൽ ചിലപ്പോൾ 24,000 രൂപ അങ്ങനെ അത്രയൊക്കെ വരത്തുള്ളൂ ഒരു സെമിസ്റ്റർ. അതായത് 6 മാസത്തേക്ക് അങ്ങനെയൊക്കെ അങ്ങനെ അത്രയേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇയർലി ആയിരിക്കും. ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ അത്രയും പോലും വരത്തില്ല. അങ്ങനെയാണ്. അപ്പം PhD ഒക്കെ ചെയ്താൽ നല്ലതാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, പഠിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. നമുക്കുമുണ്ട്, PhD പ്രോഗ്രാമുണ്ട്. നമ്മളുടെ ഇപ്പം PhD പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സൈറ്റിലൊന്ന് പോയി നോക്കിയാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് PhD പ്രോഗ്രാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അത് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം ഒരു കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞിരുന്നുണ്ട്. അതിന് നമ്മൾ ഡൽഹി പോയിട്ട് ഈ പറയുന്ന ഏതാണ് നമ്മുടെ ഗൈഡെന്ന് വെച്ചാൽ ആ ഗൈഡിൻ്റെ കീഴിൽ നമ്മൾ ഒരു വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ നമുക്ക് എൻറോൾ ചെയ്തുകൊണ്ട് നമുക്ക് അത് PhD കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതെല്ലായിടത്തും ഉണ്ട് ഈ കോഴ്സ് വർക്ക് എന്ന് പറയുന്നത്. ഒരു വർഷം നമ്മൾ കോഴ്സ് വർക്ക് മാൻഡേറ്ററി ആണ്. എല്ലാത്തിനും ബെനിഫിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിലും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇതുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ക്വാളിഫിക്കേഷൻസ് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. അത് അങ്ങനെ
2: അപ്പം ഈ നമ്പറിൽ ഇതിന് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാം. എനിക്ക് വേറെ ഈ നമ്പർ മാത്രമേ ഉള്ളൂ, വേറെ നമ്പർ കിട്ടോ?
0: ആ, ഇതിപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതാണ്. അതായത് നമ്മളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. rctrivandrum@igno.ac.in ആ അതിലേക്കൊന്ന് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.
1: സർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അക്കാദമിക് കൗൺസിലിംഗിൻ്റെ കാര്യം പറഞ്ഞു, ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് പ്രായത്തിൽപ്പെട്ടവരാണ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം ഒരു കൗൺസിലിംഗ് ഫസ്റ്റ് കൊടുക്കും. സാറ്റർഡേ സൺഡേസ്
0: ഈ കോഴ്സ് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏത് കുട്ടിയാണെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. അത് നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. വെച്ചാൽ നമ്മുടെ സിസ്റ്റം ഒരു പുതിയൊരു സിസ്റ്റം ആയതുകൊണ്ട് ഈ പഠിതാക്കളെ എല്ലാവരെയും ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്ഷനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ എങ്ങനെയാണ് പഠനം തുടർന്നു കൊണ്ടുപോകേണ്ടത്, ഇതിൻ്റെ പഠന രീതികൾ എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്, ക്ലാസ്സിന് വേണ്ടി ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ റീജിയണൽ സെൻറ്റർ കൂടാതെ തന്നെ നമ്മുടെ റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിൽ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. അവരാണ് നമ്മുടെ ഈ സ്റ്റഡി സെൻ്ററുകൾ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി സെൻ്ററിലൂടെയാണ് ഈ പഠിതാക്കളുടെ പഠനം എന്ന് പറയുന്നത് മേജറായിട്ട് നടക്കുന്നത്. അപ്പം അവരെപ്പോഴും നിരന്തരം ഈ പറയുന്ന സപ്പോർട്ട് സെൻറ്റേഴ്സുമായിട്ട് എപ്പോഴും കോൺടാക്റ്റിലായിരിക്കും. അപ്പം അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാറി വേനസ് കോളേജ് നമ്മുടെ ഒരു ലേണർ സപ്പോർട്ട് സെൻ്ററാണ്. അപ്പം അവിടെ നമുക്ക് എല്ലാ ഈ പറയുന്ന പോലെ സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും എല്ലാം ഈ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസും ഉണ്ട്. നമുക്ക് 60% ഓഫ്ലൈൻ ക്ലാസ്സസും 40% ഓൺലൈൻ ക്ലാസ്സസും ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം അതിലൂടെ നമുക്ക് പിള്ളേർക്ക് ഈ പറയുന്ന പഠിതാക്കൾക്ക്
1: പ്രോപ്പറായിട്ട്
0: ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് കിട്ടും.
1: സാർ ഒരു കോൾ ഉണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ. ആ നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ്?
2: ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന്. എന്റെ പേര് സൗമ്യ എന്നാണ്. എന്റെ മോളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ക്ലിയറൻസിന് വേണ്ടിയാണുള്ളത്. ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം മാഡം.
2: എന്റെ മോള് ഇപ്പം ബിവോക്ക് ഫുഡ് പ്രോസസിംഗ് ആൻഡ് മാനേജ്മെന്റില് ഡിഗ്രി കഴിഞ്ഞു.
0: ഓക്കെ.
2: നമ്മുടെ ശാസ്താംകോട്ട DB കോളേജിൽ നിന്ന്. അപ്പൊ അയാൾക്ക് ഹയർ സ്റ്റഡിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, PG പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത് കിട്ടാൻ ഇച്ചിരി മാർക്ക് കുറവുണ്ട്.
0: ആയിക്കോട്ടെ.
2: അപ്പൊ ഇഗ്നോയായിട്ട് ബന്ധപ്പെട്ട്
0: ഇഗ്നോയ്ക്ക് നമുക്ക് കോഴ്സസ് ഉണ്ട്. നമുക്ക് MSc. അപ്പം നമ്മൾക്കെന്ന് പറഞ്ഞാല് ഈ പറയുന്നത് പോലെ മാർക്ക് അങ്ങനെയുള്ള നിബന്ധനകളൊന്നും ഇല്ല. ഇപ്പൊ ഈ പറയുന്ന BSc വോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് MSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നൊരു പ്രോഗ്രാമുണ്ട്. അത് നല്ല പ്രോഗ്രാമാണ്. നമ്മൾ ഇവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തിൽ നമ്മൾക്ക് രണ്ട് സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഒന്ന് നമ്മുടെ കാർഷിക കോളേജിൽ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാറിവാനിയസിലും ഈ പ്രോഗ്രാം നിലവിലുണ്ട്. അപ്പം അതിൻ്റെ അഡ്മിഷൻ്റെ സമയമാണ് ഇപ്പം നമുക്ക് ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ജൂലൈ 15 വരെയാണ് ഇപ്പം. എന്തോ ഇതിനകത്ത് ഓൺലൈൻ അല്ല, ഇത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയാം. അപ്പം നമുക്ക് ക്ലാസ്സസ് സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും പിന്നെ ഹോളിഡേയ്സിലും മാത്രമേ ഉള്ളൂ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. പിന്നെ അതിനകത്ത് പ്രാക്ടിക്കൽസ് ഉണ്ട്. പ്രാക്ടിക്കൽസ് നമ്മൾ അത് കമ്പൽസറിയാണ്. ഇപ്പം തിയറി നിങ്ങൾ പഠിച്ച് ഇപ്പം മോള് ഇപ്പം ഡിഗ്രി ഫുഡ് സയൻസ് ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടാവത്തില്ല, സ്വയമായിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും. മറിച്ച് പ്രാക്ടിക്കൽ ക്ലാസ്സസ് നിർബന്ധമാണ്. അതിന് 80-90% അറ്റൻഡൻസ് ഉണ്ടായിരിക്കാം. അതിന് ക്ലാസ്സസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ പഠന രീതി. അതിനകത്ത് നമുക്ക് പഠിക്കുന്നതിൽ നമുക്കൊരു 25% നമ്മൾ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഇതുണ്ട്. അത് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം അങ്ങനെയാണ്. 25% നമ്മൾ അസൈൻമെൻറ്റ്സും 75% നമ്മൾ ഈ പരീക്ഷയാണ്. അങ്ങനെയാണ്. അപ്പോൾ 25% നമ്മൾ അസൈൻമെൻറ്റ്സിൻ്റെ ഇത് ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്ത് നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 25% മാർക്കിനുള്ള അത് മാർക്ക് നമുക്ക് അവിടെ കിട്ടും. പിന്നെ 75% നമ്മൾ ഫൈനൽ പരീക്ഷയിലായിരിക്കും നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ ഇത് 2 വർഷത്തെ കോഴ്സാണ്. നമുക്ക് 4 വർഷം കൊണ്ട് തീർക്കാവുന്ന അതാണ് നമ്മളുടെ ഇത്. എന്നുവെച്ചാൽ ഇതിനകത്ത് മറ്റുള്ള കോഴ്സുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ റെഗുലേറ്ററി ബോഡീസും ഇതിപ്പോൾ നമ്മുടെ PSC ആണെങ്കിലോ നമ്മുടെ UPSC ആണെങ്കിലോ എല്ലാത്തിനും അംഗീകാരമുള്ള നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ നമ്മുടെ തന്നെ എല്ലാ കോഴ്സുകൾക്കും ഇപ്പം അംഗീകാരമുണ്ട്. അത് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഓൺലൈൻ ആണെങ്കിലും ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണെങ്കിലും നോർമലി എല്ലാ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ സാധാരണ പോയി പഠിക്കുന്നതിലൊന്നും ഇപ്പം റെഗുലേഷൻസിലൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാം അറ്റ് പാറാണ്. അതായത് ഒരുപോലെ തന്നെയാണ്.
2: മുമ്പേ ഒരു ചേട്ടൻ വിളിച്ചപ്പം ഈ QA QC പഠിച്ച മോള് ജോലി ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക്.
0: അല്ല, ഹയർ സ്റ്റഡീസിന് പോകണം മാഡം. ഹയർ സ്റ്റഡീസിന് പോയാൽ അതിന്റെ കൂടെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണല്ലോ. ഇപ്പം നമ്മളിപ്പോ ഒരു ജോലിക്ക് കോമ്പറ്റീഷന് പോകുമ്പോഴത്തേക്ക് നിങ്ങളേലും കൂടുതൽ ഇപ്പം ഒരാൾക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നാച്ചുറലി അവരായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം എപ്പോഴും പഠിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടം ഒരിക്കലും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഗുണമേ ഉണ്ടാവത്തുള്ളൂ.
1: സാർ ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഗൈഡൻസ് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഇൻ ബിറ്റ്വീനിൽ ചില സംശയങ്ങൾ വരാമല്ലോ. അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ്? ഓൺലൈൻ ആണോ കോൺടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈൻ?
0: പറയുന്ന പോലെ അക്കാഡമിക് കൗൺസിലേഴ്സിന് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അവർക്ക് ഈ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഇപ്പം സേ ഫോർ എക്സാമ്പിൾ BA കോഴ്സ് അല്ലെങ്കിൽ BA സോഷ്യോളജി പഠിക്കുന്ന വെച്ചാൽ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിൽ അവരുടെ ക്ലാസ്സുകളുടെ ടൈമും ടൈം ടേബിളും എല്ലാം അത് ആ ഗ്രൂപ്പിലുണ്ടാവും. ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും, ആ പഠിക്കുന്നവരുടെയൊക്കെ നമ്പർ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെയൊക്കെ നമ്പർ അതിനകത്തൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് സംസാരിക്കാവുന്നതാണ്.
1: അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം.
3: നമസ്കാരം. ഞാൻ
2: എന്റെ മോക്ക് വേണ്ടിയാണ്.
0: ആ പറഞ്ഞോളൂ മാഡം.
2: എന്റെ മോള് ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 2023 ചെയ്തിട്ടുണ്ടായിരുന്നു.
0: ഓ ആയിക്കോട്ടെ.
2: അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എക്സാമിന് ലാഭം കിട്ടിയിട്ടുണ്ട്.
0: എവിടുന്നാ കഴിഞ്ഞത്?
2: പിന്നെ എറണാകുളം സെന്ററിൽ നിന്നായിരുന്നു.
0: അവിടെ ഇഗ്നോയിൽ തന്നെയായിരുന്നു അല്ലേ?
2: അതെ അതെ അതെ.
0: ഓ ഓ ഓ.
2: ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല.
0: ആ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല അല്ലേ. ആ ആ.
2: അത് ഇനി ചെയ്യാൻ പറ്റുമോ?
0: ആ ഇന്റേൺ ഇപ്പോ എപ്പോഴാ അഡ്മിഷൻ എടുത്തത്?
2: 2023 ജനുവരി.
0: അപ്പോൾ ബി എൽ എസ് നോർമലി 1 ഇയർ കോഴ്സാണ്. അപ്പം അതിന് മാക്സിമം കിട്ടുന്നത് 2 ഇയർ കിട്ടും. ഡബിളാണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ടൈം പീരീഡ് കഴിഞ്ഞു പോയി. ഇപ്പം മാഡത്തിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിലടുത്ത് പറയണം, ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഇന്റേൺഷിപ്പ് അവിടെ നിൽക്കട്ടെ. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ടൈം പീരീഡ് കഴിഞ്ഞു പോയി, മനസ്സിലായോ? 26 ആയില്ലേ? അപ്പോൾ 26 ആയതുകൊണ്ട് ആ പഠനത്തിൻ്റെ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്കൊരു പ്രോസസ്സുണ്ട്, ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. അതായത് ക്രെഡിറ്റ്സ് ഇപ്പോൾ പഠിച്ചതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം എന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കണം, ഈ കോഴ്സിൻ്റെ ഫീ മൊത്തം അടയ്ക്കണം. അടച്ചിട്ട് നിങ്ങൾ പഠിച്ചത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഓരോ കോഴ്സിനും 500 രൂപ വെച്ചിട്ട് അടച്ചിട്ട് ഈ ഇതിലേക്ക് നമ്മൾ ആ മാർക്കുകളെല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിഗ്രി കിട്ടുന്നതായിരിക്കും. ഈ ആദ്യം അഡ്മിഷൻ എടുക്കണം, പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ്
2: ചെയ്യാം.
0: ചെയ്യണ്ട, എല്ലാം അതൊക്കെ നിങ്ങൾ ചെയ്തതാണല്ലോ, അപ്പൊ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
1: സാർ, ഇപ്പോൾ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ
0: നമുക്ക് രണ്ടുണ്ട്, ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്.
1: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
0: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വേറെ യൂണിവേഴ്സിറ്റീസ് നിന്നൊക്കെ പഠിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ നോർമലി അവിടെ പഠിക്കുന്ന, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, അവിടെ എന്തെങ്കിലും കോഴ്സസും നമ്മുടെ കോഴ്സസുമായിട്ട് സെയിം ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കും. അപ്പോൾ അത് പഠിക്കേണ്ട കാര്യമില്ല, അവരത് നേരത്തെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും. അതിനാണ് നമ്മൾ പറയുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ABC എന്ന് പറയുന്നത്. അപ്പോൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ നമ്മൾ ഏൺ ചെയ്ത ക്രെഡിറ്റ്സ് എല്ലാം അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ ആ ABC നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ അവർ കമ്പയർ ചെയ്യും, അവർ ഈ സിലബസ് നിന്ന് കമ്പയർ ചെയ്തിട്ട് ഈ സിലബസും നമ്മുടെ സിലബസും അവരുടെ സിലബസും സെയിം ആണെങ്കിൽ ആ കോഴ്സിന് ട്രാൻസ്ഫർ കൊടുക്കും. എന്നുവെച്ചാൽ അവർ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
1: സാർ, അത് ഇപ്പം 2 ഇയർ കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ അങ്ങനെയാണോ, അതോ മൊത്തത്തിൽ തന്നെ ട്രാൻസ്ഫർ?
0: അല്ല, അത് എത്ര വേണമെങ്കിലും, അത് എല്ലാ കോഴ്സുകളും ചിലപ്പം ഒരേപോലെ ആവണം, സിമിലർ ആവണമെന്നില്ല. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് സിമിലർ എന്ന് വെച്ചാൽ ആ കോഴ്സസ് മാത്രം മതി, ബാക്കിയുള്ളത് ഒരു കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതാണ്
1: അടുത്തൊരു ശ്രോതാവ്. ഹലോ.
3: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്?
3: ഇതാ, ഞാൻ ഗീത എന്നാണ് എന്റെ പേര്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്.
1: ആ, ചോദിച്ചോളൂ മാഡം.
0: പറയൂ മാഡം.
3: സാറേ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
3: ആ സാറേ, ഞാനിപ്പം ഒരു റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഞാൻ എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA ഫിലോസഫി 4th സെം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് അടുത്തതായിട്ട് എനിക്ക് ഏത് കോഴ്സാണ്? എനിക്ക് സൈക്കോളജിയിലൊക്കെ താല്പര്യമുണ്ട്, കൗൺസിലിംഗ് ഒക്കെ ഇഷ്ടമാണ്.
0: ഇപ്പം ഇഗ്നോയിൽ നമ്മൾ സൈക്കോളജി ഇപ്പം ഡീറെഗുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഇപ്പം അതിപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേറൊരു പുതിയ റെഗുലേറ്ററി ബോഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇത് നമുക്കിപ്പോൾ ഓൺലൈൻ ഈ പറയുന്ന ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിങ്ങിലൂടെ ഈ സൈക്കോളജി ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് നമുക്കിപ്പം ഇതുണ്ട്, സോഷ്യൽ വർക്കുണ്ട്, പിന്നെ MSW സോഷ്യൽ വർക്ക്, അതായത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കുണ്ട്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് ഉണ്ട്. ഇങ്ങനെ 2 പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ മാഡത്തിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ കൗൺസിലിങ്ങിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അത് നല്ല നല്ല കോഴ്സുകളാണ്. MSW ചെയ്യാം, അല്ലെങ്കിൽ MSW കൗൺസിലിംഗ്. ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പോൾ സൈക്കോളജി ഇല്ല. അത് റെഗുലർ ആയിട്ട് ഇപ്പം
3: പിന്നെ നമ്മൾ ഇങ്ങനെ PhD ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോ സാറ് പറഞ്ഞത് ഞാൻ കുറച്ച് കേട്ടു. അപ്പൊ 1 വർഷം നമ്മൾ ഡൽഹിയിൽ അങ്ങനെ ചെയ്യണം.
0: അത് മസ്റ്റ് ആണ് മാഡം. അത് നമ്മൾ കോഴ്സ് വർക്കാണ്. അത് നേരത്തെയൊക്കെ 6 മാസം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് 1 വർഷമാക്കി. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാണ്. എവിടെ പോയാലും, ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും, എല്ലായിടത്തും ഈ പറയുന്ന കോഴ്സ് വർക്ക് ഇപ്പൊ നിർബന്ധമാണ്.
3: അതുപോലെ സാറേ, ഇപ്പൊ ജൂലൈ അഡ്മിഷൻ ഇതായല്ലോ. അപ്പൊ ഞാൻ S4A ആയിട്ടുള്ളൂ. നമ്മുടെ റിസൾട്ട് 2nd സെം വരെ ഉള്ളത് വന്നിട്ടുള്ളൂ.
0: അപ്പം അത് കുഴപ്പമില്ല. ഇപ്പം മാഡത്തിന് ഏതിന് അഡ്മിഷൻ എടുക്കാനാണ്? ഏതിനു
3: വേണ്ടിയാ?
0: പി എച്ച് ഡി ചെയ്യാൻ വേണ്ടി മാഡത്തിന് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. ലാസ്റ്റ് സെമിസ്റ്റർ ആയതുകൊണ്ട് അപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല.
1: സാർ, ഇപ്പോൾ ചോദിച്ച ശ്രോതാവിൻ്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, പി എച്ച് ഡി ആക്ച്വലി ഇഗ്നോയ്ക്ക് എൻട്രൻസ് ടെസ്റ്റ് ഇല്ലേ, അത് ഏത് സമയം?

0: ങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്.
1: ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ടൈമുകൾ ഇല്ല, നോർമലി ഇപ്പം നമ്മുടെ അഡ്മിഷന് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്,
0: PhD
1: വേണ്ടി, എൻട്രൻസിന് വേണ്ടി ഇപ്പം കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനമാണെന്ന് തോന്നുന്നു, ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പം അതൊന്ന് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, www.igno.ac.in വെബ്സൈറ്റിൽ നോക്കിയിട്ട് എന്നിട്ട് അത് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ നെറ്റ് ഇതൊക്കെ ക്വാളിഫൈ ചെയ്തതുണ്ടല്ലോ, JRF ഒക്കെ ക്വാളിഫൈ ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ,
0: അവർക്ക് ഇന്റർവ്യൂ മാത്രമേ,
1: അവർക്ക് ഈ പറയുന്ന പോലെ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
0: അതുപോലെ സർ സീറ്റുകളും,
1: സീറ്റുകളും അവർ ഇപ്പം എല്ലാം ഇത് നമുക്ക് റെഗുലേഷൻസ് ഉണ്ടല്ലോ, ഇപ്പം ഒരു ഫാക്കൽറ്റിക്കാണെങ്കിലും 8 എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു റെഗുലേഷൻസ് ഉണ്ട്, സീറ്റ് ഒത്തിരി ഒന്നും ഇല്ല.
0: അപ്പോൾ സർ അടുത്തൊരു കോൾ
1: ആയിക്കോട്ടെ.
0: ഹലോ
2: ഹലോ
0: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: ആർഷ കൊല്ലത്ത് എന്നാണ്.
0: ചോദിച്ചോളൂ
2: സാർ. ഞാൻ ഒരു ഡിസ്റ്റൻസ് ലേണിംഗിനായിട്ട് MA സോഷ്യോളജി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ കോഴ്സ് എന്ന് മുതലാ സ്റ്റാർട്ട് ചെയ്യുന്നത്?
1: എപ്പോഴാ അപ്ലൈ ചെയ്തത് മാഡം?
2: ഒരു January 2026.
1: January 2026 എന്ന് വെച്ചാൽ അതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തോ, ഐഡി കാർഡൊക്കെ കിട്ടിയോ?
2: ഐഡി കാർഡ് കിട്ടി, ടെക്സ്റ്റ് ബുക്ക് രണ്ടെണ്ണേ മാത്രമേ തന്നുള്ളൂ.
1: ആ അത് വന്നോളൂ മാഡം, മാഡത്തിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വന്നോളും. അതുകൂടാതെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് എല്ലാം ഈ പറയുന്നത് പോലെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ ഗ്യാൻ ഘോഷ് എന്ന് പറഞ്ഞുള്ളൊരു ലിങ്കുണ്ട്, അതിൽ നോക്കിയാൽ നമ്മുടെ സൈറ്റിൽ ചെന്നിട്ട് അതിൽ നോക്കിയാൽ എല്ലാ ഈ പറയുന്ന പോലെ മെറ്റീരിയൽസിൻ്റെ കംപ്ലീറ്റ് അത് അവിടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡക്ഷൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നോ? അപ്പം എവിടെ?
2: യൂട്യൂബിൽ
1: ഓക്കെ. അപ്പോൾ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നായിരുന്നു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡത്തെ ആദ്യം ചെയ്യേണ്ടത് അസൈൻമെൻറ്റ്സ് എഴുതണം. അസൈൻമെൻറ്റ്സ് നമ്മൾ September 30, 2026 ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഇപ്പോഴത്തെ തന്നെ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിനകത്ത് സ്റ്റുഡൻറ്റിൻ്റെ ലിങ്കിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മാഡം MA സോഷ്യോളജി അല്ലേ, അപ്പോൾ MA സോഷ്യോളജി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് അപ്പോൾ 2026 January എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവിടെ വരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ അസൈൻമെൻറ്റ്സ്, ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 10 questions ഉണ്ടെങ്കിൽ 10 questions നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഇത് എഴുതിയിട്ട് A4 size ഷീറ്റിൽ നമ്മളതിൻ്റെ നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ആ ഓൺലൈനിൽ നോക്കിയിട്ട് ഈ പറയുന്ന പോലെ അസൈൻമെൻറ്റ്സ് എഴുതണം. അത് ഒരു അത് നമുക്ക് മാഡത്തിൻ്റെ സ്റ്റഡി സെൻറ്റർ എവിടെയാണ്? ലേണർ സപ്പോർട്ട് സെൻറ്റർ എവിടെയാണ്?
2: കൊല്ലം എസ് എൻ കോളേജിൽ
1: സബ്മിറ്റ് ചെയ്താൽ മതി. എഴുതിയിട്ട് എഴുതുന്നതനുസരിച്ച് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. എല്ലാം എഴുതിയിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാഡം ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക, അവരത് ഇവാലുവേറ്റ് ചെയ്തോളും, അപ്പോൾ അതിൻ്റെ മാർക്ക് കയറിക്കോളും. ഇപ്പം എല്ലാം എഴുതി, ഇപ്പം 4 courses ഉണ്ടെങ്കിൽ 4 courses കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് കൊണ്ടുവരണമെന്ന് ഇതില്ല. അപ്പം മാഡത്തിൻ്റെ സൗകര്യം അനുസരിച്ച് എഴുതി ഈ പറയുന്ന September 30 തീർക്കുക. അത് നിർബന്ധമായിട്ടും വേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ലാഗായി പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പൊ ഒത്തിരി സമയം ഒത്തിരി ഉണ്ട്, അപ്പൊ അതനുസരിച്ച് എഴുതി തീർക്കുക.
2: ഇപ്പൊ ഈ ഗ്രാൻഡിന്റെ ലാസ്റ്റ് ഡേറ്റ് വല്ലതുണ്ടോ സാർ?
1: ഏതിന്റെ?
2: ഈ ഗ്രാൻഡ്സിന്റെയോ?
1: ആ ഈ ഗ്രാൻഡ്സ് ഇപ്പം നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നമുക്ക് അതിനകത്ത് കയറി അപ്ലൈ ചെയ്യാം. അപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ റീജിയണൽ സെൻറ്ററിലേക്ക് വരും, അത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചയച്ചു
2: കൊടുക്കും.
1: ഇല്ല ഇല്ല, അതിനിപ്പം ഇപ്പം നിങ്ങളിപ്പം ജനുവരി അഡ്മിഷൻ്റെ കേസിൽ അപ്ലൈ ചെയ്ത് നോക്കൂ, എന്നാലും ഉണ്ടാവുമായിരിക്കും, ടൈം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ അത്രയും അധികം സമയമായിട്ടില്ലല്ലോ, അപ്ലൈ ചെയ്ത് നോക്കൂ. ആ അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഇതിലേക്ക് നമുക്ക് വരും ആപ്ലിക്കേഷൻ. ക്ലാസ് ഇപ്പോൾ നമ്മുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പോൾ ഇനി July 21 വരെ നമ്മുടെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ July 21 ശേഷമേ ക്ലാസ്സുകൾ ഉണ്ടാവത്തുള്ളൂ എന്തായാലും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ്സസ് ഉണ്ടാവും. ഓഫ്ലൈൻ എന്ന് പറയുന്നത് അവിടെ SN കോളേജ് വെച്ച് തന്നെ ആയിരിക്കും, അത് ഞായറാഴ്ചയും സെക്കൻഡ് സാറ്റർഡേസും ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സസ് സാറന്മാരുടെ സൗകര്യം പോലെ അവർ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇതിട്ട് തരും, നിങ്ങളുടെ ഷെഡ്യൂൾ ഇട്ട് തരുന്നതായിരിക്കും.
2: ഓക്കെ ഓക്കെ താങ്ക് യു.

0: വിളിച്ചത്. നന്ദി സാർ. ഇപ്പം അസൈൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു,
1: അതെ.
0: അതിൽ തന്നെ ഇപ്പം കോഴ്സിന് അസൈൻമെൻറ്റ് വെച്ചിട്ട് തന്നെ അല്ലേ എക്സാം നമുക്ക് എഴുതാൻ പറ്റൂ അല്ലേ?
1: അല്ല, അത് ഇപ്പോൾ അങ്ങനെയാണ്.
0: അസൈൻമെന്റ്
1: കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമുക്ക് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ചോയ്സാണ്. നമുക്കിപ്പം നാല് കോഴ്സ് ഉണ്ടെങ്കിൽ നാലും എഴുതണമെന്നേ നമ്മൾ പറയത്തുള്ളൂ. ഇപ്പം എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ വേണമെങ്കിൽ മൂന്നെണ്ണം എഴുതിയിട്ട് ബാക്കി ഒരെണ്ണം വേണമെങ്കിൽ അടുത്ത എക്സാമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അടുത്ത ടേമിന്റെ എക്സാമിനേഷനിൽ വേണമെങ്കിൽ എഴുതാം.
0: പക്ഷേ കമ്പൽസറി ആയിട്ട് എക്സാമിന് മുന്നേ ഇപ്പം ഏത് പേപ്പറാണ് അതിന്റെ
1: അസൈൻമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
0: അതിൽ ഈ സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്ത് നമുക്ക്.
1: നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോഴ്സിന് 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 1000 സ്റ്റുഡൻസും ഇത് തന്നെ ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ബാക്കിയുള്ള അഡീഷണൽ റീഡിങ് മെറ്റീരിയൽസ് ഒക്കെ ഒത്തിരി കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതണം എന്നേ ഞാൻ പറയത്തുള്ളൂ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി സാറാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495 9643 21. മറ്റൊരു നമ്പറുണ്ട്, 9496 55 6321. സാർ, പിന്നെ നമുക്കറിയാം പല കോഴ്സിനും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്നത്?
1: അപ്പോൾ നമുക്ക് എല്ലാ കോഴ്സുകൾക്കും ഇല്ല ഈ പ്രാക്ടിക്കൽസ് ഇല്ല. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം MSc കെമിസ്ട്രി അല്ലെങ്കിൽ MSc സുവോളജി ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ കോമ്പോണൻ്റ് ഉണ്ട്. അപ്പം പ്രാക്ടിക്കൽ കോമ്പോണൻസിൽ നമ്മൾ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് മസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ
0: പ്രാക്ടിക്കൽസ്.
1: അപ്പം അത് ക്ലാസ്സസ് കഴിയുന്നതോടുകൂടി ആയിരിക്കും മിക്കവാറും ഇവരുടെ അതിൻ്റെ കൂടെ ഉള്ള എക്സാമിനേഷൻസ് നടക്കുന്നത്. അത് നമ്മുടെ ഈ ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റേഴ്സിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സസ് നടക്കുന്നത്. അതായത് ഇപ്പം ഒരു ബാച്ച് ഇപ്പം ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ ബാച്ച് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഇത്രയും ലാബ്സ് ഉണ്ടാവും. അപ്പോൾ ആ ലാബ്സ് എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാബിൻ്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യും. അത് ഇൻ്റർണൽ അസസ്മെൻറ്റും ഉണ്ടാവും, ലാബിന് തന്നെ ഇൻ്റർണൽ അസസ്മെൻറ്റും ഉണ്ടാവും, എക്സ്റ്റേണൽ അസസ്മെൻറ്റും ഉണ്ടാവും, പിന്നെ വൈവേ ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും നമ്മൾ
0: സാധാരണ
1: നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം അതിൻ്റെ മാർക്ക് സെഗ്രിഗേഷൻ ഉണ്ടാവും, 50-40-10 ആയിരിക്കും, അല്ലെങ്കിൽ 40-40-20 അങ്ങനെയൊക്കെ ആയിരിക്കും സെഗ്രിഗേഷൻ.
0: പക്ഷെ പ്രോപ്പറായിട്ട് ആ ഒരു സാധാരണ ഒരു റെഗുലർ കോഴ്സിന് ചെയ്യുന്ന പോലെ
1: ലാബ് ഒരു മസ്റ്റ് കമ്പോണൻ്റ് ആണ്. അതേപോലെ തന്നെ പ്രോജക്ട്സ് ഉണ്ട്, പല പ്രോഗ്രാംസിനും പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ പ്രോജക്ട്സിന് നമുക്ക് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം.
0: സാർ, നമുക്ക് അതിലേക്ക് വരാം. ഒരു ശ്രോതാവുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: എന്റെ പേര് അപർണ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുവാണേ.
1: പറഞ്ഞോളൂ
2: മാഡം. എന്റെ ഹസ്ബൻഡ് ഇഗ്നൂല് ഇപ്പോ രജിസ്റ്റർ ചെയ്തോ, ജനുവരി ലെവൽ അഡ്മിഷൻ ആണ് എടുത്തത്. എം എ സോഷ്യോളജി ആണ് സെലക്ട് ചെയ്ത കോഴ്സ്. അപ്പോ നമുക്ക് ഫസ്റ്റ് ഈ ജൂൺ സെഷനിൽ എക്സാം എഴുതുന്ന ഞങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇപ്പോ അതില് ഒരു സെമ അഞ്ച് സബ്ജക്റ്റ് ആണ് ഉള്ളത്, അതില് രണ്ട് സബ്ജക്റ്റിന്റെ.
1: അത് സെമിസ്റ്റർ അല്ലല്ലോ മാഡം, അത് ഇയർലി പ്രോഗ്രാം അല്ലേ?
2: അപ്പൊ
1: മാഡത്തിന്റെ പരീക്ഷ വരുന്നത്, ഹസ്ബൻഡിന്റെ പരീക്ഷ വരുന്നത് ഡിസംബറിലാണ്. പരീക്ഷ വരുന്നത്? അഡ്രസ് കൊടുത്തിരിക്കുന്നത്, അപ്പൊ നമ്മൾ അഡ്മിഷന്റെ സമയത്ത് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് കറക്റ്റ് ആയിട്ട്
2: വരും. ഇനി ഇപ്പൊ കേട്ടപ്പോ സെപ്റ്റംബർ 30 മുമ്പ് നമ്മൾ
1: വെക്കണമെന്ന്.
2: അപ്പൊ നമ്മള് ഇപ്പൊ മെറ്റീരിയൽ എല്ലാം വന്നിട്ടല്ലേ നമുക്ക് എഴുതാനായിട്ട്?
1: അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഓൺലൈനില് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഓൺലൈനില് ഇ ഗ്യാൻ ഘോഷ് GYANKOSH എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്. അത് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ ഏത് കോഴ്സ് ആണെന്ന് വെച്ചാൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഈ പറയുന്ന മെറ്റീരിയൽ വരും. അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ആൻസർ ചെയ്ത് തുടങ്ങിക്കോ. പതുക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 30 ഇപ്പൊ 4-5 കോഴ്സ് ഉണ്ടെങ്കിലും ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അല്ല, ഇയർ വൈസ് ചെയ്താൽ മതി, അതായിരിക്കും കംഫർട്ടബിൾ. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈമും കിട്ടുകയും ചെയ്യും, അതായിരിക്കും നിങ്ങൾക്കും എളുപ്പം.
2: വേറെ ഞങ്ങൾ ഇഗ്നൂലിൽ ജോയിൻ ചെയ്തിട്ട് വിചാരിച്ചപ്പോ അവര് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഇതുവരെയും

0: ഒന്നും ചേരരുത്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവർ പറയും ഞാൻ അസൈൻമെൻറ്റ് എഴുതി തരാമെന്ന് പറയും, ഇത്ര രൂപ തരണമെന്ന് പറയും. പിന്നെ അസൈൻമെൻറ്റ്സ് ഒക്കെ ഫേക്ക് അസൈൻമെൻറ്റ്സ് ആയിരിക്കും, അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടത്തില്ല, നിങ്ങൾക്ക് മാർക്ക് കയറത്തില്ല, പൈസയും പോകും, മാർക്കും കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെയുള്ള ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും ഒന്നെങ്കിൽ റീജിയൻ സെൻറ്ററിൽ നിന്ന് വരും, അല്ലെങ്കിൽ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരത്തുള്ളൂ. അല്ലാത്ത ഗ്രൂപ്പുകളിൽ ഒന്നും ചേർന്ന് പൈസയും കളയരുതും, നിങ്ങളുടെ സമയം കളയരുതും. അത് ദേവീയത എല്ലാവരോടും പ്രേക്ഷകരോടും എല്ലാവരോടും കൂടി പറയുന്ന ഒരു കാര്യമാണ്, അത് ഓർത്തിരിക്കണം.
1: സർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രാക്ടിക്കൽസിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ പ്രോജക്റ്റിൻ്റെ സിനോപ്സിസിൻ്റെ കാര്യമാണ് പറയുന്നത്, അതിലേക്ക് തിരിച്ചു വരാം.
0: ഇപ്പം പ്രാക്ടിക്കൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. പ്രാക്ടിക്കലിന് അറ്റൻഡൻസ് എന്ന് പറയുന്നത് മസ്റ്റാണ്. അത് നമ്മൾ 80-90% അറ്റൻഡൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പരീക്ഷയ്ക്ക് ഇരുത്തുകയുള്ളൂ. അപ്പോൾ ഈ റെക്കോർഡ്സ് അവർ കംപ്ലീറ്റ് ചെയ്യണം. റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇവാലുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും എക്സ്റ്റേണലായിട്ടൊരു ഇവാലുവേഷൻ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും വൈവ എന്ന കൂടെ നടത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ. പിന്നെ പ്രോജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. അത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം. ആദ്യം സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഗൈഡിൻ്റെ കാര്യങ്ങളൊക്കെ, ആരെയാണ് ഗൈഡിനെ ചൂസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. നമ്മളൊരു ഗൈഡിനെ ചൂസ് ചെയ്യണം. അപ്പോൾ ഗൈഡിനെയും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഗൈഡിൻ്റെ അപ്രൂവൽ, ഗൈഡിനും അപ്രൂവ് ചെയ്യും, ഈ സിനോപ്സിസും അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക്
1: വർക്ക്
0: സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ആ സിനോപ്സിസിൻ്റെ. അപ്പോൾ ഈ അതിന് പ്രോജക്റ്റിന് പ്രോജക്റ്റ് ഗൈഡുണ്ട്. അപ്പോൾ പ്രോജക്റ്റ് ഗൈഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും എങ്ങനെയാണ് അത് പോകേണ്ടതെന്നുള്ളത്.
1: അപ്പോൾ അത് എങ്ങനെയാണ്, വീക്ക് വൈസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച്?
0: അല്ല, അതിനിപ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ട്. നമ്മൾ പ്രോജക്റ്റിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ഈ മാസത്തിനുള്ളിൽ നമ്മളത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളുടെ പഠിതാക്കളെയൊക്കെ നമ്മൾ റെസ്പോൺസിബിൾ പഠിതാക്കൾ എന്നാണ് നമ്മൾ അവരെ ഇത് ചെയ്യുന്നത്. വെച്ചാൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ അവരുടെ പ്രോജക്റ്റ് ഗൈഡിൽ നോക്കണം ഏത് സമയത്താണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള അതിനകത്തുള്ള ഇൻഫർമേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അവർ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് മിനിറ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ടൈം ലാഗ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.
1: അടുത്ത ഒരു ശ്രോതാവുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്?
0: പറഞ്ഞോളൂ. ആ, പറഞ്ഞോളൂ.
2: ഞാൻ എന്റെ മോളുടെ ഒരു കാര്യം.
0: ആ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഓ,
2: ബയോഎത്തിക്സ് അതിന്റെ നെറ്റ് എഴുതണമെങ്കിലുണ്ടല്ലോ ലോയുടെ. അതിന് പുള്ളിക്കാരിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഡിഗ്രിക്ക് പഠിച്ചതും ഡോക്ടറിന് സുവോളജി ആയിരുന്നു. അത് വലിയ ഇഷ്ടമുള്ള വിഷയമായിരുന്നു. പക്ഷെ പി ജിക്ക് ബയോഎത്തിക്സ് ആണ് പഠിച്ചത്. അവൾക്ക് നെറ്റ് എഴുതണമെങ്കിൽ ഈ സുവോളജി എഴുതാൻ പറ്റത്തില്ലായിരുന്നു. നെറ്റ് കിട്ടില്ല. അത്
0: എത്തിക്സിനും ഇല്ലെന്ന് തോന്നുന്നു. എം എസ് സി ബയോഎത്തിക്സ് അല്ലേ? എം എസ് സി ബയോഎത്തിക്സ് ആണ്.
2: എം എസ് സി ബയോഎത്തിക്സ്.
0: എത്തിക്സ് ആയതുകൊണ്ട് അങ്ങനെ പറ്റത്തുള്ളായിരിക്കും.
2: ലോയുടെ നെറ്റ് അമ്മക്കാർക്ക് അത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ലോയുടെ നെറ്റ് ലോ എന്തോ പിന്നെ അത് കാരണം പുള്ളിക്കാരി
0: പുള്ളിക്കാരി ഇപ്പോഴേ വേറെ. ഇപ്പൊ നമുക്ക് എം എസ് സി സുവോളജി ഉണ്ട്. എം എസ് സി സുവോളജിയിൽ
2: പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് ഈ ഇപ്പോ ഡിഗ്രി, അതായത് ബി എഡ് കഴിയും, ഈ വർഷം കഴിയും, ഇത് കഴിയുമ്പോഴേ എനിക്ക് സുവോളജിയുടെ എനിക്ക് എന്താണേലും എനിക്ക് അത് പഠിച്ച് എനിക്ക് എഴുതിയാലേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടു വർഷം പഠിക്കണം അതിന്റെ സുവോളജി.
0: രണ്ടു വർഷം പഠിക്കണം സുവോളജി.
2: അതാ ചോദിച്ചത്. ഓൺലൈൻ അല്ലേ?
0: ഓൺലൈൻ ഓൺലൈൻ എന്നല്ല പറയുന്നത്, നമ്മൾ ഒ ഡി എൽ എന്ന് പറയുന്നത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്. അതായത് സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും മാത്രമേ ക്ലാസ്സസ് ഉണ്ടാവത്തുള്ളൂ. അതാണ് നമ്മളുടെ പഠന രീതി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കാം. അതെ അതെ അതെ. അപ്പം നമ്മുടെ എം എസ് സി സുവോളജി നമുക്ക് ഇപ്പം ഡി ബി കോളേജ്, പമ്പ കോളേജ്, മാന്നാർ, അവിടെയാണ് നമുക്ക് ഇപ്പം ഈ എം എസ് സി സുവോളജി ഉള്ളത്. അപ്പം അവിടെ നല്ലൊരു ലാബൊക്കെ ഉണ്ട്, നമുക്ക്

0: കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പോൾ ഒത്തിരി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റോമോളജിയാണ്. അപ്പം അത് നല്ലൊരു സ്പെഷ്യലൈസേഷനാണ്. അതാണ് നമ്മളിപ്പം ഓഫർ ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഇനി നമുക്ക് ഈ സുവോളജിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ കൊണ്ട് വേണമെങ്കിലും നിർത്താം. 1 ഇയർ നിർത്തിക്കഴിഞ്ഞാൽ PG ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ MSc സുവോളജി. പിന്നെ നെറ്റ് എഴുതാം, കുഴപ്പമൊന്നുമില്ല. MSc സുവോളജി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് എഴുതാം. അത് PG ഡിപ്ലോമ 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് നെറ്റ് എഴുതാൻ പറ്റത്തില്ല, മറിച്ച് MSc സുവോളജി 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് എഴുതാം. മതി. ഇപ്പം അപേക്ഷിക്കാവുന്ന സമയമാണ് ജൂലൈ 15 വരെ. മോള് BEd പഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല.
1: താങ്ക്
0: യു
1: സാർ. ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കോഴ്സ്, ഇപ്പോൾ സാറ് കോഴ്സസ് MSc ബന്ധപ്പെട്ട കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഓരോ നിമിഷവും കോഴ്സുകൾ
0: കോഴ്സസ് ഒത്തിരി ഇപ്പം പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച് ഇപ്പം പുതിയ പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇപ്പം ഈ അഡ്മിഷനിൽ ഇതിൽ നമുക്ക് MSc ക്ലൈമറ്റ് സയൻസ്, അതൊരു പുതിയ പ്രോഗ്രാമാണ്.
1: ക്ലൈമറ്റ്
0: സയൻസ് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒത്തിരി ഒരു ഹോട്ട് ടോപ്പിക്സ് ആയതുകൊണ്ട് MSc ക്ലൈമറ്റ് സയൻസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ജൂലൈ മുതൽ നമുക്ക് അതിന് അഡ്മിഷനുണ്ട്. അതേപോലെ തന്നെ MSc റിന്യൂവബിൾ എനർജി, അതുണ്ട്, അതൊരു പുതിയ കോഴ്സാണ്. അതേപോലെ തന്നെ MSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ കോഴ്സ്, അതൊക്കെ വളരെ ഒത്തിരി റെയർ ആയിട്ടുള്ള കോഴ്സസ്സാണ്. എന്തെങ്കിലും നല്ല
1: പുതിയതായിട്ട്
0: വന്ന കോഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ MSc ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോഴ്സുണ്ട്. അപ്പം അതും ഈ സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തുള്ള ഒരു കോഴ്സാണ്. അതിന് മിനിമം ഡിഗ്രിയാണ്, പിന്നെ ഏകദേശം 13,000 രൂപയാണ്. സെമിസ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്, 13,000 രൂപയാണ്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഇപ്പം AIയുടെ ഒരു യുഗമായതുകൊണ്ട് നമുക്ക് MSc ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പിന്നെ ഈ മെഷീൻ ലേണിംഗ്, അതിനും ഈ പറയുന്ന പോലെ 13,000 രൂപ തന്നെയാണ് അതിൻ്റെ സെമിസ്റ്റർ ഫീ എന്ന് പറയുന്നത്.
1: ഇതൊക്കെയാണ് പുതിയ കോഴ്സസ്,
0: ഇതൊക്കെയാണ് നമുക്കുള്ള പുതിയ കോഴ്സുകൾ.
1: അടുത്തൊരു കോൾ. ഹലോ.
2: ശരി.
1: ഹലോ, നമസ്കാരം.
2: ഹലോ,
1: നമസ്കാരം. സ്വാഗതം. ഇത് ആരാണ്?
2: ഞാൻ ചെന്നിത്തല ഗോപകുമാറാണേ.
0: പറഞ്ഞോളൂ.
2: ഞാൻ റിട്ടയർഡ് റെയിൽവേ എംപ്ലോയി ആണ്. ഞാൻ മെയ് മാസം സർവീസിൽ നിന്ന് റിട്ടയർഡായി.
0: ഓ,
2: എനിക്ക്
0: റെയിൽവേയിലാണല്ലേ.
2: BA ഇംഗ്ലീഷ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹിച്ച പരുമല പമ്പ കോളേജിൽ വെച്ച്.
0: ആയിക്കോട്ടെ, ചേരാമല്ലോ. ഇപ്പം
2: അപ്പൊ അതിനുള്ള നടപടികൾ എന്തൊക്കെയാ സാർ? എനിക്ക് പ്രീ ഡിഗ്രി ഉണ്ട്, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്.
0: ഓക്കെ. അപ്പം ഇപ്പം ഓൺലൈനിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ അടുത്ത് മാന്നാറാണെങ്കിൽ, അല്ല ചെന്നിത്തല ആണെങ്കിൽ DB പമ്പ കോളേജാണ് ഏറ്റവും അടുത്ത കോളേജ്. അപ്പോൾ അവിടെ നമുക്ക് ഈ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അവിടെ ചെന്നാലും മതി കേട്ടോ. ആ സ്റ്റഡി സെൻ്ററിലെ BA ഫീസ് 1 വർഷം 5,800 ആണ്. അതെ അതെ, 1 വർഷം.
2: ഞാൻ ഇതിനു മുമ്പ് 96 കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രജിസ്റ്റർ ചെയ്തായിരുന്നു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല, റീരജിസ്ട്രേഷൻ പറ്റിയല്ലോ അല്ലേ?
0: ആ ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇത് ഇതിൽ പുതിയ അഡ്മിഷൻ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്.
2: SLC ബുക്കിന്റെയും പ്രീ ഡിഗ്രിയുടെ ഒക്കെ കോപ്പി
0: കൊടുക്കണം. അതെ അതെ.
2: ഒറിജിനൽ കാണിക്കുകയും വേണോ?
0: ഒറിജിനൽ വേണ്ട, അപ്ലോഡ് ചെയ്താൽ വെച്ചാൽ മതി. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് എല്ലാം തോന്നുകയാണെങ്കിൽ മാത്രം അവർക്ക് കൊടുത്താൽ മതി. അത് വേണ്ടി വരത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടല്ലോ, കോപ്പി എടുത്ത് റെഡിയാക്കി വെച്ചാൽ മതി. അഡ്മിഷൻ്റെ സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് പമ്പ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അഡ്മിഷന് വേണ്ടി സഹായിക്കും.
1: സാർ, അപ്പൊ നമ്മൾ പുതിയ കോഴ്സുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തത്,
0: അതേപോലെ തന്നെ MBA കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അതൊരു പുതിയ കോഴ്സാണ്. അതിപ്പോ അതിന് 18,000 രൂപയാണ് സെമിസ്റ്റർ ഫീ. അത് ഉണ്ട്. പിന്നെ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അത് ഒരു പുതിയതായിട്ടുള്ള ഒരു കോഴ്സാണ്. ഒത്തിരി അഡ്മിഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അത്

0: ഒത്തിരി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ എം ബി എ ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
1: എം ബി എക്ക് എൻട്രൻസ് ഉണ്ടോ സർ?
0: എം ബി എക്ക് ഇപ്പം നമുക്ക് എൻട്രൻസ് ഇല്ല, നമുക്ക്
1: ഡയറക്റ്റ്
0: അഡ്മിഷനാണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു നയൻ സ്പെഷ്യലൈസേഷൻസ് ഇപ്പം ഓൾറെഡി നിലവിലുണ്ട്, പുതിയ ഉണ്ട്.
1: പിന്നെ അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ ആ നമസ്കാരം.
2: ഞാൻ എന്റെ പേര് രാധാകൃഷ്ണൻ ആണ്. ഞാൻ വഴുതക്കാട് ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുന്നത്.
0: അതെ അതെ, പറഞ്ഞോളൂ.
2: സാർ, ഞാൻ വിളിക്കുന്നത് എനിക്ക് ഒരു വിവരം അറിയേണ്ടത് ലൈബ്രറി സയൻസിനും അല്ലെങ്കിൽ ജേർണലിസം ഈ രണ്ടിനും അവിടെ നമുക്ക് ഈ ഇഗ്നോയുടെ ക്ലാസ് കോഴ്സ്
0: ഉണ്ട്. നമുക്ക് ബി എൽ എ സി ഉണ്ട്, ബാച്ചലർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഉണ്ട്, അതുപോലെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഉണ്ട്, പി എച്ച് ഡി ഉണ്ട്. അതേപോലെ തന്നെ ജേർണലിസത്തിലും മാസ്റ്റർ ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ജേർണലിസമായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്സ് ഉള്ള ഒത്തിരി കോഴ്സുകൾ, മാസ്റ്റേഴ്സ് കോഴ്സസ് ഒക്കെ നമുക്ക് ജേർണലിസത്തിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓപ്പൺ ആണ്. ഇപ്പം നമുക്ക് ജൂലൈ 15 വരെ നമുക്ക് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ആ സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് അതിനകത്ത് ഇവിടെ നമുക്ക് അഡ്മിഷൻസിൻ്റെ ഒരു ഇതൊരു സ്ക്രോള് കാണുന്നുണ്ടോ, അപ്പോൾ ആ ലിങ്കിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അഡ്മിഷൻസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ നമുക്ക് ഇപ്പം ഒരു മാസത്തിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ ഉള്ളൂ, ആ സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഉണ്ടാവും. പിന്നെ സൺഡേസ് എല്ലാ സൺഡേസിലും ഉണ്ടാവും. പിന്നെ ഹോളിഡേസ് ഉണ്ടെങ്കിൽ ഹോളിഡേസിലും
2: ഉണ്ടാവും.
0: ട്രിവാൻഡ്രത്ത് മാറി വെനീസ് ആണ്. ഇല്ല ഇല്ല, ഐ എം ജി പണ്ടായിരുന്നു, ഇപ്പം ഐ എം ജിയിൽ ഇല്ല. ഇപ്പം ഇല്ല ഇല്ല ഇല്ല.
1: സാർ, ഇപ്പോ നമ്മുടെ ശ്രോതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജേർണലിസം കോഴ്സ്, അതിൽ തന്നെ ജേർണലിസം സ്പെസിഫിക്കലി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജേർണലിസം കോഴ്സുകൾ എന്തൊക്കെയാണ് എം എയിൽ?
0: അതെ, ഇപ്പം ഈ ഡിജിറ്റൽ ഇതില് ഉള്ള കോഴ്സസ് ഉണ്ടല്ലോ, ഇപ്പം
1: ഡിജിറ്റൽ ജേർണലിസം,
0: അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒത്തിരി കോഴ്സുകളുണ്ട്,
1: പുതിയ
0: കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ അതിന്റെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്
1: പ്രോഗ്രാംസും
0: എല്ലാ കോഴ്സുകളും. അപ്പം നമുക്ക് ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോസ്പെക്ടസ് ഉണ്ട്, ഈ പ്രോസ്പെക്ടസ് നിന്ന് നമുക്ക് ഈ പറയുന്ന ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ന്യൂ ഇയറിലുള്ള കോഴ്സുകളൊക്കെ നമുക്കതിനകത്ത് കിട്ടും. ഇപ്പം ഈ നോർമൽ
1: എം എ ജി എം
0: സി അല്ലാതെ ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കിട്ടും.
1: സർ, അതുപോലെ നമുക്ക് അറിയാം പല യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാറുണ്ടല്ലോ സ്റ്റുഡൻസിന്, അങ്ങനെ ഇഗ്നോയിൽ അങ്ങനെ സ്കോളർഷിപ്പ്സ്
0: കിട്ടാറുണ്ടോ? മിക്ക സ്റ്റുഡൻസും ഈ പറയുന്ന പോലെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു. ഇപ്പം നമ്മുടെ കേരള ഗവൺമെൻറ്റുള്ള കീഴിലുള്ള ഈ ഗ്രാൻസ് എന്ന് പറഞ്ഞത് അത് സ്കോളർഷിപ്പ് സ്കീമാണല്ലോ കേരള ഗവൺമെൻറ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫിഷറീസിൻ്റെ സ്കോളർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ ഈ എന്താ പറയുന്ന അവർക്ക് ഈ ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള സ്കീംസ്, അതേപോലെ നമുക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSP എന്ന് പറയും. ഇപ്പോൾ അതിൽ ചെന്നിട്ട് ഇവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പല സ്കോളർഷിപ്പ് സ്കീംസ് നിലവിലുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അവരുടെ ഫീ നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആദ്യം ഫീസ് അടയ്ക്കണം, പിന്നെ അതിനുശേഷം അവർക്ക് ഫീ നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും.
1: സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ ഫീ
0: റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും.
1: ഹലോ, ആ നമസ്കാരം, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോ.
1: ഇതാരാണ്?
3: ഇത് ജയദേവൻ, പിന്നെ കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ചോദിച്ചു,
3: ഒരു സംശയം ചോദിക്കാനാണ്. ഈ നമ്മുടെ ഇഗ്നോയുടെ കോഴ്സ്,
0: പറഞ്ഞോളൂ.
3: ഹലോ,
0: കേൾക്കുന്നുണ്ട്? നമസ്കാരം.
3: ഇഗ്നോയുടെ കോഴ്സ് വെളിയിലെ രാജ്യങ്ങളിലെ യു എയിൽ അംഗീകരിച്ചു
0: അംഗീകരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് യു എയിൽ തന്നെ ഉണ്ട്, ഇപ്പം ഖത്തർ, പിന്നെ ദുബായ്, ഇവിടെയൊക്കെ നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് ഏകദേശം 40 രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്.
3: അതെ, പഠിക്കാനല്ല. എന്റെ പെങ്ങളുടെ മോളെ BA MA പാസ്സായിട്ട് പിന്നെ TTC പാസ്സായി, അവർ വെളിയിൽ പോയിരുന്നു. അപ്പൊ പലയിടത്തും ഇന്റർവ്യൂ ചെന്ന് കഴിഞ്ഞപ്പോ അവര് ഒരിടത്ത് സ്കൂളിൽ ചേർന്നായിരുന്നു, പക്ഷെ അവര് ഇഗ്നോയുടെ കോഴ്സ് ആയതുകൊണ്ട് അവര് അംഗീകരിച്ചില്ല. അപ്പൊ ജോലി തുടരാൻ പറ്റിയില്ല.
0: ഏത് കോഴ്സ് ആയിരുന്നു? MA
3: ഹിസ്റ്ററി ആയിരുന്നു.
0: MA ഹിസ്റ്ററി ആണ് അവർ അംഗീകരിച്ചില്ലെന്ന് പറയുന്നത്.
3: അല്ല, അങ്ങനല്ല, ഇഗ്നോയുടെ കോഴ്സ് ഒന്നും അവർ അംഗീകരിക്കുന്നില്ലേ ഇങ്ങനെ?
0: ഇല്ല, അങ്ങനെ വരേണ്ട കാര്യങ്ങളില്ല. ചിലപ്പം അതിപ്പം എപ്പോഴായിരുന്നു, എത്ര വർഷങ്ങൾക്ക് മുമ്പാണോ അതോ ഇപ്പൊ റീസെന്റ് ആയിട്ടാണോ?
3: അല്ല, ഇപ്പൊ 2 വർഷമായുള്ളൂ.
2: ഇന്ററസ്റ്റ് ആയില്ല.
0: അതിപ്പോ ഏത് സ്കൂളായിരുന്നു, ഇന്ത്യൻ സ്കൂളാണോ അതോ അവിടുത്തെ?

0: ഈ പറയുന്ന സൗദി എവിടെയായിരുന്നു?
1: അല്ല,
0: ഇവിടുന്ന് പഠിച്ചിട്ട് പോയതാണ്. പക്ഷെ ഏത് സ്കൂളിലാണ് ജോലി കിട്ടിയത്?
1: അവിടെ
0: അതിപ്പോ അവരുടെ സ്കൂൾസ് ആയിരിക്കും അല്ലെ? അവരുടെ സ്കൂൾസില് ചില സ്കൂൾസിലൊക്കെ അവര് അങ്ങനെ പറയാറുണ്ട്, ഇപ്പം അവർക്ക് റെഗുലർ ആയിട്ടല്ല പഠിച്ചത്, അപ്പൊ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചിലര് ചില സ്കൂൾസില് അങ്ങനെ. അത് ചില സ്കൂൾസിലേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരു ഇത് സംഭവം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ രീതിയിലും എല്ലാ മോഡ്സിലും പഠിച്ചാലും അതിന് അംഗീകാരം ഉണ്ട് എന്നുള്ളത് ഇതാണ്. പിന്നെ അത് സ്പെസിഫിക് ആയിട്ട് ചില സ്കൂൾസിലൊക്കെ അങ്ങനെ സംഭവിക്കാം, അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അവരുടെ റെഗുലേഷൻസ് ആയിരിക്കുമല്ലോ. ഇന്ത്യൻ സ്കൂളാണ് അല്ലേ? അപ്പൊ ചിലപ്പോ അവർക്ക് അങ്ങനെ വല്ല റെഗുലേഷൻസ് ഉണ്ടാവുമായിരിക്കും. ഇപ്പം എവിടെയായിരുന്നത്? ദുബായിലോ അതോ ഷാർജയില്? ആ, അപ്പോൾ ചിലപ്പോൾ അവിടെ ആ കൺട്രിയുടെ ഒരു പ്രത്യേകതയായിരിക്കും. ചിലപ്പം അവരിങ്ങനെ പറയുന്നുണ്ടാവുമായിരിക്കും അവർക്ക് ഡിസ്റ്റൻസ് ലേണിംഗിലുള്ള ഇതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും.
2: സാർ, അപ്പോ സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ ആദ്യം ഫീസ് അടച്ചിട്ട് പിന്നെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഇഗ്നോയിലെ കോഴ്സ് ചെയ്ത ശേഷം പ്ലേസ്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ സാധ്യത,
0: പ്ലേസ്മെന്റ് നമുക്ക് നാഷണൽ വൈഡ് ആയിട്ട് ഒരു പ്ലേസ്മെന്റ് സെൽ ഉണ്ട്, പ്ലേസ്മെന്റ് ഡിവിഷൻ തന്നെയുണ്ട്. അത് അവർ എപ്പോഴും പല പല പ്ലേസ്മെൻറ്റ് ഇത് ഇവൻറ്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ റീജിയണൽ സെൻറ്ററിൽ നമുക്കൊരു ഈ പറയുന്ന പോലെ പ്ലേസ്മെൻറ്റ് സെല്ലും ഉണ്ട്, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് സെല്ലും ഉണ്ട്, പിന്നെ ഇന്നോവേഷൻ സെല്ലും ഉണ്ട്. അപ്പോൾ ഇന്നോവേഷൻ സെൽസിൽ നമ്മൾ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇന്നോവേറ്റീവ് ഇന്നോവേഷൻ അവാർഡ്സ്, ഇന്നോവേഷൻ കുട്ടികളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഇവിടെ നമുക്ക് നാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ കുട്ടികൾ തന്നെ, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള കുട്ടികൾ തന്നെ അവാർഡ്സ് ഒക്കെ
2: കിട്ടിയിട്ടുള്ളവരുണ്ട്.
0: പ്ലേസ്മെൻറ്റ്സ് നമ്മൾ പ്ലേസ്മെൻറ്റ് ഇത് പറയുന്ന കമ്പനീസൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്, അതനുസരിച്ച് നമ്മൾ പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സൊക്കെ നമ്മൾ നടത്താറുണ്ട്, കുട്ടികളെ പ്ലേസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്.
2: പ്ലേസ്മെന്റ് ഡ്രൈവുകളൊക്കെ മോസ്റ്റ്ലി അത് കുട്ടികൾക്ക് ഇന്റിമേഷൻ കിട്ടുന്നത്
0: കുട്ടികളെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇപ്പം ചിലതൊക്കെ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും സീരിയസ്നെസ് ചിലപ്പം ഇല്ലാത്ത കുട്ടികളുണ്ട്. നമുക്കിപ്പോൾ അത്ര വേണ്ടത്ര കുട്ടികൾ, ഇപ്പോൾ ഇത്ര സ്റ്റുഡൻസിന് വേണം നമ്മൾ അവർ പറയുമ്പോഴൊക്കെ, ഒരു കമ്പനി പറയുമ്പോൾ അത്രയും സ്റ്റുഡൻസ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതും ഒരു ഫാക്റ്റാണ്. ജോലി ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ വരാനും മടിക്കുന്ന ഒരു സാധ്യത, ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം അത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, പിന്നെ ഈ അങ്ങനെയുള്ള ജോബ് ഓറിയൻറ്റഡ് ഉള്ള കോഴ്സസിനൊക്കെ നല്ല ഡിമാൻഡാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പ്ലേസ്മെൻറ്റ്സും ലഭിക്കുന്നുണ്ട്.
2: അപ്പോൾ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ മുതൽ നമ്മുടെ എക്സാംസ്, പുതിയ കോഴ്സുകൾ, പ്ലേസ്മെൻറ്റ്, അതുപോലെ ഈ നമുക്കറിയാം ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റിന് എവിടെ ഏതൊരു എക്സാം എഴുതുമ്പോഴും യു പി എസ് സി, പി എസ് സി പോലുള്ള എക്സാംസിനും അതുപോലെ ഏതൊരു ജോലിക്കും എല്ലാം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അപ്പോൾ എന്തായാലും സാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. ഒരുപാട് കോളേഴ്സും നമ്മളെ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത്രയും നേരം നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിച്ചത് സെവിൽ ജിഹാൻ. സാങ്കേതിക സഹായം സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ധന്യ എം ടി, നന്ദിത രമേശ്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 12 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
4: രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനം സന്ദർശിച്ചു. ചീറ്റ പുനരുദ്ധാരണ പദ്ധതിയുടെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. അതിർത്തി സുരക്ഷ, വിദേശനയ വിഷയ അവലോകനത്തിന് ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി 4 ദിവസത്തെ പഠന സന്ദർശനം ആരംഭിച്ചു. അതിർത്തി മാനേജ്മെന്റിനെക്കുറിച്ചും അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും നേരിട്ട് പഠിക്കുകയാണ് ശശി തരൂർ നേതൃത്വം നൽകുന്ന സമിതിയുടെ സന്ദർശന ഉദ്ദേശം. ആഗോള അസംസ്കൃത എണ്ണവില 3% വരെ കുറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ ചർച്ചകൾ അവസാനിച്ചതിനെ തുടർന്നാണ് എണ്ണവില ഇടിഞ്ഞത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ

സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ പി എ മുഹമ്മദ് റിയാസ് ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ്, കമ്മീഷൻ അംഗങ്ങളായ കെ എൻ കെ നമ്പൂതിരി, അമരവിട രാമകൃഷ്ണൻ എന്നിവർ നാളെ രാവിലെ വിയ്യൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കും. മുതിർന്ന തടവുകാരുമായി സംസാരിക്കും. പാലക്കാട് ജില്ലയിലുണ്ടായ മഴക്കുറവ് കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന് റിപ്പോർട്ട്. ജില്ലയിൽ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ 90% മഴക്കുറവാണ് ഉണ്ടായിരിക്കുന്നത്. കോട്ടയത്ത് ഭക്ഷ്യവിഷബാധയിൽ യുവാവ് മരിച്ചു. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന 5 സുഹൃത്തുക്കളും ചികിത്സയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെയിൽ അർജന്റീന ഓസ്ട്രിയയെ നേരിടും. അമേരിക്കയിലെ ഡാലസിൽ രാത്രി 10:30 മത്സരം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, അനന്തപുരി എഫ് എമ്മിൽ ഇപ്പോൾ ചിത്രം മഞ്ജുഷ. ഇന്ന് ചിത്രം മഞ്ജുഷയിൽ 1984 പുറത്തിറങ്ങിയ മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഈ ചിത്രത്തിന്റെ നിർമ്മാണം പുരന്തർ ഫിലിംസാണ് നിർവഹിച്ചത്. സംവിധാനം എം മോഹൻ. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മമ്മൂട്ടി, ശ്രീനാഥ്, നെടുമുടി വേണു, മാധവി, ശാന്തികൃഷ്ണ, തിലകൻ, ജോസ് പ്രകാശ്, പി കെ എബ്രഹാം, പ്രേംജി, ഫിലോമിന, കെ പി എസ് സി സണ്ണി, പ്രതാപചന്ദ്രൻ, മീന, ബേബി ശാലിനി എന്നിവരായിരുന്നു. മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് എം ഡി രാജേന്ദ്രൻ. സംഗീതം ഇളയരാജ. ഈ ചിത്രത്തിലെ പശ്ചാത്തല സംഗീതം ഒരുക്കിയതും ഇളയരാജയാണ്. ഗാനങ്ങൾ ആലപിച്ചത് കെ ജെ യേശുദാസും കല്യാണി മേനോനും കൃഷ്ണചന്ദ്രനും. ചിത്രമഞ്ജുഷയിൽ നമുക്ക് ആദ്യം മംഗളം നേരുന്നു എന്ന ചിത്രത്തിനായി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

0: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ MRT-നേ വാങ്ങും.
1: അതെ ചേട്ടാ,
0: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിനാണോ? അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
7: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
8: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
9: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
8: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: വിശുദ്ധ സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: മമ്മൂട്ടി, ശ്രീനാഥ്, നെടുമുടി വേണു, മാധവി, ശാന്തികൃഷ്ണ, തിലകൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മംഗളം നീരുന്നു എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ചിത്രമഞ്ജുഷയിൽ നമ്മൾ കേൾക്കുന്നത്. അടുത്ത ഗാനം പാടിയത് യേശുദാസും കല്യാണി മേനോനും.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണം എന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
8: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
7: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: തിങ്കൾ മുതൽ

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇന്ന് ചിത്രമഞ്ജുഷയിൽ 1984 പുറത്തിറങ്ങിയ മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ചിത്രത്തിനായി ഗാനങ്ങൾ രചിച്ചത് MD രാജേന്ദ്രനും സംഗീതം പകർന്നത് ഇളയരാജയുമാണ്. ഇനി യേശുദാസും എസ് ജാനകിയും പാടിയ ഒരു ഗാനമാണ്

0: എന്ന ചിത്രമഞ്ജുഷയിൽ 1984 പുറത്തിറങ്ങിയ മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ. ഗാനങ്ങൾ പാടിയത് കെ ജെ യേശുദാസ്, എസ് ജാനകി, കല്യാണി മേനോൻ, കൃഷ്ണചന്ദ്രൻ എന്നിവർ. ചിത്രമഞ്ജുഷ പൂർണ്ണമാകുന്നു.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരിശാല.

പ്രിയ ശ്രോതാക്കളെ, ഇനി നമുക്ക് തിരൈപ്പൂക്കൾ കേൾക്കാം. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഹരിഹരനും ചിത്രയും പാടിയ ഗാനമാണ്. ചിത്രം മാനസതൻ മലർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: തിരയിപ്പൂക്കൾ ഇനി ഉച്ചയ്ക്ക് 2:45 കേൾക്കാം.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
4: കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു.
5: വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന വെല്ലുവിളിയാണ്. കേരളം പോലുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനവും മഴക്കാലവും ജനസാന്ദ്രതയും ചില രോഗങ്ങളുടെ വ്യാപനത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. പ്രധാനമായും പകർച്ചവ്യാധികളെ പകരുന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കാം. വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ ജലദോഷപ്പനി, ചിക്കൻ പോക്സ്, തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, അഞ്ചാം പനി അഥവാ മീസൽസ്, ഇൻഫ്ലുവൻസ, മൊണ്ടിനീര് അഥവാ മംസ്, വില്ലൻ ചുമ, കോവിഡ്, ഡിഫ്തീരിയ, ജലജന്യ രോഗങ്ങൾ അഥവാ മലിനജലത്തിൽ കൂടിയും വൃത്തിരഹിതമായ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടിയും

എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഈ രോഗബാധ എളുപ്പത്തിൽ വരാൻ സാധ്യത എന്നത്? കുട്ടികളുടെ പ്രതിരോധ ശേഷി മുതിർന്നവരുടെ അത്രയും പൂർണ്ണമായി വികസിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്കൂളിലും അംഗൻവാടികളിലും കുട്ടികൾ കൂട്ടത്തോടെ കളിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു എന്നുള്ളതും, വ്യക്തി ശുചിത്വത്തെപ്പറ്റി കുട്ടികളുടെ അവബോധം മുതിർന്നവരെക്കാൾ കുറവാണ് എന്നുള്ളതും, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളോടുള്ള കുട്ടികളുടെ ആകർഷണം, ഇതെല്ലാം കാരണമാണ് കുട്ടികളിൽ രോഗബാധ എളുപ്പം ഉണ്ടാകുന്നത്. ഡെങ്കിപ്പനിയാണ് മറ്റൊരു പ്രധാന പകർച്ചവ്യാധി. കൊതുക് പകർത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ശക്തമായ പനിയോടൊപ്പം തലവേദന, വിറയൽ, ഛർദിൽ, വയറുവേദന, ക്ഷീണം, ഇതെല്ലാം ലക്ഷണങ്ങളാണ്. ബ്ലഡിലെ പ്ലേറ്റ്ലറ്റ് കൗണ്ട് ഒരു പരിധിയിൽ താഴെ കുറയുന്നത് അപകടകരമാണ്. അതിനാൽ തന്നെ ഇടവിട്ടുള്ള സമയങ്ങളിൽ പ്ലേറ്റ്ലറ്റ് കൗണ്ടിന്റെ അളവ് നോക്കേണ്ടതായിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കുകയും ഛർദിൽ അധികമായിട്ടുണ്ടെങ്കിൽ IV ഫ്ലൂയിഡുകൾ വേണ്ടി വരികയും ചെയ്യും. ചിക്കൻ ഗുനിയ മറ്റൊരു കൊതുക് പരത്തുന്ന വൈറസ് അസുഖമാണ്. ഇതിവിടെയും പനിയോടൊപ്പം ശരീരവേദന, സന്ധിവേദന പ്രധാനമായും കാണാറുണ്ട്. മലേറിയ അത് മറ്റൊരു കൊതുക് പരത്തുന്ന രോഗമാണ്. ഇവിടെ പനിയോടൊപ്പം ഇടവിട്ടുള്ള വിറയൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ശക്തമായ തലവേദനയും ഉണ്ടാകാറുണ്ട്. മലേറിയയ്ക്ക് നാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ അത് സൗജന്യമായി ലഭിക്കുന്നതാണ്. മഞ്ഞപ്പിത്ത രോഗങ്ങൾ. മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന വൈറസുകൾ 6 തരത്തിലുണ്ട് എങ്കിലും വെള്ളത്തിൽ കൂടിയും മലിനമായ ഭക്ഷണത്തിൽ കൂടിയും പകരുന്നത് AE എന്നീ 2 വൈറസുകളാണ്. ലക്ഷണങ്ങൾ പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, കണ്ണിലും മൂത്രത്തിലും മഞ്ഞ നിറം കൂടുക എന്നിവയാണ്. പ്രധാനമായും വിശ്രമമാണ് മഞ്ഞപ്പിത്തം ഭേദമാകാനുള്ള പ്രധാന പരിഹാരം. ടൈഫോയിഡ്. ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ അസുഖമാണ്. നീണ്ടു നിൽക്കുന്ന പനി, ദിവസേന കൂടിക്കൂടി വരുന്ന പനി, വയറുവേദന, തലവേദന, ക്ഷീണം, ഇതെല്ലാം ടൈഫോയിഡിന് ലക്ഷണങ്ങളായി വരാം. ടൈഫോയിഡ് ആന്റിബയോട്ടിക്കുകൾ കൊണ്ടാണ് ചികിത്സിക്കുന്നത്. വയറിളക്ക രോഗങ്ങൾ. വയറിളക്ക രോഗങ്ങൾ വൈറസ് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും പാരസൈറ്റ്സ് കൊണ്ടും ഉണ്ടാകാറുണ്ട്. വൈറസ് കൊണ്ടുണ്ടാക്കുന്ന രോഗങ്ങൾ റോട്ടാ വൈറസ്, നോർവാക് വൈറസ് എന്നിവ മൂലമാണ്. സ്കൂളുകളിൽ പടർന്നു പിടിക്കുന്ന വൈറസ് രോഗങ്ങൾ സാധാരണയായി സ്റ്റൊമക് ഫ്ലൂ എന്ന് അറിയപ്പെടുകയും അത് നോർവാക് വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയൽ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈക്കോളൈ, സാൽമോണല്ല, ഷിഗല്ല എന്നീ രോഗാണുക്കൾ കൊണ്ടാണ്. അതിൽ ഷിഗല്ല കൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗത്തിൽ മലത്തിൽ കൂടി രക്തവും പഴുപ്പും പോകുകയും വയറിൽ കൊളുത്തിപ്പിടിക്കുന്ന വേദന ഉണ്ടാവുകയും ചെയ്യും. ബാക്ടീരിയകൾ കൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് ചികിത്സ ആവശ്യമാണ്. പാരസൈറ്റിൽ ജിയാർഡിയാസിസ് പോലുള്ള രോഗാണുക്കളാണ് വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതിനും ആന്റിബയോട്ടിക്കുകൾ ആവശ്യമായി വരാറുണ്ട്. വൃത്തിരഹിതമായ ഭക്ഷണം, ജലം എന്നിവയാണ് ഈ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാകുന്നത്. വയറിളക്ക രോഗങ്ങളുള്ള കുട്ടികളിൽ നിർജലീകരണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായി തിളപ്പിച്ചാറ്റിയ വെള്ളം ധാരാളമായി കൊടുക്കണം. ചിക്കൻ പോക്സ് എന്നതാണ് മറ്റൊരു പകർച്ചവ്യാധിയായി സമൂഹത്തിലുള്ളത്. പനിയോടൊപ്പം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തുള്ളികൾ പോലെയുള്ള കുരുക്കൾ ശരീരത്തിലുണ്ടാകുന്നതാണ് ചിക്കൻ പോക്സിന്റെ ഒരു ലക്ഷണം. പൂർണ്ണമായ വിശ്രമവും വെള്ളവും ആവശ്യമാണ്. അത് പൂർണ്ണമായി ഭേദമാകുന്നവരെ 7 മുതൽ 14 ദിവസം കൊണ്ട് അസുഖം പൂർണ്ണമായി ഭേദമാകും. അതുവരെ പൂർണ്ണമായ വിശ്രമം ആവശ്യമാണ്. ചില മരുന്നുകളും ചിക്കൻ പോക്സിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്നത് പലപ്പോഴും ചിക്കൻ പോക്സ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന അസുഖമാണ്. കുമിളകൾ പോലുള്ള റാഷസ് ഉണ്ടാവുമെങ്കിലും കൈമുട്ട്, കാൽമുട്ട്, ബട്ടക്സ്, വായ, വായയുടെ ചുറ്റും, തൊണ്ട എന്നീ ഭാഗങ്ങളിലാണ് പ്രധാനമായും ഉള്ളത്. വെള്ളം കുടിച്ചിറക്കുന്നതിനായിട്ട് കുട്ടികൾക്ക് ഈ അസുഖം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് ചില കുട്ടികളിൽ നിർജലീകരണം ഉണ്ടാകാറുണ്ട്. അങ്ങനെ കുട്ടികളിൽ IV ഫ്ലൂയിഡ് ആവശ്യമായി വരും. മുണ്ടുനീര് അഥവാ മംസ്. കഴിഞ്ഞ 2 വർഷക്കാലമായി മംസിന്റെ ഇൻസിഡൻസ് കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. മംസിന് അഗൈൻസ്റ്റായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ സൗജന്യമായി ലഭ്യമല്ല എന്നുള്ളതാവാം കാരണം. പനിയോടൊപ്പം ചെവിയുടെ താഴെയും ചെവിയുടെ ചുറ്റുമായി ഉണ്ടാകുന്ന വീക്കം, അവിടെ ഉണ്ടാകുന്ന വേദന എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഒരു വശത്തും രണ്ടു വശത്തും ഈ വീക്കവും വേദനയും വരാം. ഏകദേശം 10 ദിവസത്തോളം ഈ വീക്കം നിൽക്കുകയും ചെയ്യാം. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ കൊച്ചിന് പനിയും അതുപോലെ ഈ വേദനയും അധികമായി കാണാറുണ്ട്. മീസൽസ് അഥവാ അഞ്ചാം പനി. പനിയോടൊപ്പം മണൽ തരികൾ പോലുള്ള ചെറിയ കുരുക്കളാണ് ഈ അഞ്ചാം പനിയുടെ ലക്ഷണം. 2-3 ദിവസം പനിക്കുകയും അതിനോടൊപ്പം മണൽ തരികൾ പോലുള്ള റാഷസ്, അതോടൊപ്പം ചുമ, മൂക്കൊലിപ്പ്, കണ്ണിൽ ചുമപ്പ് ഇവയെല്ലാം മീസൽസിന് ഉണ്ടാകാറുണ്ട്. തനിയെ ഭേദമാകുന്ന അസുഖമാണെങ്കിലും മീസൽസ് ഉള്ള ഒരു കുട്ടിക്ക് വയറിളക്ക രോഗങ്ങളോ ന്യൂമോണിയോ വന്നാൽ വളരെ അപകടകരമാണ്. എലിപ്പനി. എലിപ്പനി രോഗബാധ ഉള്ള വെള്ളക്കെട്ടുകളുമായുള്ള സമ്പർക്കത്തിൽ കൂടി പകരുന്നതാണ്. എലിയുടെ മൂത്രം കലർന്ന വെള്ളമാണ് രോഗബാധയുള്ള വെള്ളം. അതിലൂടെയുള്ള സമ്പർക്കം മൂലം കാലുകളിൽ കൂടിയാണ് എലിപ്പനിയുടെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. കണ്ണുവേദന, ക്ഷീണം, ദീർഘമായ പനിയെല്ലാം ലക്ഷണങ്ങളാണ്. ആന്റിബയോട്ടിക്കുകൾ ആവശ്യമായി വരും. ഇൻഫ്ലുവൻസ, H1N1, കോവിഡ് എന്നീ അസുഖങ്ങൾ കേരളത്തിൽ

0: മഴക്കാലത്ത് അധികമായി കാണാറുണ്ട്. 3-4 ദിവസത്തിൽ കൂടുതൽ പനി നിൽക്കുകയോ ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ കോവിഡിന്റെയും H1N1 ടെസ്റ്റുകൾ ചെയ്യേണ്ടതും അതിന് ഫലപ്രദമായ ചികിത്സ ചെയ്യേണ്ടതും ആവശ്യമാണ്. കൺജെന്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് അഥവാ കണ്ണുദീനം എന്ന് പറയുന്നത് സമ്പർക്കത്തിൽ കൂടി പകരുന്നതാണ്. യഥാസമയത്ത് ഡോക്ടർ നിർദ്ദേശിച്ച കണ്ണിലെ തുള്ളിമരുന്നുകൾ ഒഴിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും ഭേദപ്പെടുന്നതാണ്. സ്കേബീസ്, ഫംഗൽ ഇൻഫെക്ഷൻ മുതലായ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ സമ്പർക്കത്തിൽ കൂടി പകരുന്ന മറ്റ് അസുഖങ്ങളാണ്. ദേഹം മുഴുവനും ചൊറിച്ചില് ഉണ്ടാകുന്നതാണ് സ്കേബീസ് എന്ന അസുഖം. അതിന് ലേപനങ്ങൾ ഉപയോഗിച്ചാൽ പൂർണ്ണമായി മാറുന്നതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വെളുത്ത പാടുകളായി കാണാറുണ്ട്. അതിനും അതിൻ്റെതായ മരുന്നുകൾ ലഭ്യമാണ്. ഇനി കുട്ടികളിൽ പനി അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരുമ്പോൾ മാതാപിതാക്കൾ വീട്ടിൽ വച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. കുട്ടിക്ക് മതിയായ വിശ്രമം നൽകുക. കുട്ടി പൂർണ്ണമായും ആരോഗ്യവാനാകുന്നത് വരെ സ്കൂളിലേക്കോ അംഗൻവാടികളിലേക്കോ വിടാതെ വീട്ടിൽ തന്നെ വിശ്രമം നൽകുക. ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുക. അതിൽ തന്നെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുക. കരിക്കിൻ്റെ വെള്ളം, ORS ലായനി എന്നിവ ഉൾപ്പെടുത്തുക. കൈ കഴുകാനും ശുചിത്വം പാലിക്കാനും കുട്ടികളെ ശീലിപ്പിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായ പുത്താൻ ശീലിപ്പിക്കുക. താപനിലയ്ക്കനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കൊടുക്കുക. താപനില കുറയുന്ന സമയത്ത് കുട്ടിയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക. കുട്ടിയുടെ കളിചിരികളും ആക്ടിവിറ്റിയും ഉറപ്പാക്കുക. താപനില കുറയുന്ന സമയങ്ങളിൽ കുട്ടി ആക്റ്റീവായിരിക്കുക എന്നുള്ളത് പനിയുടെ അപകടകരമല്ല എന്നുള്ള അവസ്ഥ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. എന്താണ് ഡേഞ്ചർ സൈൻസ് അഥവാ അപകടകരമായ അവസ്ഥ? 3 ദിവസത്തിൽ കൂടുതൽ പനി കഠിനമായി നിൽക്കുക. 3 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് കഠിനമായ പനി വരിക. താപനില കുറയുമ്പോഴും കുട്ടി അവശനിലയിൽ കാണപ്പെടുക. താപനില 104 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ സ്ഥിരമായി നിൽക്കുക. ശ്വാസതടസ്സം, നിർജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ, അപസ്മാരം, തുടർച്ചയായ ഛർദ്ദിൽ, വയറിളക്കം എന്നിവ കാണപ്പെടുക. ശരീരത്തിൽ ചുവന്ന പാടുകൾ കാണുക. കടുത്ത തലവേദന, കഴുത്ത് കുനിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നിവ ഉണ്ടാവുക. ഇതെല്ലാം അടിയന്തരമായി വൈദ്യസഹായം നേടേണ്ട ലക്ഷണങ്ങളാണ്. പകർച്ചവ്യാധികളിൽ അധ്യാപകർക്കുള്ള പങ്ക് പ്രധാനമായും വിദ്യാലയങ്ങളിൽ ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങളാണ്. 1, ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ ഉറപ്പാക്കുക. സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കുക. കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കുക. ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക. ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ സ്കൂളിൽ ഉറപ്പാക്കുക.
1: കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ MyGOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് June 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം നൽകി യേശുദാസും പി മാധുരിയും പാടിയത്. ചിത്രം പേൾ വ്യൂ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
4: ഇനി യേശുദാസ് പാടിയ ഗാനം, ചിത്രം ചൈത്രം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 1:00.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിയിൽ MSME കൾ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ എബോള എന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിലെ പരാമർശം തെറ്റാണെന്നും നോട്ടീസിൽ പിഴവ് വരുത്തിയെന്നും മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യയിലെവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപനം ഭയക്കേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നിർത്തലാക്കില്ലെന്ന് മന്ത്രി KM ഷാജി. പദ്ധതിക്കായി കൂടുതൽ തുക വകയിരുത്താനാണ് ശ്രമമെന്ന് മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ആഗോള അസംസ്കൃത എണ്ണവില 3% വരെ കുറഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ സമാധാന ചർച്ചകൾ അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് എണ്ണവില ഇടിഞ്ഞത്. മദ്യനയ വിഷയത്തിൽ പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമേ തീരുമാനമെടുക്കൂയെന്ന് ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. UDFനും കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ഒരു നയമുണ്ടെന്നും അതനുസരിച്ച് ഗവൺമെന്റ് തീരുമാനമെടുക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമബംഗാൾ ജൽദാബാരിയിലെ വാഹനാപകടത്തിൽ പരിക്കേറ്റ 2 പേർ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 6. പരിക്കേറ്റ 25 യാത്രക്കാർ ജൽപായ്ഗുഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടലുണ്ടി തീവണ്ടി അപകടത്തിന് ഇന്ന് കാൽനൂറ്റാണ്ട്. അപകടത്തിന്റെ ഓർമ്മ ദിനത്തിൽ വൈകിട്ട് 4 ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടത്തും.

അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടവരും രക്ഷാപ്രവർത്തകരും പങ്കെടുക്കും. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 320 രൂപ കൂടി 1,7,444 രൂപയായി. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഏകതാരയിലേക്ക് സ്വാഗതം. ഇന്ന് മലയാള ചലച്ചിത്ര ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിന്റെ ചരമവാർഷിക ദിനമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ എന്ന ഗ്രാമത്തിൽ 1948 ഡിസംബർ 25 അബുബക്കർ പിള്ളയുടെയും റാബിയത്തുൽ അദബിയ ബീവിയുടെയും പുത്രനായി ജനിച്ച അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സാഹിത്യവാസന പ്രകടിപ്പിച്ചിരുന്നു. കവിതകൾ എഴുതി കൈയെഴുത്തു മാസികകളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും പ്രസിദ്ധീകരിച്ചുമിരുന്നു. പിന്നീട് ധാരാളം നാടകങ്ങൾക്കുവേണ്ടിയും ആകാശവാണിക്കുവേണ്ടിയും ഗാനങ്ങൾ രചിച്ചു. 1972 കവിത എന്ന ചിത്രത്തിൽ കവിതകൾ എഴുതിയാണ് ചലച്ചിത്ര രംഗത്തെത്തുന്നത്. ഗാനരചന നിർവഹിച്ച ആദ്യ ചിത്രം കാറ്റുവിതച്ചവനായിരുന്നെങ്കിലും ആദ്യം പുറത്തിറങ്ങിയ ചിത്രം ചുഴിയാണ്. കാറ്റുവിതച്ചവൻ എന്ന ചിത്രത്തിലെ നീ എന്റെ പ്രാർത്ഥന കേട്ടു, മഴവിലിന് അജ്ഞാതവാസം തുടങ്ങിയ ഗാനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് കവിത ഇനിയുന്ന 1000-ലേറെ നിത്യഹരിത ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നുവീണു. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ വളരെ ശ്രദ്ധിക്കപ്പെട്ട, ഇന്നും എല്ലാവരും പാടി നടക്കുന്ന ധാരാളം ലളിതഗാനങ്ങളും അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. ധാരാളം ആൽബം ഗാനങ്ങളും അദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. 1980 ചാമരം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തെ തേടിയെത്തി. തുടർന്ന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, ഓൾ കേരള മാപ്പിള സംഗീത അക്കാദമിയുടെ പി ഭാസ്കരൻ പുരസ്കാരം തുടങ്ങിയവ അംഗീകാരങ്ങളായി അദ്ദേഹത്തിന് ലഭിച്ചു. 2021 ജൂൺ 22 പൂവച്ചൽ ഖാദർ നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഏകതാരയിൽ അദ്ദേഹം രചിച്ച ചില ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. ആദ്യം ആഗ്രഹം എന്ന ചിത്രത്തിനായി യേശുദാസും പി സുശീലയും പാടിയത്. സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സർവീസസ്, 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: അടുത്ത ഗാനം മരുപ്പച്ച എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും വി വസന്തയും പാടിയത്. സംഗീതം ഏറ്റവും മാറി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇന്ന് ഏകതാരയിൽ പൂവച്ചൽ ഖാദർ രചിച്ച ഗാനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അടുത്ത ഗാനം യേശുദാസ്, ബ്രഹ്മാനന്ദൻ, ആന്റോ എന്നിവർ പാടിയതാണ്. കോളേജ് ബ്യൂട്ടി എന്ന ചിത്രത്തിനായി ഗാനത്തിന് സംഗീതം പകർന്നത് രവീന്ദ്രൻ.

ബ്യൂട്ടിക്കൊരാശ, കോട്ടയം കാലിക്കൊരാശ, ആശയോ വല്ലാത്തൊരാശ, വേണം അവൾക്കൊരു മീശാ.

0: കോച്ചൽ ഖാദർ രചിച്ച മഴനിലാവ് എന്ന ചിത്രത്തിനായി യേശുദാസ്, ബ്രഹ്മാനന്ദൻ ആന്റോ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഇന്ന് എന്താലേ മാറ്റി ഹുങ്ങിച്ചി പോണം.
2: എന്താ കാര്യം പറ?
1: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
3: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: ഏകധാരയിൽ ഇനി വാണി ജയറാം പാടിയൊരു ഗാനമാണ്, ജോൺസൺ സംഗീതം നൽകിയ ഗാനം ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ നിന്ന്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17 വയസ്സുകാരിയായ കൗമാരക്കാരിക്ക് ഉണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഏകതാര തുടരുന്നു. ഇനി യേശുദാസ് പാടിയ ഗാനം ഏറ്റുമറിന്റെ സംഗീതം. ചിത്രം ഓണത്തുമ്പിക്കൊരു ഊഞ്ഞാൽ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഏകതാരയിൽ ഇനി യേശുദാസ് പാടിയ ഗാനം, ചിത്രം ആൺകിളിയുടെ താരാട്ട്, സംഗീതം ശ്യാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പോച്ചൽ ഖാദർ രചന നിർവഹിച്ച ഗാനങ്ങളുമായി ഏകധാര തുടരുകയാണ്. അടുത്ത ഗാനം ശങ്കർ ഗണേഷിന്റെ സംഗീതത്തിൽ കൃഷ്ണചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം ചക്കയ്ക്കൊത്തൊരു ചങ്കരൻ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ലഹരിവിരുദ്ധ ദിനമായ ഈ മാസം 26 സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇതൊരു ചരിത്ര സംഭവമാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫല പ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർ മൂല്യനിർണയ പരീക്ഷാ ഫലത്തിലെ മാർക്ക് കൂടി പരിഗണിക്കാനാണ് പ്രഖ്യാപനം മാറ്റിയത്. പുതിയ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കൃത്യമായ സമയത്ത് തീരുമാനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. നടപടിക്രമങ്ങൾക്ക് അതിന്റേതായ സമയമെടുക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നതായി അധികൃതർ. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രോഗി ലക്ഷണങ്ങൾ കാണിച്ചതോടെ ചെറുപ്പ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഖത്തറിലെ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേൽക്കുകയും 18 പേരെ കാണാതാവുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രമായ റാസ് ലഫാൻ മേഖലയിലാണ് ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെയിൽ അർജന്റീന ഓസ്ട്രിയയെ നേരിടും. അമേരിക്കയിലെ ഡാലസിൽ രാത്രി 10:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

0: ഹലോ ഡോക്ടർ.
1: ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യത്തെയും കുറിച്ചുമെല്ലാം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലൂടെ മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ ആണ്. സ്വാഗതം മാഡം. അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടുമുള്ള ആളുകളിൽ യോഗയെക്കുറിച്ച് എങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊന്ന് പറയാമോ മാഡം? ഈ വർഷത്തെ യോഗാ ദിനം സന്ദേശം എത്രത്തോളം പ്രസക്തമാണെന്ന്?
1: മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. 2015 മുതലാണ് നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിനു മുന്നേ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ ജനങ്ങളിലുള്ള ഒരു അപ്രിസിയേഷനൊക്കെ വളരെ കുറവായിരുന്നു. കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് ചെയ്തിരുന്നത്. ഏകദേശം 10 വർഷത്തോളം ആയി. വളരെയധികം മാറ്റമുണ്ട്. എല്ലാ തരത്തിലുള്ള ജനങ്ങളിലേക്കും അത് റീച്ചാകുകയും കുട്ടികൾ പ്രീ കെ ജി മുതൽ തന്നെ അത് ഒരു പ്രാക്ടീസായി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സന്ദേശം, അതായത് ജീവിത ശൈലിയാക്കുക എന്നുള്ളതായിരുന്നു, അത് ഏകദേശം ആയി വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, എന്നാലും ആയി വരുന്നുണ്ട്. പിന്നെ ഇന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. അപ്പം അങ്ങനെയല്ല, ഏവർക്കും എവിടെ വെച്ചും യോഗ ചെയ്യാം, ഇവൻ 5 മിനിറ്റ് ബ്രേക്കിലും യോഗ ചെയ്യാം എന്നുള്ളൊരു അവബോധം വളരെയധികം പ്രസിദ്ധമാണ്. ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ്, അതായത് പ്രായം എന്ന് പറഞ്ഞ ഒരു നമ്പർ മാത്രമാണ്. അപ്പം അത് ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ മാത്രമല്ല, എല്ലാവർക്കും എല്ലാ സമയത്തും ചെയ്യാം. ഹെൽത്തി ഏജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും നമ്മൾ അവർ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും കൊണ്ട് അവർ ചിലപ്പോൾ ഒരു മുതിർന്ന ഒരു കുട്ടി, അതായത് ഒരു 3 വയസ്സായ കുട്ടി ചിലപ്പോൾ ചിന്തിക്കുന്ന 5-6 വയസ്സായ പക്വതയോട് കൂടിയിരിക്കും. അത്രയും ഒരു പക്വതയോ റെസ്പോൺസിബിലിറ്റി സ്ട്രെസ് കാണും. അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു തീമാണ് യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്ന് പറയുന്നത്.
0: ഓക്കെ, നമുക്ക് തീമിലോട്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നീട് വരാം. നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് രാഹുൽ, വിളിക്കുന്നത് ലൈനിംഗ് കാർഷിക കോളേജിൽ നിന്നാണ്.
0: ഡോക്ടറോട് സംസാരിച്ചോളൂ.
1: നമസ്കാരം രാഹുൽ.
2: നമസ്കാരം ഡോക്ടറെ. ഞാനൊരു IT പ്രൊഫഷണലാണ്. എനിക്ക് ഈ വയസ്സ് 34. അപ്പൊ യോഗ ഒന്നും ഞാൻ നേരത്തെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. BP, ഷുഗർ ഇതെല്ലാം ബോർഡർ ലൈനിലാണ്. അത്യാവശ്യം ഇരുന്നുള്ള ജോലി കഴിഞ്ഞ് കുടവയറും ഇറക്കിയിട്ടുണ്ട്. ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം വളരെ അടുത്ത് നിൽക്കുക. ഞാനിപ്പോ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ യോഗ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, വയസ്സ് ഇത്ര ആയതുകൊണ്ട് എനിക്ക് ഈ മെയ്വഴക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ ഒരു നമുക്ക് ഒരു ഇതുണ്ട്, നമ്മളിതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത നമുക്കിത് പറ്റുന്നതാണോ എന്നുള്ളതും കൂടെ ഒന്നറിയാം.
1: വളരെ നല്ല ചോദ്യമാണ്. കുറെ പേർക്ക് ഇതിൽ ഉപകാരപ്പെടുന്ന ചോദ്യമാണ്. ആക്ച്വലി ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങണം എന്നൊരു ചിന്ത തന്നെ വന്നില്ല, അതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് അറിയേണ്ട രാഹുലിന്റെ ഇപ്പോഴത്തെ ജോലി സമയമാണ്.
2: ജോലി സമയം 9 തൊട്ട് ഏകദേശം 7 മണി വരെ വർക്ക്.
1: അങ്ങനെയാണ് അല്ലേ? കാരണം IT ആകുമ്പോൾ പല ടൈമാണല്ലോ, അതുകൊണ്ടാണ്. ആദ്യം ചെയ്യേണ്ടത് ഒരു 1/2 മണിക്കൂർ, അത് എപ്പോഴാണോ നമ്മൾ ഉറക്കം എണീക്കുന്നത്. ഇപ്പൊ 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 9 മണിക്ക് ജോലിക്ക് കയറണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 7:30 ഇറങ്ങണം. അപ്പോൾ നമ്മൾ എണീക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുന്നേ എണീക്കുക, 5:30 എണീക്കുക. കാരണം ഒരു 1/2 മണിക്കൂർ നേരത്തെ എണീക്കുമ്പോൾ ആ ഒരു 1/2 മണിക്കൂർ സമയമാണ് നമ്മൾ നമുക്ക് വേണ്ടി സെൽഫ് കെയറിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്. 6 മണിയാകുമ്പോൾ നമ്മളെ പ്രാക്ടീസ് കഴിയും. പിന്നെ 6 മണിക്ക് ശേഷമുള്ള നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഷെഡ്യൂൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു 1/2 മണിക്കൂർ മുന്നേ എണീക്കുക. തുടക്കമായതുകൊണ്ട് ബിഗിനിങ് പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും സെന്റർ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസ് നമുക്ക് കിട്ടും യൂട്യൂബിൽ നിന്നും മറ്റും. അത് സെലക്ട് ചെയ്ത് ആദ്യം വീഡിയോ ഇട്ട് കാണരുത്, ആദ്യം വീഡിയോ കാണുക. കണ്ടിട്ട് ആ നമുക്ക് പറ്റുന്ന രീതിയിലാണോ ആ ഇൻസ്ട്രക്ടർ ചെയ്യുന്നത് നോക്കണം. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറിനകത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കിയ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒന്ന് ചെയ്യുമ്പോഴും നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരണമെന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. എത്ര കുനിയാൻ പറ്റുമോ അത്രയും കുനിയുക, എങ്ങനെ കിടക്കാൻ പറ്റുമോ അങ്ങനെ കിടക്കുക. ഒരു 3-4 മാസം എടുക്കും നമ്മളെ ശരീരം ഫുള്ളൊന്ന് ഫ്ലെക്സിബിളായി വഴക്കം വന്ന് വരാനായിട്ട്. എപ്പോഴും വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എന്നോട് ചോദിച്ചു എൻ്റെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടാകുമോ, അത് തുടക്കത്തിൽ കാണും. അതായത് ഏതൊരു പ്രാക്ടീസ് ചെയ്തിരുന്നാലും കാണുമല്ലോ, അത് തന്നെയാണ്. പിന്നെ എന്ത് സമയം വന്നാലും മുടങ്ങാൻ പാടില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം അല്പസമയം ചെയ്യാനായിട്ട് നോക്കണം. ഇനി നമ്മളുടെ പ്രാക്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, കാരണം എല്ലാം ബോർഡർ ലൈനിലാണെന്ന് പറഞ്ഞു, ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രാണായാമയും റിലാക്സേഷനും. കാരണം നിങ്ങളുടെ ഫീൽഡ് പ്ലസ് നിങ്ങളുടെ ജീവിതശൈലി, പിന്നെ നമ്മളെ ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം കാരണം സ്ട്രെസ് കൂടുതലാണ്, കോർട്ടിസോൾ ലെവൽ കൂടുതലായിരിക്കും. അത് കുറയ്ക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് പ്രാണായാമയാണ്, ശ്വസന ക്രിയകളാണ് ചെയ്യേണ്ടത്. അത് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് തുടങ്ങാം. പിന്നെ നടക്കാൻ പോകുന്നു

0: അത് മുടങ്ങരുത്. അത് ഇപ്പോഴാ നടക്കാൻ പോകുന്നത്? രാവിലെയാണോ?
1: രാവിലെയാണ് പോകുന്നത്.
0: അത് 6 മണിക്ക് ശേഷമായിരിക്കുമോ പോകുന്നത്? എങ്ങനെയാണ്?
1: 6:30 to 7 മണി.
0: എക്സ്ട്രാ ടൈം എടുത്തല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്? അപ്പൊ ആ നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ പോട്ടെ. കുറഞ്ഞത് 45 മിനിറ്റ് നടക്കണമെന്നാണ്, അത് വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുന്ന 45 മിനിറ്റ്. അത്രയെങ്കിലും നടന്നാലേ നടക്കുന്നതിനോട് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 3 മാസം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്തു നോക്കിയൊക്കെ എല്ലാം നോർമൽ ആയിരിക്കും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ പറ്റില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രീതി പറയുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉള്ള സ്ട്രെസ് കുറഞ്ഞു കിട്ടും. ഓക്കെ, ശരി, താങ്ക് യു.
2: വിളിച്ചതിന് നന്ദി. മാഡം, ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറിനും മൊബൈലിനും മുന്നിലും ഇതുപോലെ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ നമ്മൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗത്തോളം അതിന് മുന്നിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ശ്രോതാവിനെ പോലെയുള്ള മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ ഡിജിറ്റൽ യൂസ് ഭയങ്കര കൂടുതലാണ് മാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഇപ്പൊ അടുത്ത് വരുന്ന യങ്സ്റ്റേഴ്സ്, അതായത് പ്രത്യേകിച്ച് ഈ ഒരു സ്കൂൾ ഗോയിങ്, കോളേജ് ഗോയിങ് കുട്ടികൾ കാണുന്ന പാനിക് അറ്റാക്ക്, അവർ വിചാരിക്കും ടെൻഷൻ സ്ട്രെസ് കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇത് അതല്ല. കാരണം ഇത് ബ്രെയിനിന് എഫക്ട് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ എണീറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന ഫോൺ എടുത്ത് വാട്സപ്പ് നോക്കും ഭൂരിഭാഗം പേര്. അത് കഴിഞ്ഞ് നേരെ അത് ഇൻസ്റ്റയിലോട്ട് പോകും. സോ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബ്രെയിൻ ഒന്നും ക്യാച്ചപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കേട്ടുകൊണ്ട് കുറച്ച് നേരം ഇരുന്നാലേ അത് ബ്രെയിൻ സെൻസ് ചെയ്തെടുക്കുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇൻസ്റ്റ ആയിരുന്നാലും ഏതിരുന്നാലും യൂട്യൂബ് ആണെങ്കിലും നമ്മൾ ഫോർവേഡ് അടിച്ചാൽ കാണുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബ്രെയിനിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ബ്രെയിന് നമ്മളുടെ സന്തോഷ ഹോർമോണോ അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് കുറയും. അതാണ് ഈ പാനിക് അറ്റാക്കിലേക്ക് വരുന്നത്. ഇതിന് നമുക്കൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ് ബാത്റൂമിലോ അല്ലെങ്കിൽ പല്ല് തേക്കുന്നതിനോ മുന്നോടിയായിട്ട്, അതായത് കട്ടിലിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസാണ്, ഫിംഗേഴ്സ് വെച്ചിട്ടുള്ളതാണ്. അതിന് ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് എന്ന് പറയും. അത് നമ്മൾ ചെയ്യണം ഒരു 10 മിനിറ്റ്. എന്നിട്ട് മാത്രമേ പല്ല് തേക്കാവൂ. അതിനുശേഷം മാത്രമേ നമുക്ക് നോക്കണം. ജോലി സംബന്ധമായിട്ട് വാട്സപ്പ് മെസ്സേജാണ് ഇപ്പം എല്ലാവരും ഇടുന്നത്. കാരണം നമ്മൾ രാവിലെ കാണണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അപ്പം ഈ ഒരു സമയം കഴിഞ്ഞിട്ടേ നമ്മൾ പതുക്കെ അതിലേക്ക് പോകാവൂ. അപ്പം അത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും.
2: ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ളതാണ്?
0: സിമ്പിൾ ഫിംഗർ എക്സസൈസ് ആണ്. നമ്മളെ തള്ളവിരൽ കൊണ്ട് എല്ലാ വിരലിനെ ചൂണ്ടുവിരൽ തൊടുക. പക്ഷെ അത് തൊടുന്ന വളരെ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ ഈ ചൂണ്ടുവിരൽ തൊട്ട അറിയണം, സെൻസ് ചെയ്യണം. അടുത്ത നടുവിരൽ തൊടുന്നു എന്ന് സെൻസ് ചെയ്യണം, മോതിരവിൽ തൊടുന്ന സെൻസ് ചെയ്യണം, ചെറുവിരൽ തൊടുന്ന സെൻസ് ചെയ്യണം. ഇത് വലത്തെ കയ്യിൽ നിന്ന് ചെയ്യുന്ന അതേ സമയത്ത് ഇടത്തെ കയ്യിലും ചെയ്യണം. സെയിം ഫിംഗേഴ്സ് ആയിരിക്കണം. അത് സിമ്പിൾ എക്സാമ്പിൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വിരലിലൊക്കെ കുറെ വെട്ട് കണ്ടില്ലേ, അപ്പോൾ ഒരു 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം, നടുഭാഗം, കീഴ്ഭാഗം കൗണ്ട് ചെയ്യുന്ന പോലെ. അപ്പം രണ്ട് കയ്യിലും ഒരേ സമയത്ത് നമ്മൾ ചെയ്യുക ഒരേ രീതിയിൽ. ഇതൊരു സിമ്പിൾ എക്സസൈസ് ആണ്. ഇതുപോലെ കുറെ എക്സസൈസസ് ഉണ്ട് നമുക്ക്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ മാഡം,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: ആലപ്പുഴയിൽ നിന്ന് രാജേഷാണ്.
2: ആ നമസ്കാരം, ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: നമസ്കാരം രാജേഷ്.
3: മാഡം, എനിക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്, അതായത് ക്രോൺസ് ഡിസീസ് എന്നുള്ള അസുഖം. അത് നമ്മുടെ വായു മുതൽ എത്തും വരെയുള്ള ഭാഗങ്ങളെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. കുടലിന് ശക്തി കിട്ടുന്ന അല്ലെങ്കിൽ എന്താ അതിന് പറ്റുന്ന യോഗയായിട്ട് എന്താണ് ഉള്ളത്?
0: ഇത് ആക്ച്വലി ഒരു ഇൻഫ്ലമേഷൻ ഡിസീസ് ആണ്. അപ്പോൾ ഇതിന് പർട്ടിക്കുലർ ആയിട്ട് നമുക്കൊരു സ്പെസിഫിക് ആസനാസ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിലെ അഗ്നി, വൻകുടലിനൊക്കെ ഉണ്ടാകുന്ന അഗ്നിയുണ്ട്, ഡൈജസ്റ്റീവ് ഫയർ ഇല്ലേ, അത് ഇമ്പ്രൂവ് ആകും. അപ്പൊ അത് നമ്മളുടെ കണ്ടീഷന് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗിക്പരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുക. അതായത് ഇപ്പം കുമ്പളങ്ങ ജ്യൂസ് പോലെ ഒക്കെയുള്ള pH കുറഞ്ഞ ആൽക്കലൈൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാകും. അതായത് നമുക്ക് ഈ കുമ്പളങ്ങ ജ്യൂസ്, മാതളങ്ങ ജ്യൂസ്, വെള്ളരിക്ക ജ്യൂസ് അങ്ങനെയുള്ള ജ്യൂസുകൾ. അതിനോടൊപ്പം തന്നെ കൂളിംഗ് പ്രാണായാമാസം ഉണ്ട്. അതായത് പല്ലുകൾ കടിച്ചു പിടിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ കൂടെ ശ്വാസം എടുത്ത് മൂക്കി കൂടെ ശ്വാസം വിടുന്ന ശീത് സദന്ത, അല്ലെങ്കിൽ ശീത്കാരി എന്ന് പറയും അതിന്. പിന്നെ നാക്കിനെ മേലോട്ട് മടക്കി രണ്ട് സൈഡിൽ കൂടെ ഉള്ള ദ്വാരത്തിൽ കൂടെ ശ്വാസം എടുക്കും. അപ്പൊ അത് മുക്കി കൂടെ ശ്വാസം. ഇത് രണ്ടും കൂളിംഗ് പ്രാണായാമയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രാണായാമ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന എക്സസ് ആയിട്ടുള്ള ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ട് വൺ ഓഫ് ദ റീസൺ ആയി അസുഖം വരുന്നത്. അപ്പൊ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇല്ല ഇല്ല, കാരണം ശ്വസനത്തിന്റെ കൂടെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന നശിച്ചു പോയ കോശങ്ങളിലേക്ക് പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ്. അത് ശ്വാസത്തിൽ കൂടെയാണ് ഈ ഓക്സിജൻ നമ്മളെ ശരീരത്തിൽ വരുന്നത്. ആ ശ്വാസത്തിൽ കൂടെ വന്ന് അത് ബ്ലഡിലുമായിട്ട് പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്ത് ഈ ഓരോ കോശങ്ങളിലായിട്ട് എത്തും. അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. അതിന് പ്രാണായാമയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്.
2: ശരി, താങ്ക് യു. വിളിച്ചതിന് നന്ദി. മാഡം, പലരും യോഗയെ ഒരു ശാരീരിക വ്യായാമം, ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമായിട്ടാണ് കാണുന്നത് എന്ന് തോന്നുന്നു. ഇപ്പൊ യോഗയും സാധാരണ ജിം വർക്കൗട്ടുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒന്ന് പറയാമോ?
0: പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അവയർനെസ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെന്റും അവെയർ ആയിക്കൊണ്ടാണ് ചെയ്യുന്നത്. അസമയം ജിം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇച്ചിരി വെയിറ്റോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടിങ് നമ്പേഴ്സ് കൂടും. അതായത് ഇപ്പൊ ഇത്ര ഇതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത്ര സെറ്റ് ഓഫ് സീരീസ് ചെയ്യണം എന്നാണ്. പക്ഷെ അതേസമയം യോഗയിൽ അങ്ങനെയല്ല. യോഗയിൽ നമ്മൾ പറയുന്ന വെച്ചാൽ നമ്മൾ നോക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത്. ജിം എക്സസൈസ് കൂടുതലും ചെയ്യുന്ന നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയ്ക്കാനോ ഒക്കെ ആയിരിക്കും. ഇനിഷ്യൽ ഡേയ്സിൽ നല്ലതാണ്, കാരണം നമ്മൾ എക്സസൈസ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ജിം എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ യോഗ എന്ന് പറയുന്നത് അതല്ല. ഓവറോൾ നമ്മുടെ ശരീരത്തിന്റെ പുറമേ കാണുന്ന ഈ മസിൽ മാസ് മാത്രമല്ല, ഉള്ളിലുള്ള നമ്മുടെ അവയവങ്ങളുടെ ആരോഗ്യവും നിലനിർത്താനായിട്ട് നമുക്ക്, ഹൃദയമായാല ലിവർ ഇതിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ടും നമുക്ക് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും ഈ ഓക്സിജൻ റിലേറ്റഡ് ആണ്, കാരണം ഈ ഓക്സിജനാണ് ഹീലിംഗ്. അത് ശരീരത്തിലെത്തുന്നത് ശ്വാസം വഴിയാണ്. പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ പ്രാക്ടീസിലും ബ്രീത്തിങ് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അത് തന്നെയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്.
2: അപ്പൊ നമുക്കൊരു പ്രോപ്പർ ഓക്സിജൻ ഇൻടേക്കിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ പ്രാണായാമം എന്നുള്ള അല്ലെങ്കിലും ഡീപ് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പറയാമോ?
0: സിമ്പിൾ ആണ്. ഒരു കൈ നമ്മൾ വയറ്റി വെക്കണം, ഒരു കൈ നെഞ്ചി വെക്കണം. നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം അത് കംപ്ലീറ്റ് എല്ലാ ലോബ്സിലും എത്താൻ വേണ്ടിയിട്ട് രണ്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ വയറ് വീർപ്പിച്ചു കൊടുക്കണം. വയറിൻ്റെ അകത്ത് ശ്വാസം പോവില്ല, പക്ഷെ വയറ് വികസിപ്പിക്കുമ്പോൾ ആ ഓർഗൻസ് ചെറിയൊരു തോതിൽ ഒരു ഡയഫ്രം ഒന്ന് താന്നു വരും. അപ്പോൾ ചെസ്റ്റിലെ സ്പേസ് കൂടും, ലങ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടി നമുക്ക് സ്പേസ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, പതുക്കെ വയറ് വികസിപ്പിക്കുന്നു. അടുത്തത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എയർ എടുക്കുന്ന ശ്വാസം ലങ്സിൽ ഫില്ല് ചെയ്യുന്നു, ചെസ്റ്റ് ലിഫ്റ്റപ്പ് ആകുന്നു, ഷോൾഡർ പുറകിലേക്ക് ആകുന്നു. അപ്പോൾ ഫില്ലായി. ശ്വാസം വിടുമ്പോൾ ആദ്യം തോള് റിലീസ് ചെയ്യുക, ചെസ്റ്റ് താക്കുക, വയർ ഉള്ളിലേക്ക് പോവുക. ഇതാണ് ഡീപ് ബ്രീത്തിങ്. ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടുന്നതാണ്. ഇതിനെ നമ്മൾ സുഖ പ്രാണായാമ എന്ന് പറയും.
2: എല്ലാ പ്രായം
0: എല്ലാവർക്കും ഏത് അസുഖത്തിനും ചെയ്യാം.
2: ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് റൊട്ടീൻ ഉണ്ട്. അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യണം, ആൻസൈറ്റി മാനേജ് ചെയ്യണം, മെന്റൽ ഹെൽത്ത് നോക്കുന്നുണ്ട്. ആൾക്കാർക്ക് അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ എക്സസൈസും നമ്മൾ വളരെയധികം കഠിനകരമായിട്ട് ചെയ്യുമ്പോൾ അതും ഒരു സ്ട്രെസ് ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നില്ലേ?
0: വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം എക്സസൈസ് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന യോഗ പ്രാക്ടീസ് പോലും നമ്മളെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ അത് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് സമ്മർദ്ദമാണ്. അതായത് റബ്ബർ ബാൻഡ് വലിച്ച് വലിച്ച് വലിച്ച് വിടുന്ന പോലെയാണ്, പിന്നെ തിരിച്ചത് പഴയ ഷേപ്പിൽ വരത്തില്ല. അപ്പൊ അത്രയും വലിയാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ, ടെയർ ആൻഡ് വെയർ ആണോ ഉണ്ടായത്, അതെല്ലാം നമ്മളെ ശരീരത്തിലുണ്ടാകും. അത് ഇൻഡയറക്ട്ലി നമ്മളുടെ ഒരു പെർസെപ്ഷൻ, നമ്മളൊരു മാനസിക ലെവലിനെ ബാധിക്കും. കാരണം നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് വന്ന് നമ്മളെ സ്വഭാവം മൊത്തത്തിൽ മാറും. നമ്മൾ പണ്ടത്തെ ഒരു ശാന്തരായിട്ടുള്ള ഒരാളാകില്ല. അവിടെയാണ് ഈ യോഗയിലെ ധ്യാനത്തിനും ധാരണാ ധ്യാന എന്നൊക്കെ പറയുന്ന ടെക്നിക്കിനുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ ഇപ്പം അത് വളരെ ഒരു ആസനയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. നേരത്തെ മാം പറഞ്ഞല്ലോ, ഒരു ഫിസിക്കൽ പ്രാക്ടീസിലേക്ക് മാത്രം പോവാതെ നിങ്ങളുടെ മെന്റൽ, അതായത് ഇപ്പം സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ അത് പ്രാണായാമം ചെയ്ത് റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് ധാരണ ടെക്നിക്സ് കോൺസെൻട്രേഷൻ ടെക്നിക്സ് ഉണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ പൂർണ്ണമായിട്ട് ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സുകൊണ്ടും കുറച്ചൊരു യൗവനം നമുക്ക് നിലനിർത്താൻ സാധിക്കും.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: എന്റെ പേര് രവീന്ദ്രൻ, കോട്ടയം നട്ടാശ്ശേരി.
2: ഓക്കെ, നമ്മോടൊപ്പം ഡോക്ടർ വസുന്ധര വി ആർ ഉണ്ട്, സംസാരിച്ചോളൂ.
4: സാറേ നമസ്കാരം.
0: നമസ്കാരം
4: സാറേ, ഞാനൊരു ടൈലറാണ്. എനിക്ക് 73 വയസ്സാണ്. ഞാൻ 2020 എനിക്ക് ക്യാൻസർ വന്നായിരുന്നു. അത് അടിവയറ്റിലായിരുന്നു, വൻകുടലിലെ ക്യാൻസർ. അന്നൊക്കെ ഞാൻ പ്രാണായാമ യോഗ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അത് ഉണങ്ങാൻ താമസിക്കും, പിന്നെ ഈ ഹെർണിയായി. അതും കുഴപ്പമില്ല, ഞാനൊന്നും മരുന്നൊന്നും കഴിക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷം ജൂലൈയിൽ എനിക്ക് ഒരു ബ്ലോക്ക് വന്നു, അതിനെ ടെൻഡ് ഇട്ടു. അതിന് ശേഷം ഞാൻ യോഗ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നതിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
0: ടെൻഡ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കഠിനമായിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യരുത്. കാരണം നമുക്ക് വളരെ ലഘുവായിട്ടുള്ള താടാസനം, അർദ്ധകടി ചക്രാസനം അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്യാവും. പിന്നെ ഒരു ആസന കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിലനിർത്തിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മൾ പിടിച്ചു വെക്കത്തില്ലേ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയം കുറയ്ക്കണം. അതൊന്ന്. രണ്ടാമത് പ്രാണായാമം എല്ലാം ചെയ്യാം, പക്ഷേ ശ്വാസം പിടിച്ചു വെച്ച് പ്രാണായാമം ചെയ്യരുത്. കുംഭകം ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ ഇതിനെക്കാട്ടും കൂടുതൽ ഇപ്പൊ ഈ വയസ്സും ഈ കണ്ടീഷനും കൂടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിലാക്സേറ്റീവ് ആസനങ്ങളുണ്ട്. അതായത് നിലത്ത് നമ്മൾ ശവാസന പോലെയുള്ള പോസ്റ്ററിൽ കിടന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്കുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രാക്ടീസുകൾ കുറച്ച് കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ
4: ഇല്ല ക്യാൻസർ വന്നു അതിനുശേഷം വന്ന ട്രീറ്റ്മെന്റിൽ എനിക്ക്

0: ഇല്ല. എനിക്ക് 2025 ജൂലൈ ഇതുപോലെ തന്നെ ബ്ലോക്ക് വന്നപ്പോഴാണ് അന്നേരം ട്രീറ്റ്മെന്റിന് ശേഷമേ മരുന്നുകളൊക്കെ അടിക്കുന്നുള്ളൂ.
1: ആരോഗ്യാവസ്ഥക്കനുസരിച്ച് ചികിത്സ എടുക്കണം, അതിനോടൊപ്പം കൊണ്ടുപോകേണ്ട ഒരു പ്രാക്ടീസാണ് യോഗ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു മാറ്റമുള്ള സന്തോഷകരമായ കാര്യമാണ്. അത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സയും കൂടെ എടുക്കാൻ നോക്കണം കേട്ടോ.
0: ഞാൻ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചത് എനിക്ക് റേഡിയോയുടെ ഉപയോഗം കാരണമാണ്. ഡോക്ടറോട് ചോദിക്കാനുള്ള പണ്ട് കൃഷ്ണൻ ഡോക്ടറുടെ പ്രഭാഷണം കേട്ട അന്നാ എനിക്ക് സംശയം തോന്നി. ഞാൻ ഈ ചെക്കപ്പ് ഇതിന് മുൻപിടുന്നുണ്ട്. അങ്ങനെ അത് കാരണം എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടിയത്. അതുകൊണ്ടാണ് ഇന്നും വിളിച്ച കാര്യം.
1: സന്തോഷം.
2: ഇത് തന്നെയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശവും.
0: 10-22 വർഷം മുമ്പ് ഞാൻ ഈ ഡോക്ടർ കൃഷ്ണനാരായണൻ അദ്ദേഹത്തിന്റെ ക്യാൻസറിലെ ഡോക്ടർ ചോദിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേട്ടതുകൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മോചനായത്.
2: ഓക്കെ, അറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ ശ്രോതാക്കൾക്ക് ആരോഗ്യപരമായ വിഷയങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികളുടെ ഉദ്ദേശം. അത് പ്രയോജനപ്പെടുത്തി എന്നറിയുന്നതിൽ സന്തോഷം. മാഡം, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പം PMOS, തൈറോയിഡ്, ആർത്തവ വിരാമം തുടങ്ങിയ ഘട്ടങ്ങളിൽ യോഗ എങ്ങനെ തുണയാകുന്നു? ഇപ്പൊ മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് എങ്ങനെയാണ് യോഗ സഹായകരമാകുന്നത്?
1: ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പം PCOMS ആയിരുന്നാലും ഇറഗുലർ മെൻസ്ട്രേഷൻ ടൈമിങ് എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ലെവൽ, പലരും ഇപ്പൊ ജോലി ചെയ്യുന്നവരാണ്, ഇപ്പൊ കുടുംബക്കാരെയും നോക്കണം ജോലിക്കാരെയും നോക്കുമ്പോൾ സ്ട്രെസ് കൂടുതലാണ്. ഇപ്പൊ നമ്മളുടെ പാർട്ണർ ആയിരുന്നാലും ഭർത്താവ് ആയിരുന്നാലും അവർ പറയുന്നത് ഇത് ചെറിയ ഇഷ്യൂ അല്ലേ എന്ന് ചോദിക്കും. പക്ഷെ നമ്മളിൽ കടന്നു പോകുന്ന ആ സ്ട്രെസ് ഹോർമോൺ ചേഞ്ചസ് ഒരു മാസത്തിൽ 4 പ്രാവശ്യമാണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നത്, ഹോർമോൺസ് ചേഞ്ച് ആകുന്നത്. ആ ഷിഫ്റ്റിംഗ് ഓഫ് ഹോർമോൺസ് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് ഇപ്പം വളരെ ലഘുവായിട്ട് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ദേഷ്യം വരില്ല, ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതല്ല, വരും. പക്ഷെ ആ വന്ന് അടുത്ത സെക്കൻഡിൽ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് പോകാൻ പറ്റുന്ന അവിടെയാണ് നമ്മളുടെ വിജയം. അതിൽ യോഗയുടെ പ്രാധാന്യം വളരെ കൂടും. എന്റെ പേഴ്സണൽ കാര്യമായിരുന്നാലും അതങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു 40 വയസ്സ് കഴിയുന്ന സമയത്താണ് ഈ മെൻസ്ട്രൽ ചേഞ്ചസിന് ഇത്രയും വലുതായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ യോഗ ചെയ്യുന്ന വ്യക്തിയായിട്ട് കൂടിയും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എനിക്കെപ്പോഴാ മനസ്സിലാകുന്നത്. പേഷ്യൻസ് വന്ന് പറയുന്നതിനെക്കാട്ടി നമ്മൾ സ്വയം വരുമ്പോഴാണല്ലോ മനസ്സിലാക്കുക. പക്ഷെ ആ സമയത്തൊക്കെ എന്റെ കൂട്ടുകാരായിരുന്നാലും എനിക്ക് അറിയുന്നവരായിരുന്നാലും അവരോടൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഈ ഭയങ്കരമായിട്ട് ശാശ്വതമായിട്ടൊരു പരിഹാരം നമുക്ക് പറയില്ല, പക്ഷെ അവർ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഈ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അത് മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയില്ല, ഒരു കോൺസെൻട്രേഷൻ പ്ലസ് റിലാക്സേഷൻ ആണ്. ആ ഒരു ടെക്നിക്ക് നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു, പിന്നെ നമ്മൾ തന്നെ നമ്മളത് ചോദ്യം ചോദിച്ച് നമ്മൾ തന്നെ അതിൽ ഉത്തരം കണ്ടുപിടിക്കുക. ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ റിയാക്ട് ചെയ്തു, എന്തുകൊണ്ട് നീ റിയാക്ട് ചെയ്തു, അതൊക്കെ നമ്മളൊരു പ്രതിപക്ഷ ഭാവനം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് യോഗയ്ക്ക്. നമ്മൾ തന്നെ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ തന്നെ ആൻസർ ചെയ്യുന്നു, നമുക്ക് മുമ്പിൽ ഇരിക്കുന്ന ആളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇത് ഇങ്ങനെയാണ്, ഇതിനപ്പുറം നമ്മൾ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല എന്നൊരു ചിന്ത നമുക്ക് വരും. ഇതെല്ലാം നമ്മൾ യോഗയുടെ പ്രാക്ടീസിൽ കൂടെയാണ് വരുന്നത്. അല്ലെ, യമ നിയമ, അത് ഈ ആസന പ്രാണായാമക്കല്ലാതെ യമ നിയമ എന്ന് പറയുന്ന രണ്ട് സിമ്പിൾ ടെക്നിക്കുണ്ട്. യമ എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻ. നിയമ എന്ന് പറയുന്നത് ആ വ്യക്തി സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു യോഗി കൗൺസിലിംഗിന് വരുന്ന ഒരു ഭാഗമാണ് ചിത്തപ്രസാദനം, ഡെവലപ്പിംഗ് ക്വാളിറ്റി ഓർ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷണ, ഈ 4 ക്വാളിറ്റീസാണ്. ഈ 4 ക്വാളിറ്റീസ് നമ്മൾക്ക് ഏതിനൊക്കെ ചെയ്യണം? സുഖ, ദുഃഖ, പുണ്യ, അപുണ്യ. മൈത്രി എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സുഖമായിട്ടുള്ള, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യവും നീ അക്സെപ്റ്റ് ചെയ്യുക. കരുണ, ഇപ്പോൾ മുമ്പിലിരിക്കുന്ന ഒരാൾ ബുദ്ധിമുട്ടാണ്, നമുക്ക് അറിയുന്നവരാകാം അറിയാത്തവരാകാം, ഇഷ്ടപ്പെട്ടവരാകാം ഇഷ്ടപ്പെടാത്തവരാകാം, തന്നാൽ കഴിയുന്ന രീതി നമുക്ക് ദോഷം വരാത്ത രീതിയിൽ അവരെ പോയി ഹെൽപ്പ് ചെയ്യുക. എമ്പതി, കരുണ, എമ്പതി. മുദിത, ഒരാൾ നല്ല കാര്യം ചെയ്താൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവിടെ ഒരു ജലസി ഒന്നും ഈഗോയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്ട്രെസ്സായി, ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാകും. ഉപേക്ഷണം, നല്ല കൂട്ടുകാരനായിരിക്കും, ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും, അച്ഛനാകാം, അമ്മയാകാം, ഹസ്ബൻഡാകാം, മക്കളാകാം, പക്ഷെ അവരിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ എന്തെങ്കിലും ഒരു ശീലമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യണം. ഈ 4 ക്വാളിറ്റി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ഓരോ അവസരത്തിലും ഓരോ ഭക്ഷണത്തിലും ചിന്തിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു പരിധിവരെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
2: ആരാണ് വിളിക്കുന്നത്?
3: മാഡം, ചന്ദ്രൻ നായർ പേയാട്.
2: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംശയം ചോദിച്ചോളൂ.
3: ഡോക്ടർ നമസ്തേ.
1: നമസ്തേ
3: ഡോക്ടർ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതരം അസുഖങ്ങൾ കടന്നു വരുന്ന ഈ സാഹചര്യത്തില് ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിൽ വളരെയേറെ അഭിനന്ദനങ്ങളാണ്.
1: ഒപ്പം എനിക്കൊരു

0: കൂടെ പറയാനുണ്ട് മാഡം. പരമാവധി ശ്രമിച്ചിട്ട് പോലും ഒരു യോഗ ക്ലാസ്സിലേക്ക് 4 വൃദ്ധന്മാരെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, എന്നിട്ടത് വേണ്ടെന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സീനിയർ സിറ്റിസിന്റെ പെർസെന്റേജ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് മാഡം. അത് അതെന്താണ് അതിനെന്താ വെച്ചാൽ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ മാഡത്തിന്റെ വിലയേറിയ അഭിപ്രായം കൂടെ ഒന്ന് പറയണമെന്നാണ് എന്റെ അഭിപ്രായം.
1: മുതിർന്ന പൗരന്മാരിലെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്ത് വരിക എന്നുള്ളതാണ്. സ്വയം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വരും, അല്ലെങ്കിൽ അവരാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ അവർക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂട്ടായ്മയായിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മളാൽ പറ്റുമെങ്കിൽ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അതാണ് പ്രൈമറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ വണ്ടി അറേഞ്ച് ചെയ്യാൻ നമുക്ക് ധനനഷ്ടം ഉണ്ടാകും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ആഴ്ചയിൽ 2-3 ദിവസം, അതിൽ കൂടുതൽ വേണ്ട. നിങ്ങൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മൾ വന്ന് ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാം. നിങ്ങളുടെ തന്നെ ഏതെങ്കിലും വീട്ടിൽ മുറ്റത്തോ ടെറസിലോ നിങ്ങൾ എല്ലാവരും കൂടെ വരികയാണെങ്കിൽ, ഇപ്പൊ ഒരു 100 വീടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു 10-20 പേർക്ക് കൂടാൻ പറ്റുന്ന ഒരു വീടിൽ കൂടുക. നമ്മളായിട്ട് പോയി ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ വരും. അതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്.
0: മാഡം, ഈ പ്രായത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്താഗതിക്കാരും കൂടെ ഇതിനകത്തുണ്ട് മാഡം. മാഡം പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. അവർക്ക് യാത്ര ചെയ്ത് എത്താനുള്ള ബുദ്ധിമുട്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരിസരത്ത് തന്നെയാണ് മാഡം ഞങ്ങൾ എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. റെസിഡൻസ് ഏരിയയിൽ റെസിഡൻസിന്റെ കെട്ടണം, അപ്പൊ എന്ന് വെച്ചാൽ വന്നു പോകാമല്ലോ. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ അതിലേക്ക് വേണമോ?
1: അതെന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന യോഗ, കാരണം യോഗ ഒരുമിന്റെ തലകുത്തി നിൽക്കുക അല്ലെങ്കിൽ മാറ്റിൽ ഇരുന്ന് ചെയ്യണം. അപ്പൊ അവർക്ക് നമ്മൾ ഒരു ഫ്രീ ആയിട്ട്, നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, ഒരു ജനറൽ ആയിട്ട് ഒരു ക്ലാസ്, അതായത് ഈ രീതിയിലും നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. കാരണം കുറെ വേരിയേഷനിൽ നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അതിൽ പ്രാവീണ്യമുള്ള ഒരു യോഗ ഇൻസ്ട്രക്ടറിനെ അല്ലെങ്കിൽ യോഗ ഗുരുവിനെ കൊണ്ടുവന്ന് അവർക്ക് ആ രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, കസേരയിൽ ഇരുന്ന് ചെയ്യാം, തറയിൽ തന്നെ ഇരിക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് കുറച്ചും കൂടെ സ്വീകാര്യത കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്ലാസ്സിൽ
0: വരും.
1: ഓക്കെ, താങ്ക്
2: യു. മാഡം, കൃത്യമായ യോഗ പരിശീലനത്തിലൂടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ വെയിറ്റ് ലോസ് എന്നുള്ളൊരു ലക്ഷ്യത്തിലോട്ടാണല്ലോ ആൾക്കാർ കൂടുതൽ പേരും ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നു. അപ്പൊ പല ആൾക്കാരുടെയും ധാരണയോ തെറ്റിദ്ധാരണയോ ആണ് യോഗയിലൂടെ നമുക്ക് വെയിറ്റ് ലോസ് അങ്ങനെ അധികം സംഭവിക്കുന്നില്ല, ഫ്ലെക്സിബിലിറ്റി ആണ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഒക്കെയാണ് അതിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിലെ സത്യാവസ്ഥ എന്താണ്?
1: യോഗയിൽ കൂടി നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമാണ്. കാരണം നമുക്ക് ഒരു BMI റേറ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മളുടെ BMI ഓവർ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവരും. കൊണ്ടുവരുമ്പം തന്നെ മറ്റ് വ്യായാമ മുറയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് ടോൺ ചെയ്ത് കൊണ്ടുവരും, കൂടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ മസിലോ മാസോ അങ്ങനെയൊന്നും കാണത്തില്ല. പക്ഷെ നമ്മൾക്ക് മറ്റുള്ള ആളെക്കാട്ടിയും നമ്മൾ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, സ്റ്റാമിന കൂടുതലായിരിക്കും. അപ്പം എനിക്കൊരു 60 kg ആണ് എൻ്റെ വെയിറ്റ്, എൻ്റെ നോർമൽ വെയിറ്റ് എങ്കിൽ ഞാനൊരു 70 പോയി 60 വരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ 60 നിന്ന് അത് താഴത്തില്ല. കാരണം വെച്ചാൽ വളരെ മെലിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല, അത് യോഗയിൽ കൂടെ സാധ്യവുമല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ അവർ ഭക്ഷണം ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്ത് ചെയ്യുന്നവരാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ടോൺസിറ്റി ഓഫ് ദി ബോഡി, സ്റ്റാമിന ആൻഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഫ്ലെക്സിബിലിറ്റി. ഈ ഫ്ലെക്സിബിലിറ്റീൻ്റെ വേറൊരു പേരാണ് ഈ സ്റ്റാമിനയും സ്ട്രെങ്തും എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പം എനിക്കൊരു 60 kg, ഇതിൽ നിന്ന് എനിക്ക് 50 kg പോകാം അങ്ങനെ പറ്റത്തില്ല. ഞാൻ പട്ടിണി കിടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്, എവിടെ നിന്നാണ്?
3: പത്തനംതിട്ട ജില്ലയിലെ അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. 26 വയസ്സുള്ള സുകുമാരി.
2: ഓക്കെ, സംസാരിച്ചോ.
3: നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം, പറയണം.
3: എനിക്ക് 76 വയസ്സുണ്ട്. 18 കൊണ്ട് എന്റെ 2 കാലിനെ മുട്ടിന് വേദന, ഇപ്പൊ തേയ്മാനം ഉണ്ട്. ഞാന് ഈ ആയുർവേദ ആശുപത്രി കഷായവും അവിടുത്തെ ചികിത്സയിലൊക്കെ ഇരിക്കുക, എന്നിട്ടൊന്നും വലിയ കുറവൊന്നും കാണുന്നില്ല. ഇപ്പൊ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാലിന്റെ ഒരു കാലെടുത്ത് വെച്ച് വേറൊരു കാലം അങ്ങോട്ട് മാറ്റി വെക്കാൻ പ്രയാസം. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു യോഗ ചെയ്യാൻ?
1: നീരുണ്ടോ മുട്ടിന്?
3: നീരില്ല.
1: തേയ്മാനമാണോ?
3: തേയ്മാനോ.
1: രാവിലെ എണീക്കുമ്പോ നല്ല വേദന ഉണ്ടോ? മുട്ടുവേദനയൊക്കെ നന്നായിട്ടുണ്ടോ?
3: രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോ വലിയ വേദനയില്ല, ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുമ്പോ കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഒരു 1.5 ചെപ്പയിൽ അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴത്തെ കുറേ ഇരിക്കുന്ന കാലും മടങ്ങുന്ന കാലിന് ഭയങ്കര വേദന.
1: മുട്ടിന് തേയ്മാനം നന്നായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മുട്ടിന്റെ മുകളിൽ, അതായത് നമ്മളെ തൊടഭാഗത്തും കാഫ് മസിൽ ഭാഗവും ഇല്ലേ, അവിടെയുള്ള ഈ മുട്ടിനെ പിടിച്ചു വെക്കുന്ന ലിഗമെന്റ്സ് ഉണ്ട്, മസിലിനോട്ട് കണക്ട് ചെയ്ത് ലിഗമെന്റ്സ് ഉണ്ട്, അത് ഭയങ്കര വീക്കാണ്. അതുകൊണ്ടാണ് ഈ വേദന ഭയങ്കരമായിട്ട് നമുക്ക് നടക്കുമ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ ഈ വേദന ഭയങ്കരമായിട്ട് തോന്നുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ പറയുന്ന മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മുട്ട് എക്സസൈസുകളുണ്ട്. അത് യോഗ അല്ല, ശരിക്കും അതൊരു മുട്ടിന്റെ എക്സസൈസ് ആണ്. നമ്മൾ ടവല് ചുരുട്ടി മുട്ടിന്റെ അടിയിൽ വെച്ചിട്ട് പൂറ്റി മേലോട്ട് ഉയർത്തണം. അപ്പോ തൊടഭാഗത്ത് നന്നായിട്ട് ടൈറ്റ് ആവും. അങ്ങനെയുള്ള എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. കട്ടിലിരുന്ന് ചെയ്താൽ മതി. എന്നിട്ട് ഈ തറയെ തൊട്ടിരിക്കുന്ന ഈ ഉപ്പൂറ്റിനെ പതുക്കെ മെല്ലെ മേലോട്ട് ഉയർത്തണം. അപ്പൊ എന്ത് പറ്റും, നമ്മളുടെ കാൽമുട്ട് ടവലിലോട്ട് ഇങ്ങനെ പ്രസ്സാവും. അപ്പൊ നമുക്കൊരു ചെറിയൊരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ കൺട്രാക്ടിങ് പെയിൻ തോന്നും. ഒരു 5 സെക്കൻഡ് അത് ഇങ്ങനെ പിടിച്ചു വെക്കണം. അതിനുശേഷം പതുക്കെ ഉപ്പൂറ്റി താഴ്ത്തി വെക്കണം. അങ്ങനെ ഒരു 3-4 റൗണ്ട് ചെയ്യുക, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം. ഇത് ഫസ്റ്റ് സീരീസ് ആണ്. ഇത് ചെയ്യുമ്പോൾ ആ തേയ്മാനവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മസിലുകളുണ്ടല്ലോ, മുട്ടിന് മസിലുകൾ, അപ്പൊ ആ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിയറാണ്. ഒരുപാട് സംശയങ്ങൾ ആൾക്കാരുടെ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പം പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ശ്രോതാക്കളുമായിട്ട് സംവദിച്ച ഡോക്ടറിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.
4: ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.
5: ഹലോ ഡോക്ടർ,

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 30. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ലവ് ലെറ്റർ എന്ന ചിത്രത്തിനായി യേശുദാസും ബി വസന്തയും പാടിയത്. രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം KJ ജോയ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: അടുത്ത ഗാനം വിജയ് യേശുദാസ് പാടിയതാണ്. രചന ജിയോപോൾ, സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ. ചിത്രം മേപ്പടിയാണ്.

അടുത്ത ഗാനം അമൃത സുരേഷ്, നവീൻ, ജീമോൻ എന്നിവർ പാടിയതാണ്. ആഗതൻ എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇനി തിരയിപ്പൂക്കൾ കേൾക്കാം. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കാർത്തിക്, സുജാത എന്നിവർ പാടിയത് ചിത്രം ലവ് മാരേജ്.

0: തിരൈപ്പൂക്കൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 3 മണി.
1: ഡൽഹി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
3: എന്റെ പേര് ആരതി.
2: എവിടെയാ നാട്?
3: കൊട്ടാരക്കര, പൂവറ്റൂർ എന്ന് പറയും.
2: എന്ത് ചെയ്യുന്നു?
3: ബി എ സോഷ്യോളജി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ്.
2: എങ്ങനെയുണ്ട് പഠനമൊക്കെ?
3: ഇപ്പൊ എക്സാം ഒക്കെ ആണ്, ഇന്നൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാ.
2: എക്സാം ആയപ്പോഴാണ് നമ്മൾ റിലാക്സ് ആവുന്നത്.
3: വട്ട ഇപ്പൊ ഇരുന്നിരുന്ന്
2: ആരാ ഈ എക്സാം ഒക്കെ കണ്ടുപിടിച്ചത്?
3: അതാ അതാ
2: വല്ല കാര്യമുണ്ടോന്ന് കളിച്ചു കിടക്കേണ്ട. നമ്മളെ പിടിച്ച് ഓരോരോ ചോദ്യങ്ങൾ ചോദിപ്പിച്ച് ഉത്തരം പറയിപ്പിക്കണം.
3: മാനായിട്ട് ഒന്ന് കോളേജിൽ പഠിച്ചിട്ട് പോയേനെ. വിട്ട് മനുഷ്യന് വട്ടാവാൻ.
2: പക്ഷെ എന്ത് കഷ്ടമാന്നേ.
3: അതെ,
2: ഞാൻ പറയുന്ന പള്ളിക്കൂടി പോലും പോകരുത്.
3: ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങ്
2: നടക്കണം. അവന്റെ തൊട്ടിക്കായും മുള്ളിക്കായൊക്കെ പറിച്ചു തിന്നു.
3: പണ്ടത്തെ പോലെ
2: എന്തൊരു സുഖം. ആഹാ ആഹാ. ആരൊക്കെ ഉണ്ട് വീട്ടില്?
3: അമ്മ, അച്ഛൻ, ചേച്ചി.
2: എന്തെയ്യുന്നവരൊക്കെ?
3: അമ്മ എച്ചമ്മാണ്, അച്ഛൻ ലാബ് അസിസ്റ്റന്റ് ആണ്, ചേച്ചി ഇപ്പം ഗസ്റ്റ് ആയിട്ട് സ്കൂളുകളിലൊക്കെ പോകുന്നുണ്ട്.
2: അപ്പോഴേ ഈ പഠനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
3: അതിങ്ങനെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് റിലാക്സ് ചെയ്യണം. പിന്നെ പി എസ് സി അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കണം. എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരണ്ടേ?
2: നമ്മൾ ബസ്സിൽ കയറിയാതി എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേർന്നോളൂ.
3: അങ്ങനല്ല, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരണ്ടേ?
2: അങ്ങനെ
3: രക്ഷപ്പെടണ്ടേ?
2: ഉറപ്പായിട്ടും. അപ്പൊ ജീവിക്കണം. അപ്പൊ നമുക്ക് കോളേജിൽ പോകണം, പഠിക്കണം, പരീക്ഷ എഴുതണം.
3: അതെ,
2: വീണ്ടും ടെൻഷൻ.
3: എല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗം ഇല്ലയോ?
2: അതെ, നമ്മൾ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ പോവാണ്.
3: അതെ അതെ.
2: ആ പോക്കിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ?
3: കേൾക്കാം.
2: ഏത് പാട്ട് കേൾക്കാം?
3: എനിക്ക് ആലിൽ തലയുമായിട്ടൊരു.
2: എന്തുകൊണ്ട് ആ പാട്ട് ഇഷ്ടപ്പെട്ടെ?
3: എന്തോ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ബസ്സിലൊക്കെ പോകുമ്പോഴായാലും ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്.
2: അപ്പൊ നമുക്കൊന്നുകൂടെ കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: രജനി.
0: എവിടെയാ വീട്?
1: പൂന്തുറ.
0: എന്ത് ചെയ്യുന്നു?
1: സ്കൂളിൽ വർക്ക് ചെയ്യുന്നു.
0: എങ്ങനെയുണ്ട് സ്കൂൾ ജീവിതമൊക്കെ?
1: അടിപൊളിയാണ്.
0: ഈ ജോലിയും വീട്ടു ജോലിയും കൂടെ എങ്ങനെ മിംഗിൾ ചെയ്ത് കൊണ്ടുപോകും?
1: വീട്ടിൽ വരുമ്പോൾ വീട്ടിൻ്റെ രീതിയിലേ ചെയ്യുന്നു, സ്കൂളിൽ വരുമ്പോഴത്തേക്കും നമ്മളും കുട്ടികളും തമ്മിലുള്ള ബന്ധം മാത്രം.
0: എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ?
1: അതെ, തീർച്ചയായിട്ടും.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, പിള്ളേരുണ്ട്.
0: അപ്പൊ വീട്ടിലും നല്ലൊരു ജോലിയാണ്?
1: അതെ, തീർച്ചയായിട്ടും.
0: മൊത്തത്തിൽ ഉത്തരവാദിത്തങ്ങളാണ്?
1: ഇല്ല, അമ്മ ഉണ്ട്.
0: അപ്പൊ സഹായമുണ്ട്.
1: അതെ, തീർച്ചയായിട്ടും.
0: ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു രസകരമായ സംഭവം എന്തെങ്കിലും പെട്ടെന്ന് ഓർത്തെടുക്കാൻ നോക്കിയാൽ ഏതായിരിക്കും ഓർമ്മ വരുന്നത്?
1: പ്രവേശനോത്സവം ഉണ്ടല്ലോ, അതൊക്കെ മെമ്മറിയാണ്.
0: പല കളറിൽ ഒരുങ്ങി കുഞ്ഞുങ്ങൾ ഇങ്ങനെ വരുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ?
1: തീർച്ചയായിട്ടും.
0: തുടക്കകാലത്ത് കൊണ്ട് സ്കൂളിലേക്ക് ചേർക്കാൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും അയ്യോ എനിക്ക് ഇരിക്കണ്ടേ എന്ന് പറഞ്ഞ കരയില്ലേ?
1: അതെ, തീർച്ചയായിട്ടും. അങ്ങനെയുണ്ട്.
0: അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്ത് പോകും?
1: അതൊക്കെ ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യാനായിട്ട്, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും.
0: അപ്പോ ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം?
1: ചോറ് തന്നെയാണ്.
0: ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന കറി, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടത്തോടെ ഉണ്ടാക്കുന്ന കറി?
1: മീൻകറിയാണ്.
0: മീൻകറി എങ്ങനെ? തേങ്ങ അരച്ചാണോ അതോ കുടമ്പുളി ഇട്ട് വെക്കാം?
1: മീൻ മുളവിട്ട് വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം.
0: അടിപൊളി ടേസ്റ്റ് ആണ്. പൂന്തുറയാകുമ്പോ പ്രത്യേകിച്ച് നല്ല പച്ച മീൻ കിട്ടും അല്ലേ?
1: അതെ, അവിടെ കടലോര പ്രദേശമാണ്, നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടാറുണ്ട്.
0: അപ്പൊ ആ ഫ്രഷ് മീൻ തന്നെ മുളകിട്ടും കൂടെ വെക്കുമ്പോഴത്തേക്ക് ആഹാഹാ,
1: പിന്നെ ഒന്നും പറയണം, നാവില് കൊതി കയറും.
0: വെച്ചിരിക്കുന്ന സമയമാണ്.
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ പാട്ട് കേൾക്കുന്ന ആളാണെന്ന് പറഞ്ഞു. നമ്മുടെ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
1: സമ്മറിൻ ബദലേമിൽ എത്രയോ ജന്മമായി.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മളിപ്പം ഒരു സുഹൃത്ത് വിളിച്ചേരുകയാണ്. എന്താണ് പേര്?
1: അമൃത് കിരൺ.
0: എന്ത് ചെയ്യുന്നു അമൃത്?
1: PG സെക്കൻഡ് ഇയർ പഠിക്കുന്നു.
0: ഏതാ സബ്ജക്ട്?
1: പൊളിറ്റിക്കൽ സയൻസ്.
0: അപ്പൊ പഠനമൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ലക്ഷ്യം എന്താ?
1: മുന്നോട്ട് നെറ്റ് എഴുതുന്നുണ്ട്, SSC പോലുള്ള ജോബ് വേക്കൻസി ഒക്കെ നോക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നു.
0: എവിടെയാണ് നാട്?
1: ആലപ്പുഴ അരൂരാണ്.
0: പണ്ട് ഇന്നസെന്റ് ഒരു പാട്ടുണ്ടായിരുന്നു, ആലപ്പുഴ അരൂർ റോട്ടിൽ പുന്നകൽ പൂത്തു.
1: അതെ അതെ അതെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നുണ്ട്.
0: വ്യവസായ നഗരത്തിന്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് ചെക്കേറി. അപ്പോ എന്താ ഒരു അനുഭവം തോന്നുന്നത്?
1: നമ്മൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്, ട്രിവാൻഡ്രത്ത് വന്ന് സൂവൊക്കെ കാണാറുണ്ട് നമുക്ക്.
0: ആലപ്പുഴ കൂടുതലും കാഴ്ചകൾ കാണാൻ എങ്ങോട്ടാ പോവാറ്?
1: ആലപ്പുഴ കുട്ടനാട് പോവാറുണ്ട്, പിന്നെ ആലപ്പുഴയിലുണ്ട് ബോട്ടിങ്ങും സവാരിയൊക്കെ അവിടെയാണ് കൂടുതൽ.
0: കൂട്ടുകാർ നാട്ടിലാണോ ഇവിടെയാണോ ഇപ്പൊ കൂടുതൽ?
1: ഞാൻ എറണാകുളത്താണ്. ഇവിടെ ഇപ്പൊ വന്നത് ജസ്റ്റ് കറങ്ങാനും ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോകും, അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഒരു അവധിയായ കൊണ്ട് എക്സാം കഴിഞ്ഞേ ഉള്ളൂ, അപ്പൊ അതിന്റെ ഒരു അവധി കിട്ടി ഇങ്ങോട്ട് പോകുന്നു.
0: യാത്രകൾ ഇഷ്ടപ്പെടുന്ന രാജകുമാരനാണ്.
1: ആ തീർച്ചയായും, യാത്ര ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകണം. ബാംഗ്ലൂർ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇറങ്ങി നടക്കും. കസിൻസോ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും.
0: ഈ ചുറുചുറുക്കിന്റെ ഗുട്ടൻസ് എന്ന് പറയുന്നത് യാത്രകളാണ്.
1: ആ ഇടയ്ക്ക് യാത്ര ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ആകെ ഇരുന്ന് മുരടിച്ചു പോകുന്ന പറയാം.
0: ഇതിപ്പോ നമ്മുടെ മനസ്സിനെ ഫ്രഷ് ആക്കി നിർത്തും.
1: ആ അതെ അതെ, ഇടയ്ക്ക് എവിടെയെങ്കിലും പോകണം, നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ലല്ലോ. ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കണം.
0: യാത്രയെ സ്നേഹിക്കുന്ന ഈ ആളിനോട് ഒരു ഇഷ്ടഗാനം ചോദിച്ചാലേ അത് പറയും.
1: എന്തേ ഇന്നും വന്നില്ല.
0: ആര്?
1: അല്ല, പാട്ട്.
0: എന്നാ പാട്ട് വരട്ടെ കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ചന്ദന.
0: എവിടെയാ വീട്?
1: വീട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയൂർ എന്ന് പറഞ്ഞ അവിടാണ് വീട്.
0: ഭയങ്കര പ്രശസ്തമല്ലേ ആ സ്ഥലം?
1: അതെ അതെ, ഉത്സവം ഇപ്പൊ നടന്നോണ്ടിരിക്കയാണ് അവിടെ.
0: എന്നിട്ടാണ് ഇവിടെ വന്ന് നിക്കണത്? ഇങ്ങനെ
1: എക്സാമും ക്ലാസ്സസ് ഒക്കെ ആയോണ്ട് ഒരു വർഷത്തെ ഉത്സവം മിസ്സായി.
0: എക്സാം ഒക്കെ എന്നാ ഉണ്ടായത്? നമുക്ക് ഉത്സവമല്ലേ വലുത്?
1: ഉത്സവം എല്ലാ വർഷവും വരും, പക്ഷെ എക്സാം
0: വല്ലപ്പോഴൊക്കെ വരുള്ളൂ. നമ്മളവിടെയൊക്കെ എല്ലാ വർഷവും എക്സാം ഉണ്ട്.
1: എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആയോണ്ട് ഇവിടെ നിക്കുന്നു.
0: ജീവിത പ്രശ്നങ്ങളല്ലേ.
1: അതെ അതെ.
0: അപ്പൊ നമുക്ക് എക്സാം തന്നെയാണ് വലുത്. അടുത്ത വർഷം ഉത്സവം കാണാം.
1: അതെ അതെ.
0: വലുതും പേടിക്കാം.
1: അതെ അതെ.
0: പറത്തി കളിക്കാം.
1: അതെ അതെ.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയൻ.
0: എന്ത് ചെയ്യുന്നവരൊക്കെ?
1: അച്ഛന് ബിസിനസ് ആണ്, അമ്മ ഹൗസ് വൈഫ് ആണ്, അനിയൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ്.
0: കണ്ണൂരാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്, ഇവിടെയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്?
1: എനിക്ക് നാടും ഇഷ്ടമാണ്, ഇവിടെ പുതിയ സ്ഥലം ഇവിടെയും ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല.
0: ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ആദ്യമായിട്ട് നല്ല തിരക്കുള്ള സിറ്റി. ഇപ്പൊ ഞാൻ വില്ലേജിൽ നിന്ന് വരുന്നുണ്ട്, പ്രോപ്പർ വില്ലേജിൽ നിന്ന് വരുന്നുണ്ട്. എനിക്കിപ്പം കുറച്ചുകൂടി തിരക്കുള്ള സിറ്റി, പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ ആൾക്കാർ, പുതിയ ഫ്രണ്ട്സ്, പുതിയ എക്സ്പീരിയൻസസ്.
0: പെട്ടെന്ന് തന്നെ കൂട്ടുകാരെ കിട്ടിയോ?
1: കൂട്ടുകാരെ കിട്ടി, പെട്ടെന്ന് തന്നെ കിട്ടി. കോളേജിലായാലും നല്ല ഫ്രണ്ട്സ്, റൂംമേറ്റ് ആയാലും നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി.
0: കണ്ണൂരിന്റെ സ്ലാങ് ഒന്നും വരുന്നില്ലല്ലോ.
1: ഞങ്ങളുടെ അവിടെ കറക്റ്റ് കണ്ണൂർ സ്ലാങ് ഇല്ല. കൊട്ടൂർ ഭാഗത്ത് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുക.
0: പ്രശ്നമില്ല.
1: ഇല്ല, പ്രശ്നമില്ല.
0: അവിടെ എന്താ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്?
1: അവിടെ വീട്ടുകാര് ഉത്സവം മിസ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സ്. അങ്ങനെ
0: അവധിക്ക് നാട്ടിൽ പോകുമ്പോ കൂട്ടുകാരൊക്കെ കാണില്ലേ, അപ്പോഴ് എങ്ങനെ ആ ഒരു എൻജോയ്മെന്റ്?
1: ഞങ്ങള് പുറത്ത് സിനിമയ്ക്ക് പോവും, പുറത്ത് ചില്ലിയാൻ പോവും. അങ്ങനെ
0: വന്നടാ വന്നടാ ചന്ദന വന്നടാ എന്നൊക്കെ പറഞ്ഞു വരില്ലേ?
1: വരും വരും, എല്ലാരും വിളിക്കും, എത്തിയെന്നൊക്കെ ചോദിച്ചു. എന്തായാലും ഇപ്പം ഓണം ക്രിസ്മസിനൊക്കെ

0: പോകാറുള്ളൂ.
1: മൊത്തത്തിൽ ആഘോഷം തന്നെ ആഘോഷം.
0: അതെ അതെ ആഘോഷം.
1: ആഘോഷിപ്പിൻ ആഘോഷിപ്പിൻ. ആ ആഘോഷത്തിൽ നമുക്കൊരു പാട്ടും കേൾക്കാം.
0: ഓക്കെ ഓക്കെ.
1: ഏത് പാട്ട് കേൾക്കാം?
0: എനിക്ക് അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയിലെ
1: ഏതാളും
0: പൃഥ്വിരാജിന്റെ സിനിമയില്ലേ അയാളും ഞാനും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പൊ അതിലെ പാട്ട് തുള്ളിമഞ്ഞിനുള്ളിൽ നിന്ന പാട്ട് ഫേവറേറ്റ് പാട്ടാണ്. ആ പാട്ട്
1: പാടോ?
0: പാടത്തില്ല.
1: ആ കൂട്ടുകാർ പറഞ്ഞു പാടുന്നു.
0: ഇല്ല, ഒന്നാമത് ഇപ്പൊ സൗണ്ട് മോശമാണ്, പാടുന്നതും അത്ര വലിയ അടിപൊളിയല്ല.
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ പാട്ട് കേൾക്കാം.
1: കേൾക്കാം ശരി.

0: വിനോദ് കല്ലറ നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17 വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം: 9495964321, മറ്റൊരു നമ്പർ 9496565631. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്: 9496595631. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് June 28 ഞായറാഴ്ച രാവിലെ 11:00 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സ്വപ്നം എന്ന ചിത്രത്തിനായി വാണിജ്യറം പാടിയത് രചന ONV കുറുപ്പ്, സംഗീതം സലീൽ ചൌധരി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാർ ഈണം നൽകി. യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ഇനി ചിത്രം ചെപ്പ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. യൂസുഫലി കേച്ചേരിയുടെ രചന, MS ബാബുരാജിന്റെ സംഗീതം. ചിത്രം ഖദീജ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇനി സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിരുന്നല്ലോ. ഭാരതത്തിന്റെ പൌരാണിക പാരമ്പര്യം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് യോഗ. കേവലം കുറച്ച് ശാരീരിക വ്യായാമങ്ങൾ മാത്രമല്ല യോഗ, മറിച്ച് അത് നമ്മുടെ ശ്വാസത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുവാനും ആന്തരിക സൗഖ്യം നൽകാനുമുള്ള ഒരു ജീവിതചര്യയാണ്. തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജീവിതത്തിൽ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുവാൻ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോട് നമ്മെ ഇണക്കിച്ചേർക്കുവാൻ തീർച്ചയായും യോഗയിലൂടെ സാധിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ യോഗാദിന പ്രമേയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം വിളപ്പിൽ ശാല ആയുഷ് ആയുർവേദ NHM PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: നമസ്കാരം. ആരോഗ്യകരമായ വാർദ്ധക്യം അഥവാ യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അതായത്, വരുംകാല ജീവിതത്തിലെ ആരോഗ്യത്തെ മുൻനിർത്തി വേണം നാം ഇന്ന് ജീവിച്ചു തുടങ്ങുവാൻ എന്നുള്ളതിനെയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജീവിതശൈലിയോടൊപ്പം ആരോഗ്യരംഗവും ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരുപക്ഷേ സമൂഹത്തിൽ ചികിത്സയേക്കാളേറെ ചർച്ച ചെയ്യപ്പെടുന്നത് രോഗപ്രതിരോധ ഉപായങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചുമാണെന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തെ ഭീതിയിലാഴ്ത്തി കോവിഡും ഷിഗല്ലയും നിപ്പയും പോലുള്ള പലവിധ രോഗങ്ങൾ ആരോഗ്യരംഗത്തിന് തന്നെ ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നു. ഓരോ പകർച്ചവ്യാധിക്കും രോഗത്തിനും പ്രതിരോധ ഔഷധങ്ങളോ വാക്സിനുകളോ വികസിപ്പിക്കുക എന്നതും അത് ജനങ്ങളിൽ എത്തിക്കുക എന്നതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനായി പ്രായോഗികമായും ഫലപ്രദവുമായ മാർഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യപൂർണമായ ജീവിതശൈലി പിന്തുടരുക എന്ന ആശയം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇതിനായി അനേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിസര ശുചീകരണം, ആരോഗ്യകരമായ ഭക്ഷണശൈലി, മനസ്സിനും ശരീരത്തിനും ശരിയായ വ്യായാമം എന്നിങ്ങനെ പല വിഷയങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു. യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം ഏറുന്നതും ഇവിടെ തന്നെയാണ്. ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും പ്രയോജനപ്രദവുമായ അതും ചിലവ് കുറഞ്ഞതുമായ മാർഗവുമാണ് യോഗ പരിശീലനം. യോഗശാസ്ത്ര നിർവചനം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, യോഗ ചിത്തവൃത്തി നിരോധ എന്നതാണ്. അതായത്,

0: ഇത് മനസ്സിന്റെ അസ്വാഭാവിക സങ്കല്പങ്ങളെയും പ്രവൃത്തിയെയും തടയുക എന്നതാണ് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇത് ഒരു തത്വദർശനം അഥവാ ഫിലോസഫി, ചിന്താധാരയോ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിന്റെ വൃത്തികൾ അഥവാ പ്രവർത്തനങ്ങൾ നേർവഴിയിൽ കൊണ്ടുവരികയും അതുവഴി മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും വ്യക്തിത്വം തന്നെ ഗുണപരമായി മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചിന്തകളിൽ നിന്നാണല്ലോ പ്രവൃത്തി ഉണ്ടാകുന്നത്. സംശുദ്ധ വ്യക്തിത്വമുള്ള വ്യക്തിയുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇപ്രകാരമുള്ള വ്യക്തി ചിട്ടയോടെയുള്ളതും ഹിതമായതും അതായത് ശരിയായതും മിതമായതും അതായത് ലളിതമായതും ജീവിതശൈലി പിന്തുടരുകയും ഈ ഒരു വ്യത്യാസം അവരുടെ പ്രവർത്തന മികവിലൂടെ പ്രതിഫലിക്കുകയും അതാണ് യോഗയുടെ ഫലമായി പറയപ്പെടുന്ന കർമ്മകുശലത, അതായത് എഫിഷ്യൻസി അറ്റ് വർക്ക് എന്നൊക്കെ നാം പറയുന്ന ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ നാം കേൾക്കുന്ന യോഗ കർമ്മസു കൗശലം എന്ന ശ്ലോകത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ യോഗയിലൂടെ കർമ്മകുശലത അല്ലെങ്കിൽ എഫിഷ്യൻസി ആർജവമുള്ള ഒരു സമൂഹത്തെ ആരോഗ്യപൂർണമായ അവസ്ഥയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും. ഇവർ ഏർപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തനക്ഷമതയോടൊപ്പം ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിവിധ പ്രവൃത്തി മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യോഗ പരിശീലനം സാധ്യമാകുന്നത് വഴി ഇതിന്റെ ആത്യന്തിക ഗുണഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം മതപരമായ വിശ്വാസത്തെക്കുറിച്ചാണ്. ഒരിക്കലും യോഗ പരിശീലനം ഒരു പ്രത്യേക മതവിശ്വാസത്തെ അനുകൂലിക്കുന്നതോ പ്രതികൂലിക്കുന്നതോ അല്ല. ഇത് ഒരു സ്വതന്ത്ര ദർശനവും ജീവിതക്രമവുമാണ്. ഏത് മതവിശ്വാസം പിന്തുടരുന്നവർക്കും ഒരു മതവിശ്വാസവും ഇല്ലാത്തവർക്കും യോഗ പരിശീലനത്തിലൂടെ അതിന്റെ മാനസിക തലത്തിലുള്ള ഗുണഫലങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. നിർമ്മലമായ മനസ്സും ആരോഗ്യപൂർണമായ ശരീരവും നിലനിർത്തുക എന്നത് ഒരു വിശ്വാസക്രമങ്ങൾക്കും വിരുദ്ധമല്ലല്ലോ. ഇനി രോഗപ്രതിരോധത്തിലേക്ക് വരാം. പ്രധാനമായി രണ്ട് വിഭാഗങ്ങളിലാണല്ലോ രോഗങ്ങൾ നാം സമൂഹത്തിൽ കാണുന്നത്. ഒന്നാമത്തേത് വിവിധതരം പനികൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും രണ്ടാമത്തേത് ജീവിതശൈലീജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചേതര വ്യാധികളും. ഇവ കൂടാതെ ജനിതകമായ വൈകല്യങ്ങൾ കൊണ്ടും രോഗങ്ങളും മാനസിക രോഗങ്ങളും മാലിന്യജന്യ രോഗങ്ങളും പോഷകക്കുറവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പലവിധ രോഗാണുക്കളുടെയും രോഗകാരണങ്ങളുടെയും നടുവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും രോഗപ്രതിരോധ സജ്ജമാക്കി നിർത്തുക എന്നത് മാത്രമേ രോഗം വരാതിരിക്കുവാൻ മാർഗമുള്ളൂ. ഓരോ വ്യക്തിക്കും ഹിതവും മിതവും ശുദ്ധവുമായ ഭക്ഷണം, ശുദ്ധമായ ജലം, ശുദ്ധമായ വായു അതായത് പരിസര ശുചിത്വം, ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ് ഇവ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായും രോഗങ്ങൾ സ്പർശിക്കുകയേയില്ല. ഇവയിൽ രണ്ടു പ്രധാന ഘടകങ്ങൾ ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ് ഇവ പ്രദാനം ചെയ്യാൻ യോഗ പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്നത്തെ ജീവിതശൈലീജന്യ രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഹിതവും യുക്തവുമായ വ്യായാമത്തിന്റെ അഭാവമാണ്. വ്യായാമം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷണമായുള്ള ആയാമമാണ്. അതായത് പേശികൾക്ക് ശരിയായ ചലനം വഴി ബലപ്പെടുത്തുകയും ആയാസം അഥവാ സ്ട്രെയിൻ നേരിടാനുള്ള പ്രാപ്തി സ്വാഭാവികമായി ലഭിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് യോഗ പദ്ധതിയിലെ ആസനങ്ങൾ എന്ന പരിശീലനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ഉദാഹരണത്തിന്, ഭാരമെടുത്തപ്പോൾ നടുവിന് വിലക്കമുണ്ടായി എന്ന് വെക്കുക. കൂടുതലും അസ്വാഭാവികമായ പേശീവലിവ് മൂലമാണ് ഈ വേദന ഉണ്ടാകുന്നത്. എന്നാൽ സൂര്യ നമസ്കാരം, ഭുജംഗാസനം, മേരുദണ്ഡാസനം തുടങ്ങിയ ആസനങ്ങൾ ശീലിക്കുക വഴി പേശീബലം നേടിയെടുത്തിട്ടുള്ള വ്യക്തിക്ക് ഇപ്രകാരം വേദന ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്രകാരം ശ്വസനക്രിയകളും യോഗാസനങ്ങളും കൃത്യമായി ശീലിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധവും അലർജി കാരണവും ഒക്കെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുകയേയില്ല. ഇത് പല പഠനങ്ങളും വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രമേഹം, സ്ത്രീരോഗങ്ങൾ, സന്ധിഗത രോഗങ്ങൾക്കെല്ലാം ഔഷധങ്ങളോടൊപ്പം ചെറിയ രീതിയിൽ തുടങ്ങുന്ന സമയത്ത് അല്ലാതെയും ശീലിക്കാവുന്ന യോഗാസനങ്ങൾ ഏറെയാണ്. ഇതുവഴി രോഗസാധ്യത ഉള്ളവർക്ക് അത് വരാതെ തടയുവാനും രോഗമുള്ളവർക്ക് പ്രാഥമിക അവസ്ഥയിലുള്ളവർക്കും അതിന്റെ തീവ്രത കുറയ്ക്കുവാനും സാധിക്കും. യോഗചര്യയിലൂടെ നാം അറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ഒന്നാണ് കർമ്മസാമർഥ്യം, അതായത് നമ്മുടെ എഫിഷ്യൻസി. ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂളുകളിലും ബഡ് സ്കൂളുകളിലും വിവിധ കർമ്മ മേഖലകളിലും യോഗ പരിശീലനം നടപ്പിലാക്കി വരുന്നത്. ഇതുവഴി കർമ്മശേഷിയും ജീവിത നിലവാരത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. യോഗശാസ്ത്രത്തിൽ എട്ട് വിഭാഗങ്ങളിൽ ആസനങ്ങൾ എന്നത് ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരൊറ്റ വിഭാഗത്തിന്റെ ഗുണഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് നാം ഇതുവരെ പറഞ്ഞത്. ആസനങ്ങൾ കൂടാതെ യമനിയമാദികൾ, പ്രാണായാമം എന്നിവ നാം ബാഹ്യമായി അനുഷ്ഠിക്കേണ്ടവയാണ്. ഇതിൽ യമനിയമാദികൾക്ക് പ്രാധാന്യം ഏറെ കൊടുക്കേണ്ടതുമാണ്. അതായത് അഹിംസ, സത്യം, ശുചിത്വം, ഈശ്വര സമർപ്പണം എന്നിവയെല്ലാം പറയുന്നത് യമനിയമാദികളിലാണ്. ഇത്തരം ശീലങ്ങൾ വഴി മനസ്സിനെയും പ്രവൃത്തിയെയും നന്മയിലേക്ക് നയിക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം. പ്രാണായാമം എന്നത് പലവിധ ശ്വസനക്രിയകൾ വഴി പ്രാണശക്തിയെയും മനസ്സിനെയും ശക്തമാക്കുക എന്നതാണ്. ഇവ നാലും ശീലിച്ചു കഴിഞ്ഞവർക്ക് പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്നീ ആന്തരിക പരിശീലനങ്ങളും ശീലിക്കാം. ഇവയിൽ നമുക്ക് ഏവർക്കും പരിചിതമായത് ധ്യാനം എന്ന വിഭാഗമാണ്. പ്രത്യാഹാരം, ധാരണം തുടങ്ങിയ പരിശീലനങ്ങൾ വഴി മനസ്സിനെയും ചിന്തകളെയും പൂർണമായി കീഴടക്കിയ ഒരേ ഒരു ബിന്ദുവിൽ ഏകാഗ്രമാക്കി മനസ്സിനെ നിർത്തുകയാണ് ധ്യാനം. അല്ലാതെ വെറുതെ കണ്ണടച്ചിരുന്നാൽ ധ്യാനിക്കാൻ സാധിക്കില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ ആസനങ്ങളും പ്രാണായാമവും ധ്യാനവും മാത്രം പഠിക്കാനായി വരുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒന്ന്, യമനിയമാദികൾ പഠിക്കാതെ ആസനങ്ങളോ, അത് കഴിഞ്ഞാൽ പ്രാണായാമവും പ്രത്യാഹാരവും ധാരണവും പഠിക്കാതെ ധ്യാനമോ നമുക്ക് പഠിച്ചെടുക്കാൻ ഏറെ പ്രയാസമാണ്. ചിന്തകൾ പൂർണമായും ഈ അവസ്ഥയിൽ മാഞ്ഞു പോകുന്നു എന്നതാണ് ധ്യാനത്തിന്റെ സവിശേഷത. ഏറെ അഗാധമായ ധ്യാനാവസ്ഥകൾ തുടരുന്നവരുടെ ബോധം പൂർണമായും പ്രപഞ്ചശക്തിയിൽ ലയിക്കുന്നു. ഇതാണ് സമാധി എന്ന അവസ്ഥയായി നാം പറയുന്നത്. ഇതുതന്നെയാണ് യോഗയുടെ ലക്ഷ്യവും. ഇവയൊക്കെ തന്നെയും മനസ്സിനെയും ഉയർന്ന ബോധതലത്തെയും സംബന്ധിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആധി അഥവാ സ്ട്രെസ് വ്യാധിയായി മാറുന്ന ഈ കാലത്ത് മനസ്സിന്റെ വ്യാകുലതകളെയും ചിന്തകളെയും കുറേയെങ്കിലും ഇല്ലാതെയാക്കി ഉയർന്ന ബോധതലത്തെ പ്രാപ്തമാക്കാൻ സാധിച്ചാൽ അത് വ്യക്തികൾക്കും സമൂഹത്തിനും നൽകുന്ന ഉണർവും ആർജവും കർമ്മശേഷിയും അത്യന്തം പ്രയോജനപ്രദമായിരിക്കും. ശരിയായ മാർഗനിർദ്ദേശത്തോടെ മാത്രമേ യോഗ പരിശീലനം ശീലിക്കാവൂ എന്നതാണ് ഏറെ നിർബന്ധമായിട്ടുള്ള മറ്റൊരു കാര്യം. തെറ്റായ ചെറിയ രീതിയിലുള്ള പരിശീലനം പോലും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ യോഗ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന ഹിതവും മിതവും ലളിതവുമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിന് യോഗശാസ്ത്ര മൂല്യങ്ങൾ നമ്മെ സഹായിക്കും. അങ്ങനെ സന്തോഷപൂർണവും സംഘർഷരഹിതവുമായ അന്തരീക്ഷം നമ്മുടെ ഉള്ളിലും സമൂഹത്തിലും സൃഷ്ടിക്കാൻ യോഗദർശനം വഴി കഴിയും. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർവിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നുവെങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാകൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 4 മണി. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അനിൽ പനച്ചൂരാൻ രചന നിർവഹിച്ച ബിജുബാലന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണനും ശ്രേതയും പാടിയ ഗാനം. ചിത്രം സ്വന്തം ലേഖകൻ

ലൈഫ് ഓഫ് ജോസൂട്ടി ഈ ചിത്രത്തിലെ ഗാനമാണ് ഇനി നജീം അർഷാദും സംഗീത പ്രഭുവും പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം അനിൽ ജോൺസൺ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച എം കെ അർജുനന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം നായിക.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ശൃംഗാരവേലൻ എന്ന ചിത്രത്തിനായി റഫീഖ് അഹമ്മദ് രചിച്ച ഗാനം. ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതത്തിൽ പാടിയത് മധു ബാലകൃഷ്ണൻ.

0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333.
2: കാലചക്രം ഈ ചിത്രത്തിനായി യേശുദാസും പി സുശീലയും പാടിയ ഗാനം രചന ശ്രീകുമാരൻ തമ്പി സംഗീതം ജി ദേവരാജൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനമാണ് മുന്നേറ്റം എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനായി എസ് രമേശൻ നായർ രചിച്ച ഗാനം എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ പാടിയത് മധു ബാലകൃഷ്ണൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിനായി വാണി ജയറാമും ഇടവ ബഷീറും പാടിയത്. രചന അൻവർ സുബൈർ, സംഗീതം കെ ജെ ജോയ്.

0: ചലച്ചിത്രഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർവർ രാജിവെച്ചു. ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജി എന്നാണ് റിപ്പോർട്ട്. കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം വരെയുള്ള സൈക്ലിംഗ് ബൈ ദി സീ പരിപാടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ഡാറ്റയുടെയും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ പ്രധാന മുൻഗണനയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാന ഡാറ്റയ്ക്കായുള്ള സൈബർ സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലമേള 22 ഓഗസ്റ്റ് നടത്താൻ തീരുമാനം. MPമാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. തൊടുപുഴ നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ വ്യാപക വെള്ളക്കെട്ട്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിലെ പ്രധാന റോഡുകളും കവലകളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു 2-ാമത്തെ കേസിലും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. കോടതി നാളെ വിധി പറയും. സംസ്ഥാനമെമ്പാടുമുള്ള നാവിക വെറ്ററന്മാരുടെ സംരംഭമായ ഇന്ത്യൻ നേവൽ വെറ്ററൻ സൊസൈറ്റി തിരുവനന്തപുരം, പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ചാപ്റ്ററുകളിൽ യോഗദിന പരിപാടികൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ +1 2-ാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് തുടക്കമായി. 2-ാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 മണി വരെ പ്രവേശനം നേടാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിന് വേണ്ടി വേണുഗോപാൽ പാടിയ ഗാനമാണിനി. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബെനറ്റ് ആൻഡ് വീട്രാക്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സർവീസസ്
3: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
2: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
4: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം മനുവങ്കിൽ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: തൽസമയം ഒരു പെൺകുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. രചന BR പ്രസാദ്, സംഗീതം ശരത്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു.

0: മുറ്റത്തി ചക്കരമാവിഞ്ചുവട്ടിൽ.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അൻവർ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ ആലപിച്ച ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണി വരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ

യത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് MG ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം 'എ ഓട്ടോ'.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17 വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഒരു ഗാനം കൂടി കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് പ്രശാന്ത് പിള്ള ഈണം പകർന്ന് ഹരിചരണും പ്രീതി പിള്ളയും ആലപിച്ച ഗാനം ചിത്രം ചന്ദ്രേട്ടൻ എവിടെയാ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ രണ്ടാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തുടക്കമായി കഴിഞ്ഞു. ഈ സമയത്ത് വിരലൊടിച്ചു കുത്തിയാലും മുളയ്ക്കും എന്ന ചൊല്ല് നടീലിന് ഏറ്റവും അനുഗുണമായ സമയം മറ്റൊന്നില്ല എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്.

ഓണക്കാല പച്ചക്കറിക്കായുള്ള നടീലിന് നാടെങ്ങും തുടക്കം കുറിച്ചു കഴിഞ്ഞു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ മഴയും വെയിലും കാലാവസ്ഥയുമെല്ലാം പച്ചക്കറികൾ കരുത്തോടെ വളരാൻ സഹായിക്കും. ഓണത്തിന് സ്വന്തം വിഭവങ്ങൾ കൊണ്ടുള്ള സദ്യ മാത്രം മതിയോ? സദ്യ പോലെ പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി നമുക്കില്ലേ? അത്തപ്പൂക്കളം. അതിനുള്ള പൂ കൂടി സ്വന്തമായി ഉണ്ടെങ്കിലല്ലേ ഓണം പൂർണ്ണമാകൂ. നമ്മുടെ മുറ്റങ്ങളിലെ ഇത്തിരി സ്ഥലം പൂക്കൃഷിക്കായി മാറ്റിവെക്കാം. സ്വന്തം സദ്യയ്ക്കൊപ്പം സ്വന്തം പൂക്കളവും നമുക്ക് വേണം. പൂക്കൃഷിക്കും തയ്യാറെടുക്കാൻ സമയമായി. ബന്ദിത്തൈകൾ സുലഭമായി എത്തിത്തുടങ്ങി. കൃഷി ഇറക്കി നന്നായി പരിചരിച്ചാൽ 60-ാം നാൾ മുതൽ വിളവെടുപ്പായി. മുറ്റത്തെ പൂനുള്ളി പൂമുഖത്ത് അത്തമിടാം.

വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന കർഷകർ, ഹൈടെക് കർഷകർ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നാദ്യം ഒരു കലാലയമുറ്റത്ത് ആരംഭിച്ച പൂക്കൃഷിയുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ഐ ടി മേഖലയിൽ 5 ശമ്പളം വാങ്ങി ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ സമ്മർദ്ദങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് കാർഷിക രംഗത്തേക്ക് ചുവടുറപ്പിച്ച് അതിനേക്കാൾ 5 ഇരട്ടി പ്രതിമാസം സമ്പാദിക്കുന്ന കഥ സമൂഹമാധ്യമത്തിൽ വരെ ഇന്ന് വൈറലാണ്. അതാണ് ശ്രീ എസ് വി സുജിത്.

എന്നും വ്യത്യസ്തതകളിലൂടെയും വെല്ലുവിളികൾ അനുകൂലമാക്കിയും കടന്നുപോകുന്ന ശ്രീ സുജിത് ഈ മേഖലയിൽ സദാശ്രദ്ധേയനാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് സൂര്യകാന്തി പാടമൊരുക്കി

പഠനത്തോടൊപ്പം കൃഷി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയും കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണവും കുട്ടികളായ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം നൽകിയപ്പോൾ തീർച്ചയായും പഠനത്തിനൊപ്പം കൃഷിയെയും കൂട്ടാം എന്നവർ പ്രതിജ്ഞയെടുത്തു.

0: കലാലയങ്ങളിൽ കതിര കാർഷിക ക്ലബ്ബുകൾ, കൃഷിയെ പാഠ്യവിഷയമാക്കൽ, കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് തുടങ്ങി നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി.
1: കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ പോകുന്നു. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും. ആ നോഡൽ ടീച്ചറുടെ കൂടെ അവരുടെ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയിൽ ലോക്കൽ ബോഡീസ് മെമ്പർ ഉണ്ടാകും. അതിൽ കർഷകരുണ്ടാകും. അതിന് PTA മെമ്പർമാരുണ്ടാകും. അവർ കൃഷിസ്ഥലം ഈ കുട്ടികൾക്ക് ഒന്നുകിൽ സ്കൂളിൽ അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ അവർ അറേഞ്ച് ചെയ്യും. അവിടെ കുട്ടികൾ കൃഷി ഇറക്കും.
0: ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്,
1: അവർക്ക് വേണ്ടതായ എല്ലാ സപ്പോർട്ടും കൃഷി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിവിധ തലങ്ങളിൽ ഉണ്ടാകും. ആ കാർഷിക വൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന കുട്ടികൾ വീട്ടിലും കൃഷി ആരംഭിക്കും. അങ്ങനെ കുട്ടിക്കർഷകരെ സംസ്ഥാന, ജില്ലാ, പഞ്ചായത്ത്, സ്കൂൾ തലത്തിൽ കുട്ടിക്കർഷകരെ മോഡലാക്കി ആദരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും. തീർച്ചയായും ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് നമുക്ക് അറ്റുപോയ കണ്ണികളെ പുതുതലമുറയിലൂടെ റീകണക്ട് ചെയ്യാനുള്ള ഒരു മിഷനും വിഷനുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു, ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നു. ആ പ്രയാണത്തിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള പരിപാടി ഏറെ സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു.
0: ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ വാക്കുകൾ പോലെ കുട്ടികർഷകരെ ഇതിലേക്ക് ആകർഷിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൃഷിയിലെ തങ്ങളുടെ നിലപാടിൽ കാതലായ മാറ്റം വരണം. നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ കൈകോർക്കാം. ഇനി നമുക്ക് പൂക്കൃഷിക്ക് തയ്യാറെടുക്കാം അല്ലേ? മണ്ണൊരുക്കലും പ്രാരംഭ പ്രവർത്തനങ്ങളായ തൈനടിയിലും വളപ്രയോഗവും തുടങ്ങി പൂക്കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന സംസാരിക്കുന്നു.
2: ഓണക്കാല പുഷ്പകൃഷിയിൽ വിജയിക്കാൻ കൃത്യമായ ആസൂത്രണവും സമയബന്ധിതമായ കൃഷിരീതികളും അനിവാര്യമാണ്. കൃഷി സമയം ശരിയായി പാലിച്ചാൽ മാത്രമേ അത്തം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിലെത്തിച്ച് മികച്ച വില ലഭ്യമാക്കാൻ കഴിയൂ. ഇത്തവണ തിരുവോണം ഓഗസ്റ്റ് 26 ആയതിനാൽ അതിന് 10 ദിവസം മുൻപ്, അതായത് ഓഗസ്റ്റ് പകുതിയോടെ പൂക്കൾ വിളവെടുക്കുന്ന രീതിയിൽ കൃഷി ചെയ്യേണ്ടതാണ്. ഇത്തവണത്തെ ഓണത്തിന് പൂക്കൾ വിളവെടുക്കാനായി 1 മാസത്തിലധികം പ്രായമുള്ള 6 അതിലധികമോ ഇലകളുള്ള കരുത്തുള്ള തൈകൾ നടുന്നതാണ് ഓണക്കൃഷിക്ക് അനുയോജ്യം. തൈകൾ പറിച്ചു നടുന്നതിനായി നിലം നന്നായി കിളച്ചിളക്കി 60 സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങളെടുക്കണം. 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ 40 കിലോഗ്രാം കോഴിക്കാഷ്ടം ചേർക്കണം. കൂടാതെ അടിവളമായി സെന്റൊന്നിന് 1200 ഗ്രാം ഫാക്ടംഫോസ്, 400 ഗ്രാം യൂറിയ, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. തൈകൾ 1.5 അടി അകലത്തിൽ നടുന്നതാണ് അനുയോജ്യം. നടുമ്പോൾ ഓരോ തൈക്കും 5 ഗ്രാം വീതം ട്രൈക്കോഡർമ ചേർക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ തൈകൾ ആരോഗ്യമില്ലാതെ നീണ്ടു വളരും. മഴക്കാലത്ത് കനത്ത മഴ മൂലം വാരങ്ങളിലെ മണ്ണ് ഒലിച്ചുപോകാൻ സാധ്യതയുള്ളതിനാൽ ചെടികളുടെ ചുവട്ടിലേക്ക് ആവശ്യാനുസരണം മണ്ണ് കൂട്ടിക്കൊടുക്കണം. തടമെടുത്ത് തൈകൾ നടുകയാണെങ്കിൽ ഇടയ്ക്ക് വളം കൊടുക്കുന്നതോടൊപ്പം മണ്ണ് ചുവട്ടിലേക്ക് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. പൂമൊട്ടുകൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ചെടികൾ വീഴാതിരിക്കാനായി കുറ്റിയടിച്ചോ കയർ കെട്ടിയോ താങ്ങുകൊടുക്കണം.

0: ചെടികൾക്ക് വശങ്ങളിൽ നിന്ന് ധാരാളം ശാഖ വളർന്ന് കൂടുതൽ പൂവ് ലഭിക്കാൻ പിഞ്ചിങ് അഥവാ തലപ്പുനുള്ളൽ ചെണ്ടുമല്ലിയിൽ ചെയ്യാറുണ്ട്. നട്ട് 30 ദിവസം കഴിയുമ്പോഴാണ് ചെടിയുടെ തലപ്പ് നുള്ളുന്നത്. ഈ സമയം സെന്റിന് 1 കിലോഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം നൽകി മണ്ണ് കയറ്റി കൊടുക്കണം. കൂടുതൽ പൂക്കൾ ലഭിക്കാനായി ആദ്യം തലപ്പ് നുള്ളി 30 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ തലപ്പുകൾ നുള്ളാറുണ്ടെങ്കിലും ഇനി തൈകൾ നടുന്നവർ രണ്ടാമത്തെ തലപ്പ് നുള്ളൽ ഒഴിവാക്കണം. ഇത്തവണ ജൂലൈ 20 ശേഷം തലപ്പ് നുള്ളൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. തലപ്പ് നുള്ളി ഏകദേശം 20 ദിവസം കൊണ്ട് പൂക്കൾ ലഭിക്കും. തലപ്പ് നുള്ളുമ്പോൾ കിട്ടുന്ന തണ്ടുകൾ വേര് പിടിപ്പിച്ച് നടാൻ ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ചെടികളിൽ തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് ഗുണകരമാണ്. പൂമൊട്ട് പുഴുക്കൾ തിന്നുന്നുണ്ടെങ്കിൽ ബ്യുവേറിയ ബാസിയാന എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് 5 മില്ലി സോപ്പ് ലായനി ചേർത്ത് തളിക്കാം. 19 19 19 എന്ന വളം 3 മുതൽ 5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നത് കൂടുതൽ പൂക്കളുണ്ടാകാൻ ഉപകരിക്കും. കൃഷിസ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 സെന്റ് സ്ഥലത്ത് ഏകദേശം 180 മുതൽ 200 വരെ ചെടികൾ നടാൻ കഴിയും. ഹൈബ്രിഡ് ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കളും നാടൻ ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 500 ഗ്രാം പൂക്കളും ലഭിക്കും. ചെടിക്ക് നൽകുന്ന പരിചരണമനുസരിച്ച് വിളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. 1.5-2 മാസം തുടരെ പൂക്കൾ വിളവെടുക്കാം. പൂക്കൾക്ക് കൂടുതൽ ആവശ്യകതയും വിലയും ലഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിൽ എത്തേണ്ടതുണ്ട്. അതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയും സമയബന്ധിതമായ കൃഷിരീതികളോടെയും ഓണവിപണിയെ ലക്ഷ്യമാക്കി പൂക്കൃഷി നടത്തേണ്ടതാണ്. ഓണക്കാലത്ത് പൂവിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഓണപ്പൂക്കളുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതാണ്.
1: വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന പറഞ്ഞതുപോലെ ശ്രദ്ധയോടെ നമുക്ക് പൂക്കൃഷിയിലേക്കിറങ്ങാം. പൊന്നോണത്തെ സുവർണ ശോഭയോടെ വരവേൽക്കാൻ പുഷ്പാലങ്കൃതമായ പൂമുറ്റങ്ങൾ നാടെങ്ങും നിറയട്ടെ. ഈ അധ്യായം തയ്യാറാക്കിയത് ജി ആർ സഞ്ജയ് ലാൽ. പ്രിയ ശ്രോതാക്കളെ, അടുത്ത അധ്യായത്തിൽ ഓണത്തിനായി നാം നട്ട പച്ചക്കറി തൈകളുടെ പരിപാലനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറക്കാതെ കേൾക്കുമല്ലോ.
2: നിന്റെ ഡാലിയും മേരിഗോൾഡും നന്നായി പൂത്തു നിൽക്കുന്നുണ്ടല്ലോ.
3: പൂച്ചെടികളുടെ ഗുണനിലവാരത്തിൽ കോംപ്രമൈസ് ഇല്ലാത്തടത്തുനിന്ന് വാങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും.
2: എന്നാ പിന്നെ അതെവിടെ നിന്നെന്ന് എനിക്കൂടി ഒന്ന് പറഞ്ഞു തന്നെ.
3: തൃശൂരിലെ വെള്ളാണിക്കരയിലുള്ള ബയ്യാൻ ഫാം ഗുണമേന്മയിലും വൈവിധ്യമാർന്ന ശേഖരത്തിലും മികച്ച സേവനത്തിലും എന്നും മുന്നിലല്ലേ. കൂടാതെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്, ഓൺലൈനായും വാങ്ങാം.
4: അതെ, വീട്ടുമുറ്റങ്ങൾ പൂന്തോട്ടമാക്കാൻ ഗുണമേന്മയുള്ള തൈകളുടെ വൈവിധ്യ ശേഖരവുമായി ഇതാ വെള്ളാണിക്കരയിലെ ബയ്യാൻ ഫാം. ഫോൺ നമ്പർ
3: 7034832 8150 8000 7. ചെടികൾ വാങ്ങാൻ ഇനി മുതൽ ബയ്യാൻ ഫാമിൽ പോന്നോളൂ.
4: ബയ്യാൻ ഫാം,
3: വെള്ളാണിക്കര, തൃശൂർ.
5: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ നാളെ കേരളത്തിലെത്തും. തിരുവനന്തപുരം ചാക്ക ഐ ടി ഐ മുതൽ ശംഖുമുഖം വരെയുള്ള സൈക്ലിംഗ് ബൈ ദി സീ പരിപാടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആൻഡ് ഡി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടമ്പേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് ഐ ഐ ടി മദ്രാസിന്റെ റിപ്പോർട്ടിലില്ലെന്ന് മന്ത്രി പി കെ ബഷീർ നിയമസഭയെ അറിയിച്ചു. ഡാറ്റയുടെയും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ പ്രധാന മുൻഗണനയാണെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാന ഡാറ്റയ്ക്കായുള്ള സൈബർ സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർണാടക ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ഉന്നതതല സംഘം സപ്ലൈകോ സന്ദർശിച്ചു. സപ്ലൈകോയുമായുള്ള സഹകരണ സാധ്യതകൾ പരിശോധിക്കുന്നതിനും സപ്ലൈകോയുടെ വിതരണ സംവിധാനത്തിലൂടെ പോഷക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായിട്ടാണ് സന്ദർശനം. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലമേള ഓഗസ്റ്റ് 22 നടത്താൻ തീരുമാനം. എം പിമാരായ കെ സി വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എം എൽ എ. കോട്ടയത്ത് യുവാവ് മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റെന്ന സംശയത്തിൽ 900 ഷാപ്പിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇവിടെ നിന്നും ശേഖരിച്ച ഭക്ഷണ സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് അയച്ചു. കോട്ടയം ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഒളിമ്പിക് ഫൺ റൺ നാളെ രാവിലെ നടക്കും. കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK 2020 ക്രിക്കറ്റ് ട്രോഫിയുടെ 4th സീസൺ മത്സരങ്ങൾ ഈ മാസം 25 മുതൽ അടുത്ത മാസം 3 വരെ നടക്കും. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന വീട്ടമ്മ, അനിത എം കാസിമുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ, 7:30 ഗ്രാമഫോൺ, 8:02 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുധ, കൊല്ലം ജി എസ് ബാലമുരളി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഖടം, 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ, നാളെ രാവിലെ 5:55 സുഭാഷിതം അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് അവതരിപ്പിക്കുന്നു, 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിൻ്റെ കളി എന്ന കവിത, ആലാപനം വി ടി മുരളി, ഉദയഗീതം സരോജ, ലളിത എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധിസ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 സരസ്വതി എൻ്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടരും. 11:02 ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരയ്പൂക്കൾ. 12:02 ഹരിതവാണി. 12:20 ചലച്ചിത്രഗാനങ്ങൾ. 12:40 പ്രകാശധാര. എബോള, അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ

ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3:00 ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 4:00 തിരയിപ്പൂക്കൾ, 5:02 ചലച്ചിത്രഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്, സോജൻ കെ ജോസഫുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുധ, ഡോക്ടർ കെ ജെ യേശുദാസ് അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആയിരപ്പറ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും അരുന്ധതിയും പാടിയ ഗാനമാണ് ആദ്യം. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം രവീന്ദ്രൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂറിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവില, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാധരന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം അച്ചുവേട്ടന്റെ വീട്.
4: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം

0: 82 വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ചലച്ചിത്ര ഗാനങ്ങൾ സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്.

0: ഇമ്മീഡിയറ്റ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പീട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
2: സന്ധ്യാഗീതം തുടരുന്നു. രാജീവ് ആലിംഗലിന്റെ വരികൾക്ക് കലവൂർ ബാലന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്ക് കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
2: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു.

0: അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 1 വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകൻ

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക.

0: 9.9% പണിക്കൂലി.
1: ബംഗാളി ഹാൻഡ് മെയ്ഡ് സ്പെഷ്യൽ കൽക്കട്ട റാഫി ബാംഗിൾസ് രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. ആർഫ ഗോൾഡ് ഇ സ്പോർട്ട്.
2: ഇന്ന് എന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
3: എന്താ കാര്യം പറ?
2: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
4: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: നിന്റെ ആഗ്രഹം എന്താ?
6: ഡിഗ്രി ആണോ? IAS ഒന്ന് ട്രൈ ചെയ്യണം.
5: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ബീം യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
7: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി.

0: വയനും വേടും.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
2: മനുഷ്യരെല്ലാം വ്യത്യസ്തരായ പോലെ അവരുടെ ചിന്തയും വ്യത്യസ്തമാണ്. ഒരാൾ ചിന്തിക്കുന്നത് പോലെ ആവില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ഒരാൾക്ക് തെറ്റായി തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് ശരിയായി തോന്നാം. അതിനാൽ എല്ലാവരെയും ഒരേ അളവുകോലിൽ അളക്കാൻ ശ്രമിക്കരുത്. നമ്മൾ കണ്ട ലോകമല്ല മറ്റൊരാൾ കാണുന്നത്, നമ്മൾ അനുഭവിച്ച വേദനകളല്ല മറ്റൊരാൾ അനുഭവിക്കുന്നത്. വ്യത്യാസങ്ങളെ കുറ്റമായി കാണാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യബന്ധങ്ങൾ സുന്ദരമാകുന്നത്. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? സംയോജിത കൃഷിയിൽ നേട്ടം കൊയ്യുന്ന വീട്ടമ്മയുമായി അഭിമുഖം. ഗാനം നിങ്ങൾക്കറിയാമോ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പുതുതായി വെച്ച ഒരു തേനീച്ച കോളനി വീണ്ടും എത്ര ദിവസം കഴിഞ്ഞാണ് വിഭജിക്കാൻ കഴിയുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കൃഷി ചെയ്യാതിരിക്കാൻ പലരും പല അസൗകര്യങ്ങളും പറയാറുണ്ട്. സമയക്കുറവ്, സ്ഥലപരിമിതി, ഇങ്ങനെ പല കാരണങ്ങൾ. എന്നാൽ കൃഷി ചെയ്യാനുള്ള മനസ്സും കൃഷിയോട് ഇഷ്ടവുമുണ്ടെങ്കിൽ ഈ അസൗകര്യങ്ങളെയൊക്കെ മറികടക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശി ശ്രീമതി അനിത കാസിം അത്തരത്തിലുള്ള ഒരു കർഷകയാണ്. തന്റെ 6.5 സെന്റ് സ്ഥലത്ത് ടെറസിലും പറമ്പിലുമായി വൈവിധ്യമാർന്ന കൃഷികളാണ് അവർ ചെയ്യുന്നത്. മികച്ച ഒരു സംയോജിത കർഷകയായ അനിത കാസിമിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ്.
3: ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിൽ ഒരു സംയോജിത കർഷക, സംയോജിത കൃഷിയിലൂടെ മുന്നോട്ട് വരുന്ന കർഷക അനിത കാസിം ചേരുന്നുണ്ട്. മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: മാഡം, താങ്കളൊരു സംയോജിത കർഷകയാണ് എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? എത്ര സ്ഥലമുണ്ട് താങ്കൾക്ക്?
4: എനിക്ക് ഒരു 6.5 സെന്റ് സ്ഥലം, വീട് ഉൾപ്പെടെ ഒരു 6.5 സെന്റ് സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ മാക്സിമം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ കൃഷികളും സംയോജിതമായിട്ട് ഞാൻ ചെയ്യുന്നു.
3: അപ്പൊ ഇതിന് വേണ്ടി ഒരു പ്ലാൻ ആദ്യമേ ചെയ്തായിരുന്നു, അതോ ഒന്ന് കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ വന്നു?
4: ഇല്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ കൃഷി ആഗ്രഹമായിരുന്നു. കാരണം പഠിക്കുന്ന കാലത്ത് എനിക്ക് കൂടുതൽ പൂച്ചെടികളോടായിരുന്നു താല്പര്യം. അന്ന് റോസ് വെറൈറ്റി ആയിരുന്നു എനിക്കിഷ്ടം. അപ്പൊ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് കുറച്ച് വീതം പച്ചക്കറികൾ, വളരെ കുറച്ച് വീതം പയർ, വെണ്ട, വെള്ള, അങ്ങനെ അത് ജൈവികമല്ലായിരുന്നു. അന്ന് കൃഷിയെ കുറിച്ചൊന്നും ഒന്നും അറിയില്ലായിരുന്നു.
3: ഇപ്പോഴും ജൈവിക രീതിയിലാണോ ചെയ്യുന്നത്?
4: ഇപ്പൊ പൂർണ്ണമായും ജൈവിക രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 10 വർഷമായി ഞാൻ കൃഷിയെ വളരെ ഗൗരവകരമായിട്ട് എടുത്തിട്ട്. അപ്പോൾ ഒരു 10 ബാഗിലായിട്ട് ഞാൻ തുടങ്ങിയതാണ്. കാരണം ഈ വിഷം അടിച്ചു വരുന്ന പച്ചക്കറികൾ നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും കഴിക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ ബോധവതി ആയതുകൊണ്ട് ഞാൻ ഒരു 10 ബാഗിലായിട്ട് നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 ബാഗുകളായിട്ട് തുടങ്ങി. അപ്പോൾ അന്ന് എനിക്ക് കൃഷിയെക്കുറിച്ച് കൂടുതലൊന്നും അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പല മീഡിയകളിലും ഇതിനെക്കുറിച്ച് പരതി. കിട്ടാവുന്ന അറിവുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ നേടിയെടുത്തു.
3: ട്രെയിനിങ് ക്ലാസ്സസ് ഒക്കെ
4: ട്രെയിനിങ് ക്ലാസ്സുകളിൽ പങ്കെടുത്തു. പിന്നെ അതുപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ നല്ല നല്ല കർഷകർ ഇടുന്ന പോസ്റ്റുകൾ കണ്ടു. അവരുടെ ഓരോ പോസ്റ്റിനും കമന്റ്സ് നോക്കി മനസ്സിലാക്കി. അതിന് പ്രത്യേക ഒരു സമയം ഞാൻ മാറ്റിവെച്ചു. ഒരു TVയോ സീരിയലോ സിനിമയോ ഒന്നും കാണാതെ കൃഷിയിലേക്ക് തന്നെ ഞാൻ ഫോക്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനും ഈ പോസ്റ്റുകൾ ഓരോന്നായിട്ട്, എൻ്റെ ചെറിയ കൃഷിയുടെ പോസ്റ്റുകൾ ഓരോന്നായിട്ട് ഇട്ട്, അപ്പോൾ അതിൽ വരുന്ന അപാകതകളും കാര്യങ്ങളും മറ്റുള്ളവരെനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നെ. അതെ, നല്ലൊരു കൂട്ടായ്മ കിട്ടി. പിന്നെ നല്ല നല്ല കർഷകരുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ കൃഷികൾ കണ്ടുപഠിച്ചു, അവരുടെ രീതികൾ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ കുറച്ചുകൂടെ പ്രചോദനം അതിനകത്ത് എനിക്കായി. അങ്ങനെ ഈ 10 ബാഗ് എന്നുള്ളത് 20ആയി 30ആയി ഇന്നൊരു 750 മുകളിൽ ബാഗുകളിലായിട്ട് ഞാൻ എത്തി നിൽക്കുന്നു. ഗ്രോ ബാഗ്, ചട്ടിയുണ്ട്, വലിയ ഡ്രമ്മുകളുണ്ട്. അങ്ങനെ എൻ്റെ ഒരു വീട്ടിലേക്ക് എന്തെല്ലാം ആവശ്യമാണോ
3: അതെല്ലാം
4: ഇതെല്ലാം എൻ്റെ ടെറസിൽ തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട് പ്ലാന്റ്സും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് ചെയ്യുന്നു. ബാക്കിയെല്ലാം താഴെ താഴെയാണ് വീട് കഴിഞ്ഞുള്ള കുറച്ച് സ്ഥലത്ത് 3 തെങ്ങുണ്ട്. നല്ലോണം ഫലം തരുന്ന തെങ്ങാണ്.
3: തെങ്ങ് നടുമ്പോൾ നല്ല എന്നെ നോക്കിയായിരുന്നു.

0: ലേനം നോക്കിയാണ് നട്ടത്. അതെന്റെ ഫാദർ, എനിക്ക് അന്ന് തെങ്ങിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല, അപ്പൊ അന്ന് കുഴിച്ചു വെച്ച് തന്നു. പിന്നെ ഇപ്പൊ പരിപാലിച്ച് നമ്മൾ നന്നായിട്ട് നോക്കുന്നു. പിന്നെ അബിയു ഉണ്ട്, സപ്പോട്ട, പിന്നെ സീതപ്പഴം, ലൂബി, വിയറ്റ്നാം ഏർലി പ്ലാവ്, J33 പ്ലാവ്, കപ്പ, അങ്ങനെ നമ്മുടെ ബാക്കി കിടക്കുന്ന സ്ഥലത്ത് എന്തെല്ലാം വെക്കാവോ അതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെയൊക്കെ ആയതുകൊണ്ട് താഴെ എനിക്ക് പച്ചക്കറി നടാൻ യാതൊരു സാഹചര്യങ്ങളും ഇല്ല. പിന്നെ കുറച്ച് ഇഞ്ചി മഞ്ഞളൊക്കെ താഴെ നട്ടിട്ടുണ്ട്, കൂവ പോലുള്ള സാധനങ്ങളൊക്കെ. അത് തണല് മതിയല്ല, ഇനി വെയിൽ വേണ്ട. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം തന്നെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് മട്ടുപ്പാവിലാണ് ചെയ്യുന്നത്.
1: സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കോഴിയും മറ്റു കാര്യങ്ങളും
0: എല്ലാം ഉണ്ട്. കോഴിയുണ്ട്, ചെറുതനീശയുണ്ട്, വൻതനീശയുണ്ട്, മീനുണ്ട്, മഷ്റൂം, ലവ് ബേർഡ്സ് ഉണ്ട്, അങ്ങനെ എല്ലാവിധ കൃഷികളും ചെയ്യുന്നു. ഇപ്പം നമ്മളിപ്പോ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് ഒരു സാധനങ്ങളും എനിക്ക് കളയാനില്ല. കാരണം വേസ്റ്റ് വരുന്ന സാധനങ്ങളെല്ലാം ഞാൻ അടുക്കള കമ്പോസ്റ്റിലാക്കുന്നു. അടുക്കള കമ്പോസ്റ്റിൽ ഇടുമ്പോഴത്തേനും അവിടെ വരുന്ന ചെറിയ പുഴുക്കൾ

0: കൊണ്ട് ഞാനൊരു 600 ഗ്രാം വലിപ്പത്തിൽ വിളവെടുത്തു ആ ഫസ്റ്റ് ടൈം തന്നെ. ഇപ്പോൾ സെക്കൻഡ് ടൈം വീണ്ടും
1: ഇട്ടിരിക്കുന്നു. കുളം ചെറിയ
0: കുളം വളരെ 1000 ലിറ്റർ കപ്പാസിറ്റിയേ ഉള്ളൂ. എങ്കിൽ പോലും ഒരു 45 മീനേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ആവശ്യത്തിനുള്ള മീൻ ഓടി ചെന്നൊരു ഫ്രഷ് മീൻ പിടിച്ചെടുത്ത് കറിയാക്കാനും ഫ്രൈ ആക്കാനും ഒക്കെ അതിൻ്റെ ഒരു രുചിയൊന്നും പ്രത്യേകതയല്ലേ. പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഈ കീടനാശിനികളൊക്കെ ഇട്ടല്ലേ, ഫോർമലിനൊക്കെ ഇട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു
1: അതിനുവേണ്ടി
0: കോഴി BV380 360 ദിവസം മുട്ടയിടുന്ന കോഴിയാണ്. കൃത്യമായ രീതിയിലൊരു പരിചരണം, അതായത് 100 ഗ്രാം തീറ്റ ഒരു കോഴിക്ക് 20 ഗ്രാം ഇല. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ മുട്ടയിടുന്നു. പിന്നെ ഫ്രഷ് മുട്ട കിട്ടുന്നു. നമുക്ക് ഉപയോഗത്തിന് ശേഷം ബാക്കി വന്ന മുട്ടകൾ ഞാൻ വിൽക്കുന്നു, നല്ല വിലയിൽ തന്നെ വിൽക്കുന്നു. പിന്നെ അതിൻ്റെ വളം, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഈ വളം ഞാൻ കൃഷിക്ക് വേണ്ടി മുകളിലേക്ക് ഉപയോഗിക്കുന്നു. കോഴികൾക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇലകൾ, അതിനകത്ത് നിന്ന് പൊട്ടിച്ച് കളയുന്ന പണ്ണ ഇലകളും ഇതുമൊക്കെ കോഴിക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നു. അങ്ങനെ സംയോജിതമായ ഒരു രീതിയിലാണ്
1: കോഴികളുണ്ട്.
0: കോഴികൾ 16 എണ്ണം ഉണ്ട്.
1: നമ്മുടെ ആവശ്യത്തിനുള്ള,
0: നമ്മുടെ ആവശ്യം കഴിഞ്ഞു ബാക്കി വരും. എല്ലാ ദിവസവും മുട്ടയിടുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും, ഞങ്ങൾ ഒരു 4 മെമ്പേഴ്സാണ് വീട്ടിൽ. ഈ 4 മെമ്പേഴ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുട്ട നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അത് ആവശ്യക്കാർ വരുന്നു. പച്ചക്കറിക്ക് ആവശ്യക്കാരുണ്ട്, മുട്ടയ്ക്ക് ആവശ്യക്കാരുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ
1: മഷ്റൂമിന്റെ കാര്യം പറഞ്ഞ്
0: മഷ്റൂം ചിപ്പിക്കൂണാണ് ഒരു 10 ബാഗുകളിലായിട്ട് ഞാൻ ഇപ്പം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയായിട്ട് മാത്രം ചെയ്യുന്നു. ഇനിയിപ്പം കൂൺ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷിഭവനിൽ നിന്ന് ഒരു സബ്സിഡി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 80 ബെഡ് നമ്മൾ ചെയ്യണം. അതിപ്പോൾ ഉടനെ നമുക്ക് പെല്ലറ്റും സ്പൂണും ഒക്കെ കിട്ടും. അപ്പോൾ അതിനെല്ലാം റൂമെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നു ചെയ്യാനായിട്ട്.
1: അപ്പോൾ ഈ പെല്ലറ്റാണോ യൂസ് ചെയ്യുന്നത്?
0: പെല്ലറ്റാണ് യൂസ് ചെയ്യുന്നത്.
1: വൈക്കോലിനെക്കാട്ടിലൊക്കെ നല്ലതാണ്,
0: വൈക്കോലിനും ഈസിയാണ്. നമ്മൾ പ്രത്യേകിച്ച് എന്നെ പോലെ സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് പെല്ലറ്റ് കൂടുതൽ നല്ലതാണ്. കാരണം എനിക്കിപ്പോൾ വൈക്കോലാണെങ്കിൽ അത് നമ്മൾ വാഷ് ചെയ്യണം, അതൊന്ന് പിഴിഞ്ഞെടുത്തൊന്ന്

0: ട്രെയിനിങ് മറ്റുള്ളവർ ചെയ്യുന്ന പോയി കാണുക, ഇതൊക്കെ
1: അതെ അതെ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കൃഷിയെ പാഷനായിട്ട് മനസ്സിലുള്ളവർക്ക് ഭയങ്കര ഒരു പ്രചോദനമാണത്. അത് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അവർ ചെയ്യുന്ന രീതികൾ നമ്മൾക്കൊന്നും അറിവില്ലായ്മയിലല്ലേ നമ്മൾ വരുന്നത്. അപ്പം ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്ക് മാക്സിമം
0: തേനീച്ചക്കൂട് എത്ര എണ്ണം ഉണ്ട്?
1: വൺ തേനീച്ച 3 എണ്ണം ഉള്ളത്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇനിയിപ്പോ ഈ 3 എണ്ണം ഇനിയിപ്പോ ഉടൻ തന്നെ ഡിവിഷൻ ചെയ്ത് ഒരു 6 എണ്ണം ആക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. 1 എണ്ണം ടെറസിലാണ് വെച്ചേക്കുന്നത്, മെയിൻലി ഫോർ പോളിനേഷൻ. എന്റെ ചെടികളിൽ നിന്ന് മാക്സിമം എനിക്ക് വിളവ് കിട്ടണം, എന്റെ തെങ്ങിൽ നിന്ന് മാക്സിമം തേങ്ങ കിട്ടണം, അതാണ് എന്റെ ഉദ്ദേശം. തേനും കിട്ടുന്നുണ്ട്, ഒരു കൂട്ടിൽ നിന്ന് 5 കിലോ വീതം തേൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതെ അതെ അതെ. അതുപോലെ ചെറുതേനീച്ചയുണ്ട്, ചെറുതേനീച്ച ഒരു 7 പെട്ടി ചെറുതേനീച്ചയുണ്ട്. അപ്പൊ അതിൽ നിന്ന് തേനെടുക്കാൻ തുടങ്ങിയില്ല, ഒരു 1 ഇയർ ആവുമല്ലോ
0: ചെറുതേനീച്ച.
1: എന്റെ പരിചരണം ഇല്ലാതെ വളർന്നോളും, പക്ഷെ എന്റെ പിന്നെ സിറ്റ് ഔട്ടില് ചെറുതേനീച്ച ഓൾറെഡി നേരത്തെ ഉണ്ട്. അവിടെ ഞാൻ കെണി വെച്ച് ചെറുതേനീച്ച കൂട്ടിലാക്കും. എന്നിട്ട് ഇതായി കഴിയുന്ന സമയത്ത്
0: അതിന്റെ ഒരു എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക്
1: കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ
0: ഒരു പ്രാവശ്യം അതിന്റെ ഒരു നാക്ക് കിട്ടിയാ പിന്നെ ഈസിയാ,
1: നമ്മൾ ഈ ട്യൂബ് വഴി അതിനെ എടുത്ത് കൂട്ടിലാക്കി റാണി ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സെപ്പറേറ്റ് കോളനി ആയിട്ട് മാറ്റി.
0: അപ്പൊ ഈ 4 എണ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വന്തമാക്കി?
1: അല്ല, 4 എണ്ണം 2-3 എണ്ണം അങ്ങനെ എടുത്തതാ. ബാക്കി ഞാൻ പിന്നെ ഓരോ ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേനും അവിടുന്ന് ഇപ്പൊ 2000 രൂപ ഒരു കൂടുന്നെങ്കിൽ 1000 രൂപയ്ക്ക് സബ്സിഡി ആയിട്ട് അങ്ങനെ വാങ്ങിയതാണ്.
0: ഓക്കെ. പിന്നെ നമ്മൾ പച്ചക്കറിയിലോട്ട് വന്നാൽ മട്ടുപ്പാവിലാണ് പ്രധാനമായിട്ട് പച്ചക്കറികൾ ചെയ്യുന്നത് അല്ലേ? അപ്പം ജൈവ രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറയുമ്പം വളങ്ങള്, കീടനാശിനികള് ഇതൊക്കെ സ്വന്തം തന്നെ?
1: അതെ, ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ജൈവിക രീതിയിൽ തന്നെ പറയാം. ഇതിനുള്ള എല്ലാവിധ വളങ്ങൾ ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ
0: ഒന്ന് കമ്പോസ്റ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞു.
1: കമ്പോസ്റ്റിംഗ് അതായത് മണ്ണിര കമ്പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയ ഒരു ഡ്രമ്മിലാണ് ചെയ്യുന്നത് മണ്ണിര കമ്പോസ്റ്റിംഗ്. കരിയില കമ്പോസ്റ്റ്, അത് ഒരു കമ്പി ഇങ്ങനെ വളച്ച് വെച്ചിട്ട് റിങ് പോലെ ആക്കിയിട്ട് കരിയില അതിനകത്ത് കമ്പോസ്റ്റ് ചെയ്തു, ഈ കോഴിവളം കൂടെ അതിനകത്ത് ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു കമ്പോസ്റ്റിംഗ്. പിന്നെ അടുക്കള കമ്പോസ്റ്റിംഗ്, ഈ 3 രീതിയിലുള്ള കമ്പോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സബോളയുടെ തൊലിയും മുട്ടത്തോടും ഒക്കെ പിന്നെ നമുക്കറിയാവുന്ന അടുത്തൊക്കെ കളക്ട് ചെയ്തെടുത്ത് അതും ഒരു കമ്പോസ്റ്റ് ആയിട്ട് ഞാൻ.
0: അതെങ്ങനെ ചെയ്യുന്നത്? മിക്കവാറും നമ്മൾ നോർമൽ കമ്പോസ്റ്റിംഗിൽ ഈ സവാളയുടെ തൊലി ഇട്ടാൽ തന്നെ അത്
1: അത് കുറച്ച് അതിപ്പോ ഇനോക്കുലം ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും, അതിന് മുട്ടത്തോട് പൊടിച്ചിടും. അപ്പൊ അത് കുറെ കഴിയുമ്പോഴത്തേന് ഒരു കമ്പോസ്റ്റ് രീതിയിലാകും. ആദ്യം മണ്ണൊരുക്കം തൊട്ട് പറയാം. കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മണ്ണ് ട്രീറ്റ് ചെയ്യുക. ഏത് മണ്ണിലാണോ നമ്മൾ കൃഷി ചെയ്യുന്നത് ആ മണ്ണ് ട്രീറ്റ് ചെയ്യുകയാണ് പ്രധാനം. അതായത് മണ്ണ് കുമ്മായം ഇട്ടൊരു നല്ലോണം മിക്സ് ചെയ്ത്, അപ്പോൾ 1 ബാഗ് മണ്ണാണ് 1 പിടി കുമ്മായം, അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ഒരു പുട്ടുപടിയുടെ പരുവത്തിൽ അത് നനയ്ക്കും. അതായത് നമ്മൾ മണ്ണിങ്ങനെ പിടിക്കുമ്പം ഒരു ഉരുള പോലെ വന്നാൽ വെള്ളം ഇറ്റ് വീഴുകയും ചെയ്യില്ലേ, ആ രൂപത്തിൽ നമ്മൾ മണ്ണിനെ ആക്കി ഇത് നല്ലോണം ഇളക്കി ഒരു ട്രാൻസ്പെയറൻറ്റ് ഷീറ്റ് കൊണ്ട് നന്നായിട്ട് മൂടി ചുറ്റും എയർ ടൈറ്റ് ആക്കും. ഒട്ടും എയർ കയറാത്ത രീതിയിൽ ആക്കി നല്ല വെയിലത്ത് ഒരു 40 ദിവസം ഇട്ടേക്കും. ഈ മണ്ണ് അങ്ങനെ അവിടെ കിടന്ന് സർവ്വവിധ കീടങ്ങളും രോഗാണുക്കളും എല്ലാം അതിനകത്ത് നശിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മായം ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ pH നല്ല കൺട്രോളാകും. അപ്പോൾ ആ മണ്ണ് ഒരു ചട്ടി എടുത്താൽ 1:1:1 എന്ന അനുപാതത്തിൽ ചാണകപ്പൊടിയോ മറ്റെന്തെങ്കിലും കമ്പോസ്റ്റ് വളങ്ങളോ, ഒന്നിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ അടുക്കള കമ്പോസ്റ്റ് അല്ലെങ്കിൽ കോഴിവള കമ്പോസ്റ്റ്, ഇതിലേതെങ്കിലും ഒന്ന്. പിന്നെ ഞാൻ വേറൊരു മീഡിയം ആയിട്ട് ചേർക്കുന്ന ഉമിയാണ്. ഒരു ചട്ടി മണ്ണിന് 1 ചട്ടി ഉമി, 1 ചട്ടി വള, 1 പിടി എല്ലുപൊടി, 1 പിടി വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് സ്യൂഡോമോണാസ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്രോബാഗിന്റെ അടിയിൽ നല്ലവണ്ണം കരിയിലയിട്ട് ശേഷം പകുതി ഭാഗം മാത്രം ഇത് നിറയ്ക്കുന്നു. നിറച്ച് ഇത് നല്ലവണ്ണം നനച്ച് ഇതിന്റെ ചൂട് മാറിയതിന് ശേഷം ആണ് 4 ഇലപ്പരുവത്തിലുള്ള തൈകൾ ഇതിനകത്ത് നടുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് നേരം സ്യൂഡോമോണാസിൽ മുക്കി വെക്കും. മുക്കി വെച്ചതിന് ശേഷം ഇതിന്റെ നടുവിൽ ഒരു ചെറിയ കുഴി എടുത്ത് ഒരു നുള്ള് വാം അതിനകത്ത് ഇട്ടതിന് ശേഷമാണ് ചെടികൾ
0: നടുന്നത്.
1: അതെ, എല്ലാവിധ
0: ജീവാണു സ്റ്റോർ ചെയ്ത് വെക്കും.
1: കൊട്ടാരക്കര ഗവിക്ക ഉണ്ടല്ലോ, ഞാൻ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കും.
0: വാം എത്ര ഇടും?
1: വാം ഒരു നുള്ള്, ഒരു ചെറിയ ടീസ്പൂൺ വിത്ത് പാകാനാണ് ഒരു നുള്ള്. മറ്റേ ചെടികൾക്കാണെങ്കിൽ ഒരു ചെറിയ നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്ന സ്പൂൺ ഇല്ലേ, അതിനൊരു സ്പൂൺ ഇട്ട് ആണ് ഇത് നടുന്നത്.
0: വളരാൻ വേണ്ടി നല്ലൊരു

0: നമ്മുടെ ശീമൊക്കുന്ന ഇല എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 7 ദിവസം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 2 നേരം ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് നിന്ന് 1 കപ്പ് എടുത്തിട്ട് 1/2 വെള്ളം ചേർത്ത് ചെടികൾക്ക് നമ്മൾ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. ഈ കോഴിവിള സിലറി ആണെങ്കിൽ പച്ചക്കോഴി കാഷ്ടം നമ്മളെടുത്ത് 1/2 ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിക്കും. നിറയെ വെള്ളം ഒഴിച്ച് ഇതേ പ്രോസസ്സ് 7 ദിവസം വെച്ച് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 2 നേരവും ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് 1 കപ്പ് എടുത്ത് വളരെയധികം നേർപ്പിച്ച് എത്രയും നേർപ്പിക്കാം അത്രയും നേർപ്പിക്കും, കാരണം കോഴിവെള്ളം ചൂടാണ്. പുളിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറും, എങ്കിൽ പോലും നന്നായിട്ട് നേർപ്പിച്ച് ചെടികൾ കൊഴിച്ചു. ഇത് നല്ല സൂപ്പർ ഒരു വളമാണ്. പിന്നീട് കൊടുക്കുന്നത് ഫിഷമിനോ കൊടുക്കും, അതും സ്വന്തമായിട്ട് ഉണ്ടാക്കുക. 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കര. അപ്പോൾ മത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു, ശർക്കര പൊടിക്കുന്നു, ഇത് ലെയർ ലെയറായിട്ട് കുപ്പികളിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കും. 45 ചപ്പൊക്കെ ഇതിനകത്തുനിന്ന് അരിച്ചെടുത്ത് നമ്മൾ ബാക്കി പിശിട്ട് കളയും. വേറെയും വലിയ മരത്തിൻ്റെ ചുവട്ടിൽ വല്ലതും ഇടും. ലിക്വിഡായിട്ടുള്ള സാധനം 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ആയിട്ട് കൊടുക്കും. 5 ml ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എഗ്ഗമിനോ, എഗ്ഗമിനോ ഇതേ പ്രോസസ്സ് തന്നെ. 1 മുട്ട അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള നാരങ്ങാനീര്, പിന്നെ 1 25 ഗ്രാം ശർക്കര, ഇത് 1 ബോട്ടിലിട്ടിട്ട് അടച്ചു വെക്കുന്നു. 45 ദിവസം കഴിഞ്ഞ് ഇതും എടുത്ത് ഇതേ പ്രോസസ്സ് തന്നെ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെടികൾ ഇഷ്ടംപോലെ പൂക്കാനും കായ്ക്കാനും പൂക്കൾ കായകൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും
1: റെഗുലറായിട്ട് കൊടുക്കുമ്പോൾ ഈ കീടങ്ങളും മൃഗങ്ങളും
0: ഒന്നും വരില്ല. പിന്നെ കൊടുക്കുന്നത് മോര് ശർക്കര. 1/2 ലിറ്റർ തൈര് മോരാക്കി 1 ഉണ്ട ശർക്കര ഇട്ട് വെക്കുന്നു, 3 ദിവസം വെക്കുന്നു. 3 പക്കം നമുക്കിത് എടുത്തിട്ട് അതിനകത്ത് നിന്ന് 30 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് സ്പ്രേ ആയിട്ട് കൊടുത്ത കീടനാശിനിയുമാണ്. ചെടികൾ പുഷ്പിക്കാൻ ഭയങ്കര ഒരു ഉത്തേജകമാണിത്. പിന്നെ ചെയ്യുന്ന ഒരു വളം എന്ന് വെച്ചാൽ പഴത്തൊലി, ശർക്കര, തേങ്ങാവെള്ളം, ഇതെല്ലാം നമ്മൾ വേസ്റ്റ് ആയിട്ട് വീട്ടിൽ കളയുന്ന സാധനങ്ങളാണ്. അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് ഒരു സാധനം പോലും ഞാൻ കളയുന്നില്ല. അപ്പൊ ഇത് നമ്മൾ കുപ്പിയിൽ അടച്ചു വെക്കുന്നു, അതിലൊരു ശകല ഈസ്റ്റ് ഇട്ട് വെക്കുന്നു. ഇതും ചെടികൾ പൂക്കാറാവുന്ന സമയത്ത്, അതിൻ്റെ വളർച്ച കഴിഞ്ഞ് അതിന് മുട്ടിടുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും. തക്കാളിക്കും മുളകിനും എല്ലാത്തിനും, പ്രത്യേകിച്ചും തക്കാളിയിലും മുളകിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും.

0: അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതി.
1: പിന്നെ ഇങ്ങനെ എല്ലാവരും ചെയ്ത എനിക്ക് തോന്നുന്നു സ്വന്തം ആവശ്യത്തിൽ
0: ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതേ പ്രോസസ്സുകൾ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതി.
1: പിന്നെ ഇങ്ങനെ എല്ലാവരും ചെയ്ത എനിക്ക് തോന്നുന്നു സ്വന്തം ആവശ്യത്തിൽ

0: അട്രാക്ട് ചെയ്യാനും ഒക്കെ. പിന്നെ ഫെറമോൺ ട്രാപ്പ്, മറ്റേ കയിച്ച പോലെയുള്ളതിനെ അട്രാക്ട്, അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു നിരീക്ഷണം.
1: അപ്പോൾ അനിതാജി, താങ്കളുടെ ഇത് കേട്ടിട്ട് തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നു. എല്ലാ കാര്യവും കൃത്യമായിട്ട്

0: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
1: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി അനന്തപുരി FM 101.9.
2: പ്രിയ ശ്രോതാക്കളെ, ഗ്രാമഫോണിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആകാശവാണിയിലൂടെ ഒഴുകിയെത്തി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച മനോഹരമായ ലളിതഗാനങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനുള്ള എളിയ പരിശ്രമമാണ് ഈ പരിപാടി. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് മാളവിക ശ്രീകുമാർ, സ്നേഹ സജിൻ എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ ഷെറോൺ.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാളവിക ശ്രീകുമാർ, ടെക്നോ പാർക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. 20 വർഷത്തോളമായി സംഗീതം അഭ്യസിച്ചു വരുന്നു. ആകാശവാണിയുടെ ഗ്രാമഫോൺ എന്ന ലളിതഗാന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ആകാശവാണിയോട് നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യം ആലപിക്കുന്ന ഗാനം ചിങ്ങമലയുടെ എന്ന് തുടങ്ങുന്നു. രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ജോസ്.

0: ഗ്രാമഫോണിൽ അടുത്തതായി ഗാനങ്ങൾ ആലപിക്കുന്നത് സ്നേഹ സജിൻ.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ സ്നേഹ സജിൻ. കൊച്ചിയിലെ ഒരു കൺസ്ട്രക്ഷൻ ഫേമിൽ QS എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ 10 വർഷത്തോളം സംഗീതം അഭ്യസിച്ചു വരുന്നു. ആകാശവാണിയുടെ ഗ്രാമഫോൺ എന്ന ലളിത സംഗീത പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ആദ്യമായി പാടുന്ന ഗാനം ചിത്രവർണ്ണക്കൂട ചൂടും. രചന കളർഗോട് ചന്ദ്രൻ. സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

അടുത്ത ഗാനം താമരക്കൈകളാൽ മിഴികൾ പൊത്തി. രചന എസ് രമേശൻ നായർ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രാമഫോൺ കെയർ ഓഫ് പ്രോഗ്രാം മേധാവി അനന്തപുരി എഫ് എം ആകാശവാണി തിരുവനന്തപുരം 14 എന്ന വിലാസത്തിൽ അയക്കുക. ഗ്രാമഫോൺ സമാപിക്കുന്നു. ഇന്ന് ഗ്രാമഫോണിൽ ഗാനങ്ങൾ ആലപിച്ചത് മാളവിക ശ്രീകുമാർ, സ്നേഹ സജിൻ എന്നീ ഗായകരാണ്. ഒപ്പം കീബോർഡിൽ ഷെറോൺ. നിർവഹണ സഹായം ജയന്തി കൃഷ്ണ, സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, നിർവഹണം എം കെ ദിലീപ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി അനന്തപുരി FM 101.9.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: രണ്ടായിരത്തി 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും PSC റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തിരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 10 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. കേരള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം കാര്യവട്ടം ക്ലിഫിൽ സംഘടിപ്പിച്ചു. പരിപാടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. സെൻസസ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രദീപ് കുമാർ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് സുദീപ് കുമാറും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം ചിത്രം ഷിക്കാർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ കൂട്ടുകെട്ടിൽ ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചന്ദ്രോത്സവം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മനസ്സിനക്കരെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജോത്സ്നയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. നരൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

അപരിചിതൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതത്തിൽ സിദ് ശ്രീറാമും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നരിവേട്ട.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. സന്തോഷ് വർമ്മയുടെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, ദുൽഖർ സൽമാൻ പാടിയ ഗാനം, ചിത്രം ചാർലി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 9496569631. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ബി ആർ പ്രസാദിൻ്റെ വരികൾക്ക് വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയത് ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ഗംഗയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. സൂത്രധാരൻ എന്ന ചിത്രത്തിനുവേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം. രചന S. രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തച്ചിലേടത്ത് ചുണ്ടൻ.

കൈതപ്രം വരികളെഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമാണിപ്പോൾ കേട്ടത്. ചിത്രം അയാൾ കഥ എഴുതുകയാണ്. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സർവം മായ എന്ന ചിത്രത്തിനു വേണ്ടി ശക്തിശ്രീ ഗോപാലൻ ആലപിച്ച ഗാനം കേൾക്കാം. രചന മനു മഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ.

ഒരു ഗാനം കൂടി കേൾക്കാം. മനു മഞ്ജത്തിൻ്റെ വരികൾ, അരുൺ മുരളീധരൻ്റെ സംഗീതം, ഹരിശങ്കർ ആലപിച്ചത്, ചിത്രം അനുഗ്രഹീതൻ ആന്റണി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 നിശ സുരഭിയിൽ കേൾക്കാം.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇന്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17-വയസ്സുകാരിയായ കൗമാരക്കാരിക്ക് ഉണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു. ആകാശവാണി

കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. എന്തമുദ്ധോ എന്ന് തുടങ്ങുന്ന ത്യാഗരാജർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ബിന്ദുമാലിനി രാഗം, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. സാമഗാനലോലനെ എന്നു തുടങ്ങുന്ന ഹിന്ദോള രാഗത്തിലുള്ള പാപനാശം ശിവൻ കൃതി ആദിതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നിശാസുരഭിയിലെ ആദ്യഗാനം മഴവില്ല് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചതാണ്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

നിശാസുരഭിയിലെ അടുത്ത ഗാനം. അൻവർ അലിയുടെ വരികൾ, റിക്സ് വിജയൻ്റെ സംഗീതം, ഷഹബാസവൻ പാടിയത്, ചിത്രം മായാനദി.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് ശ്രേയ ഘോഷാൽ, അർണബ് ദത്ത എന്നിവർ ആലപിച്ച ഗാനമാണ് നിശാസുരഭിയിൽ അടുത്തതായി ചിത്രം ആമി.

നിശാസുരഭി തുടരുന്നു. വെള്ളം എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസമൻ പാടിയ ഗാനം കേൾക്കാം. രചന നിധീഷ് നദേരി, സംഗീതം ബിജുപാൽ.

0: സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുധീർ കിടങ്ങൂർ.
1: പരിസ്ഥിതി സന്തുലനത്തിന്റെ പ്രാധാന്യം പറഞ്ഞു തരുന്ന കാവുകൾ നമ്മുടെ നാട്ടിൽ പലയിടത്തുമുണ്ട്. ഇംഗ്ലീഷിൽ സേക്രഡ് ഗ്രോവ്സ് എന്ന് വിളിക്കുന്ന ഇത്തരം വിശുദ്ധ വനഭൂമി ഓരോ നാട്ടിലും വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഹിന്ദിയിൽ ഇതിന് ദേവഭൂമി എന്ന് പറയും. തമിഴിൽ കോവിൽക്കാട്, കന്നഡയിൽ ദേവരുകാട് എന്നിങ്ങനെ ഈ പേരുള്ള കാവുകൾ ഓരോന്നും അതത് നാടുകളുടെ പാരിസ്ഥിതിക സന്തുലനത്തിന് ഗണ്യമായ പങ്കുവഹിക്കുന്നുണ്ട്. ലോകത്തിലെങ്ങുമുള്ള ഇത്തരം പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ അഥവാ എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ്സ് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പരിസ്ഥിതിവാദികൾ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധിയുടെ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ദ്രാവിഡ കാവുകൾ പുലരുന്നത് എന്നോർക്കുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാചീന ദേവതകളായ കാളി, നാഗങ്ങൾ, അയ്യപ്പൻ, അന്തിമഹാകാളൻ, ഗന്ധർവൻ, ചാമുണ്ടി, വേട്ടക്കുരുമകൻ തുടങ്ങിയ മൂർത്തികളെ കുടിയിരുത്തിയ നിരവധി കാവുകൾ ആരാധനാലയങ്ങൾ കൂടിയായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവ പ്രകൃതിയുടെ വരദാനമായ ജീവവായു സ്രോതസ്സുകളാണെന്നും ജലസംഭരണികളും ജീൻ കലവറകളും ആണെന്നും പുതിയ കാലത്ത് കൂടുതലായി തിരിച്ചറിയുന്നു. കാവുകൾ നശിപ്പിക്കരുത് എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നു. കാവ് തീണ്ടല്ലേ കുളം വറ്റും, കുലം മുടിയും എന്നിങ്ങനെ പഴഞ്ചൊല്ലുകളുമുണ്ട്. കുരുതിയൂത്ത പോലെ അലരിപൂക്കുന്ന കാടിൻ്റെ അപ്പുറം ക്രൗര്യമൂർത്തിയായ ദേവി വാഴുന്ന കാവുകൾ പലപ്പോഴും കവികളെ പ്രചോദിപ്പിച്ചിരുന്നു. കാതരമായ മോഹങ്ങൾ പോലെയും പൂർവജന്മസ്മൃതികൾ പോലെയും ജീവവൃക്ഷശാഖകൾ പൂവണിയുന്ന കാവുകൾ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചിറകുകൾ നൽകുന്നു. പിൽക്കാലത്ത് കാരുണ്യത്തിലേക്ക് വളരുകയും മക്കൾക്ക് വേണ്ടി സ്വയം ബലിയാവുകയും ചെയ്യുന്ന ക്രോധമൂർത്തിയായ ദേവിയുടെ കഥ ഇടശ്ശേരിയുടെ കാവിലെ പാട്ട് എന്ന കവിതയിൽ വായിക്കാം. മിത്തുകളിൽ ജനവർഗമനശാസ്ത്രം തെളിയുന്ന ചരിത്രമാണ് ആ കവിത. സമയമായി സമയമായി തേരുവങ്ങൂകമ്പേ സകല ലോക പാലനൈക സമയമാതാലമ്പേ. കാവിലെ പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കളരിപ്പയറ്റും പോരും പൊയ്ത്തും യുദ്ധദേവതാരാധനവും നാട്ടുനടപ്പായിരുന്ന മധ്യകാലം. അക്കാലത്ത് ഏഴു വർഷം നോമ്പ് നോറ്റ് കന്യകാവ്രതമെടുത്ത ശേഷം വേളി കഴിച്ച് ഏഴു വർഷം കാത്തിരുന്ന് ഉണ്ണി പിറന്ന് ഏഴു വർഷം അവന് മുലപ്പാലൂട്ടി വളർത്തി പിന്നെ ഏഴു വർഷം കച്ചകെട്ടി കളരിവിദ്യ അഭ്യസിപ്പിച്ച ശേഷം തൻ്റെ ഉണ്ണിയെ കാളിക്ക് നൽകിയ ഒരമ്മയുണ്ട്. അവൻ്റെ ഉദരമാണ് കാളി നേദ്യമായി ചോദിച്ചു വാങ്ങിയത്. തൻ്റെ മകനെ നിഗ്രഹിച്ച കാളിയോട് അമ്മ ചോദിക്കുന്നു, തൻ്റെ ജീവരക്തം നൽകുന്ന വേളയിൽ അവൻ്റെ വാൾ പിടിച്ച കൈ വിറച്ചുവോ? ഇല്ല, കാളി മറുപടി പറഞ്ഞു. അവൻ പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചുവോ? ഇല്ല. അവൻ ധീര പൗരുഷത്തോടെ കാളിക്ക് ആത്മബലി അർപ്പിക്കുകയായിരുന്നു. ഇളം കുരുന്നുകളുടെ ചുടുചോര ആഗ്രഹിച്ച ആ യുദ്ധദേവത പിൽക്കാലത്ത് കോമരങ്ങളിലൂടെ സ്വന്തം ശിരസ് വെട്ടി പിളർന്നുകൊണ്ട് ആത്മബലിയിലൂടെ പ്രായശ്ചിത്തം ചെയ്യുന്നു. ഭഗവതിക്കാവുകളിൽ ഉറയുന്ന കോമരങ്ങൾ

0: നിധാനം ചെയ്യുന്ന ദേശമനഃശാസ്ത്രമാണ് ഇടശ്ശേരി എന്ന കവി ഇവിടെ ബോധധാരയായി അവതരിപ്പിക്കുന്നത്. വൈലോപ്പള്ളിയുടെ സർപ്പക്കാവിൽ സർപ്പവനം വെട്ടിത്തെളിച്ച് കൃഷിസ്ഥലമാക്കുന്ന പുരോഗമന ചിന്താഗതിയുണ്ട്. എന്നാൽ അബോധമനസ്സ് പുന്നാഗങ്ങളും ഇലഞ്ഞികളും പുന്നകളും ചേർന്ന് വിഷത്തിലരച്ച ചന്ദനഗന്ധമെടുത്ത് വിലക്കുമ്പോൾ വെണ്മ വളർന്ന നിലാവാൽ വെള്ളിലവള്ളി പുതയ്ക്കുന്ന കാടും അതിലെ കാഴ്ചകളും മനസ്സിൽ തെളിയുന്നു. നാഗാരാധനയുടെ നരവർഗ മനഃശാസ്ത്രത്തെ കവി സ്വപ്നത്തിലൂടെ ആവിഷ്കരിക്കുന്നു. വിശുദ്ധ പരിവേഷം നൽകി ഇതേവരെ നാം സംരക്ഷിച്ചു പോന്ന കാവുകളെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം കൂടി തിരിച്ചറിഞ്ഞ് തുടർന്നും സംരക്ഷിക്കുവാൻ നിയമം ശക്തമാക്കണം, ജനമനസ്സ് ഉണരണം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ സുധീർ കിടങ്ങൂർ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി കഴിഞ്ഞ് 4:18. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി തുടർന്ന് കേൾക്കാം വിവിധ് ഭാരതി റിലേ. ഏവർക്കും ശുഭരാത്രി.